ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:15. ഇന്ന് ശകവർഷം 1948, ആഷാഢമാസം 16-ാം തീയതി. കൊല്ലവർഷം 1201, മിഥുനം 23. 2026 ജൂലൈ 7, ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: ആനപ്പക എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? ആനകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവ ആ പക മനസ്സിൽ സൂക്ഷിക്കുമത്രേ. വർഷങ്ങൾ കഴിഞ്ഞാലും നോവിച്ച കാര്യം മറന്നുപോയില്ല. തിരിച്ചടിക്കാൻ സന്ദർഭമൊത്തുവന്നാൽ ആന പകരം വീട്ടും. ഈ ചൊല്ലുപോലെയാണ് ചില മനുഷ്യരുടെ അവസ്ഥ. മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ അമർഷം പേറി നടക്കുന്നവർ വിനോദ വിശ്രമ വേളകൾ പോലും മറ്റുള്ളവരോട് അരിശം കലർന്ന ചിന്തകളാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. സ്നേഹം, കരുണ, വാത്സല്യം, വിട്ടുവീഴ്ച തുടങ്ങിയ സൽഗുണങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നത്. കർമ്മങ്ങളിലൂടെ അവയുടെ പ്രകാശമുണ്ടാവുമ്പോൾ ജീവിതം സുന്ദരമാവും. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പേറി നടന്നാൽ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. കോപവും പകയും ആളിക്കത്തുന്ന മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. സ്വസ്ഥതയും ശാന്തിയും അവിടെ ഉണ്ടാവില്ല. കഠിന ഹൃദയത്തിലാകട്ടെ സന്തോഷവും സംതൃപ്തിയും പ്രവേശിക്കുകയുമില്ല. ആയിരക്കണക്കിന് ചിന്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സന്തോഷവും ആനന്ദവും ആശ്വാസവും അനുഭവപ്പെടുന്ന ചിന്തകൾ, വേദനയും സങ്കടവും നിരാശയും സൃഷ്ടിക്കുന്ന ചിന്തകൾ, ഉന്മേഷവും ഊർജ്ജസ്വലതയുമേകുന്ന ചിന്തകൾ, വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്ന ചിന്തകളുമുണ്ട്. ചിന്തകളെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ ഭൂരിപക്ഷവും പ്രയോജനമില്ലാത്തവയാണ്. പലതും നമ്മെ തകർക്കുന്നതാണ്. അതിനാൽ ശരീരവും മനസ്സും വികാരങ്ങളും വിചാരങ്ങളും മലിനപ്പെടുത്തുന്ന ചിന്തകളെ നാം നിയന്ത്രിച്ചേ മതിയാകൂ. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഹൃദയത്തിൽ അല്പമെങ്കിലും ഈർഷ്യതയുണ്ടാവുന്നതിൽ നിന്നും ദൈവത്തോട് രക്ഷ ചോദിക്കുന്നത് നല്ല മനുഷ്യരുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. നാഥ, നീ ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചുവല്ലോ, ഇനി ഞങ്ങളുടെ മനസ്സിനെ വക്രമാക്കരുതേ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നാം നല്ല പ്രാധാന്യം നൽകാറുണ്ട്. നിത്യവും കുളിച്ചു വൃത്തിയായി ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ നാം ഇഷ്ടപ്പെടുന്നു. അപകടം വരുത്തുന്ന സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുന്നു. പഴകിയതോ രുചിഭേദം വന്നതോ ആയ ഭക്ഷണം നമുക്ക് വേണ്ടേ വേണ്ട. എങ്കിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും നൽകുന്ന പോഷണം എന്തുകൊണ്ട് നല്ലതാക്കിക്കൂടാ? ദുഷിച്ചതും നാറിയതും വിഷം പുരണ്ടതുമായ ചിന്തകളെ എന്തിന് മനസ്സിൽ ചുമക്കണം? പ്രയാസങ്ങളിൽ ക്ഷമിച്ചും പ്രശ്നങ്ങൾ പരിഹരിച്ചും നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഹൃദയത്തെ മലീമസമാക്കുന്ന, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യാം. മനുഷ്യൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. മനസ്സിന് നൽകുന്ന ഇൻപുട്ട് നന്നായാൽ മാത്രമേ ഔട്ട്പുട്ട് ഗുണമുള്ളതാവൂ. വിശുദ്ധിയും നന്മയുമുള്ള മനസ്സിൽ നിന്ന് സൽഫലങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. വൈലോപ്പിള്ളിയുടെ വരികൾ നോക്കൂ. ചിന്തയാണ് ലോകം തീർക്കുന്നത്, ചിന്തയാൽ ലോകം തെളിയുന്നു. ചിന്ത നല്ലതാകുമ്പോൾ മനസ്സ് പൂത്തുലയും, ദുഷ്ടചിന്ത പടർന്നാൽ ജീവിതം മങ്ങും. അതിനാൽ ചന്തമുള്ള ചിന്തകളാൽ നമ്മുടെ ജീവിതം മനോഹരമാവട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിലുള്ള വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്ന് റിലേ ചെയ്യുന്നു.
3: This is

അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾക്ക് ശേഷം കാവ്യാഞ്ജലി. വൈലോപ്പിള്ളിയുടെ ഒരുവൾ എന്ന കവിത ആലപിക്കുന്നത് കൊട്ടാരക്കര ശിവകുമാർ. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, പ്രയോജകർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം. ഈ പരിപാടിയിൽ ഇന്ന് ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ഡോക്ടർ ബബിതകുമാരി വി അവതരിപ്പിക്കുന്ന ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈമിൽ എസ് ഹരീഷ് എഴുതിയ നോവലിൽ നിന്നൊരു ഭാഗം പട്ടുനൂൽപ്പുഴു. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിത ഗാനങ്ങൾ കേൾക്കാം. 9:00 കയ്യൊപ്പ്, ശ്രീമതി ലില്ലി പ്രഭാകരൻ പങ്കെടുക്കുന്നു. 9:30 സുവർണ മലരുകൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 പാഠകം, KP നാരായണൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നു. കഥ പാഞ്ചാലി സ്വയംവരം. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, വൈക്കം മുഹമ്മദ് ബഷീർ ജന്മാൻസ് കെ കഥകൾ, ഡോക്ടർ ഷഹ്ല KPയുടെ പ്രഭാഷണം. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 രാത്രി 8:40 9:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:50 വയലും വീടും, തോട്ടവിളകളുടെയും മറ്റ് കാർഷിക വിളകളുടെയും മഴക്കാല പരിചരണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അഖിൽ രാജ് സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണിയിൽ പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗം. 8:00 സർഗ കേരളം, TP ബാലകൃഷ്ണൻ കാലത്തിൻ്റെ ജ്വാലാമുഖം, ശ്രീ പ്രദീപ് പനങ്ങാടിൻ്റെ പ്രഭാഷണം. തുടർന്ന് തനിയെ, KR മല്ലിക എഴുതി അവതരിപ്പിച്ച കഥ, ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ കവിത എന്നിവ കേൾക്കാം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ PM നവീൻ രുദ്രനും സംഘവും അവതരിപ്പിച്ചത്. 11:00 ലളിത ഗാനം. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: ഒരുവൾ, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത. ആലപിക്കുന്നത് കൊട്ടാരക്കര ശിവകുമാർ.

0: നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഒരുവൾ എന്ന കവിത. ആലപിച്ചത് കൊട്ടാരക്കര ശിവകുമാർ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്, പ്രഭാതഗീതം. ആദ്യം വാണി ജയറാം പാടിയത്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഇന്ത്യയിലെ തന്നെ ആദ്യ വിശപ്പുരഹിത നഗരമാണ് കോഴിക്കോട്. വിശക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി വിവിധ സന്നദ്ധ

0: സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ആരംഭിച്ച വിശപ്പുരഹിത കോഴിക്കോട് പദ്ധതിയാണ് കോഴിക്കോടിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോൾ നഗരത്തിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമപഞ്ചായത്തും ഇത്തരമൊരു സൽപ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തും സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും വിശപ്പില്ലാത്ത കുന്നമംഗലം എന്ന പേരിൽ ജൂലൈ 1 ഈ പദ്ധതി ആരംഭിച്ചു. ഇതേക്കുറിച്ച് കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സംജിത് സിവി ശ്രദ്ധയോട്.
1: ഈ ഒരു പദ്ധതി ഞങ്ങൾ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ള ഒരു ബുദ്ധിമുട്ട്, എന്റെ ഭാര്യയ്ക്ക് കണ്ണു കാണില്ല, ലോട്ടറി കച്ചവടം ആണ് എന്റെ ആകെയുള്ള മാർഗം, ലോട്ടറി വിൽക്കാത്ത ദിവസം എനിക്ക് ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം ബിജു എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ കൂടെ വന്ന് ഞങ്ങളോട് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. നമ്മളൊക്കെ ആദ്യം കരുതിയിരുന്നത് ഇങ്ങനത്തെ ആളുകളൊന്നും സമൂഹത്തിൽ ഇല്ല, ഭക്ഷണം കിട്ടാത്ത ആളുകൾ എപ്പോഴും ഉണ്ടോ എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നെങ്കിൽ അതല്ല എന്നുള്ളൊരു സന്ദേശം എന്ന മാതിരിയാണ് അന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആയപ്പോൾ നമ്മളൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അവർക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കല് മാത്രമല്ല, ഇങ്ങനത്തെ ആളുകൾ കുന്നമംഗലം പഞ്ചായത്തിന് വിധങ്ങളായ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ നമ്മൾ ഹോം കെയർ നടത്തുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നഴ്സിനോട് നമ്മൾ ചോദിച്ചു എന്താണ് ഇതിന്റെ സ്ഥിതി. അങ്ങനെ അവർ പഠനം നടത്തിയപ്പോൾ 7 കുടുംബങ്ങൾ ഇതേ രീതിയിലേക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു പഠനം നടത്താൻ തീരുമാനിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ ഇതേ രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വിധങ്ങളായ ഭാഗങ്ങളുണ്ട് എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇത്തരമൊരു പദ്ധതിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ പദ്ധതിയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇത് എങ്ങനെ നടക്കും എന്നൊരു ചിന്ത വന്നത്. അങ്ങനെയാണ് സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ പല രീതിയിലെ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അവൻ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഈ കാര്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ വിശപ്പിലെയ്ത കുന്നമംഗലം എന്നൊരു ക്യാപ്ഷൻ മാത്രമായിരുന്നു ആദ്യം കണ്ടിരുന്നത്. പിന്നെ അദ്ദേഹമാണ് ഈ നിർദ്ദേശം വെച്ചത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം തന്നെ വ്യാപാരികളിൽ കൂടി ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള സുലൈമാനി എന്ന് പറയുന്ന വലിയ സംഭവ പരിപാടിയിലേക്ക് ഇത് പേര് മാറ്റാം എന്ന രീതിയിലേക്ക് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒരു മാറ്റം തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അടുത്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അത് കുന്നമംഗലം പഞ്ചായത്തിൽ വെച്ച് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ടോക്കൺ കുന്നമംഗലം പഞ്ചായത്തിൽ വെച്ച് മാത്രം കൊടുത്താൽ ഇത് വിജയകരമായിക്കൊള്ളുന്നില്ല. കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ബസ് കയറി കുന്നമംഗലത്തേക്ക് വരിക എന്നുള്ളത് പ്രായോഗികമല്ല. ഈ പദ്ധതി താളം തെറ്റിപ്പോകാൻ സാധ്യത. ഞങ്ങൾ വിശദമായി പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും വലിയ മാർഗം അംഗനവാടികൾ മുഖാന്തരം, അതായത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ 46 അംഗനവാടികളുണ്ട്. ആ അംഗനവാടി ടീച്ചർമാർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പല പല സെൻസസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകളാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായി കൊണ്ട് മുഴുവൻ അംഗനവാടികൾ മുഖാന്തരവും ആവശ്യമായ ആളുകൾക്ക് ടോക്കൺ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല പഞ്ചായത്ത് കൗണ്ടറിൽ നിന്ന് ലഭിക്കും. അടുത്ത ഘട്ടത്തിൽ അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നൽകുന്നതിനെ കുറിച്ച് നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി ഇപ്പം കൊടുത്തു തുടങ്ങിയിട്ട് ഇന്നലേക്ക് 6 ദിവസമായി. ഈ 6 ദിവസവും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ നല്ല രീതിയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് 2 നേരത്തെ ഭക്ഷണവും നമ്മൾ വീടുകളിൽ ആരും വാങ്ങി വരാൻ ആളില്ലാത്ത വീടുകളിലൊക്കെ തന്നെ അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഒരു കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുന്ന ഉച്ചഭക്ഷണം എന്ന് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഏത് നേരമാണോ അവർക്ക് ഭക്ഷണം ആവശ്യമുള്ളത്, അവർക്ക് രാവിലെ വേണം ഭക്ഷണം വെച്ചാൽ ആ ടോക്കൺ കൊണ്ട് രാവിലെ കഴിക്കാം, ഉച്ചയ്ക്കാണ് അവർക്ക് ആ ഭക്ഷണം കഴിക്കേണ്ടത് വെച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കാം, വൈകുന്നേരമാണ് ഭക്ഷണം വേണ്ടത് വെച്ചാൽ വൈകുന്നേരം, ഏതെങ്കിലും ഒരു നേരം അവർക്ക് ഇഷ്ടപ്പെട്ട നേരത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു സൗകര്യം അതിന്റെ കൂടെ ഉണ്ട്. അവധി ദിവസങ്ങളിൽ അംഗനവാടി ഇതുകളൊന്നും പ്രവർത്തിക്കലുണ്ടാവില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ തലേ ദിവസം അതേറ്റിട്ട് കൊണ്ടിട്ട് നമ്മൾ ടോക്കണുകൾ നൽകുന്ന പരിപാടിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടിച്ചിട്ടുള്ളത് നമ്മളൊരു മാസം കഴിഞ്ഞാൽ ഒരു റിവ്യൂ നടത്തും. ഇവരെന്തുകൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണത്തിനുള്ള സാധ്യതകളില്ല, ഏതെങ്കിലും രീതിയിലേക്ക് നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, പഞ്ചായത്തിന്റെ ഇടപെടലുകൾ കൊണ്ട്, ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലുകൾ കൊണ്ട് എങ്ങനെയും ഇവരെ സ്വയം പര്യാപ്തമാക്കി ഏത് കാലത്തും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഏത് നിയമിച്ചവും നിർത്തിപ്പോകാം, ആർക്ക് വേണമെങ്കിൽ നാളെ വേണ്ട തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണുള്ളതൊക്കെ. ഇത് വീണ് പോയാൽ അവർ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭക്ഷണം പിന്നീട് കിട്ടാതെയാകുമ്പോൾ വലിയ പ്രതിസന്ധി അവർക്കുണ്ടായേക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും കാലം കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരെ സ്വയം പര്യാപ്തമാക്കിയിട്ട് നമ്മൾ ഇവരേക്ക് തിരിച്ചു കൊണ്ടുവരിക. അവർക്ക് ഭക്ഷണത്തിന്റെ സാധ്യതകൾ നമുക്ക് ഏതെങ്കിലും തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൊഴിലുകൾ നൽകിയിട്ടോ മറ്റ് ഏതെങ്കിലും രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടോ ഒക്കെ തന്നെ അവരെ നമുക്ക് ഈ സ്വയം പര്യാപ്തമാക്കാൻ സാധ്യതയുള്ള ആളുകൾ, ബെഡ്റിഡൻ ആയിട്ടുള്ള ആളുകളെയൊന്നും സാധിക്കില്ല, അല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പഠിച്ച് ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുക എന്നുമാണ് ഇതുവരെ ഇവിടെ ആലോചിക്കുന്നത്. കുന്നമംഗലത്തെ 17 ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ഹോട്ടലുകളും ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം പകർന്നു നൽകുന്ന കാര്യമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: കുന്നമംഗലം പഞ്ചായത്തിലെ 17 ഈ പദ്ധതിയുടെ ഭാഗമാവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് നൽകുന്ന ടോക്കണുമായി വരുന്ന വ്യക്തിക്കുള്ള ഭക്ഷണം

0: ഇവിടങ്ങളിൽ തയ്യാറാണ്. സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് സ്വീകാർ.
1: ഇപ്പോ ഈ ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്ന ഒരു പദ്ധതി 2015 പ്രശാന്ത് സാറ് കളക്ടർ ആയിരുന്ന സമയത്ത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ഓപ്പറേഷൻ സുലൈമാനി വിശപ്പിരഹിത അതല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു. അത് കോഴിക്കോട് നഗരം ബേസ് ചെയ്തിട്ടായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ആ ഒരു പദ്ധതി നിലച്ച മട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പുതിയ ഒരു സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് രൂപം കൊടുക്കുകയും അതിന്റെ ബേസ്ഡ് ആയിട്ട് കുന്നമംഗലം യൂണിറ്റിൽ കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുകയും ആ പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മേഖലയിൽ നമ്മുടെ കുന്നമംഗലം പഞ്ചായത്തിൽ ഭക്ഷണം കിട്ടാതെ ആളുകൾ കിടപ്പ് രോഗികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ ഈ ഒരു പഠനം ചെറിയൊരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠനം നടത്തി. അതിൽ ഈ പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് കുന്നമംഗലത്ത് ഈ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും. അതുപോലെ തന്നെ 46 അംഗനവാടികളിൽ നിന്നുമാണ് നമ്മൾ ഈ കൂപ്പൺ വിതരണം ചെയ്യുന്നത്. അത് ഒരു നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതിയാണ് വന്നിട്ടുള്ളത്. കുന്നമംഗലത്ത് നമ്മുടെ ഹോട്ടലുകൾ 17 ഹോട്ടലുകൾ ഇതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതിയിൽ. ഈ പദ്ധതി പരിപൂർണമായിട്ടും മറ്റുള്ള യൂണിറ്റുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൽ ഞങ്ങൾ ഭക്ഷണം വിളമ്പുന്നവരാണ്, അത് പണത്തിനാണ് ഭക്ഷണം വിളമ്പുന്നതെങ്കിലും ഞങ്ങൾ ഒരു ബാധ്യത, സമൂഹത്തിനുള്ള ഒരു ബാധ്യത എപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭക്ഷണമായിട്ടല്ല, ഏത് അവസ്ഥയിലും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിന് നമ്മൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അവർക്കിപ്പോൾ ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ഏതൊരാവശ്യത്തിനും നമ്മൾ കടകളിലേക്ക് വരുന്ന ആളുകളെ അത് അവരെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ അവരെ പരിഗണിക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. ഇനിയിപ്പോ ഈ പദ്ധതി വരുന്നതിന് മുമ്പേ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കടയിൽ വന്നിട്ട് ഒരു ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഈ കാലം അത്രയും ഒരു റിപ്പോർട്ട് ആരും ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തു വിടുന്ന ആളുകളാണ് നമ്മൾ. ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് അർഹരായ ആളുകളാണ് ഞങ്ങൾ. അതിന് ലൈസൻസും അതിനുള്ള മാനദണ്ഡങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ കച്ചവടം നടത്തുന്നവരാണ്. അപ്പോൾ സമൂഹത്തിന് ഒരു ബാധ്യത ഇതിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വരാനുള്ള ഏക കാരണം.
0: പഞ്ചായത്തിലെ 46 അംഗനവാടികളിൽ നിന്നും ഇത്തരത്തിൽ ടോക്കൺ കൈപ്പറ്റാൻ സാധിക്കും. അംഗനവാടി ടീച്ചർ നിഷ രത്നം.
2: 2026 ജൂലൈ 1 കുന്നമംഗലത്ത് കോഴിക്കോടിന്റെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അവർഗളാണ് വിശപ്പുരഹിത കുന്നമംഗലം എന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മുതൽ കുന്നമംഗലം പഞ്ചായത്തിൽ ഒരു വ്യക്തി പോലും കയ്യിൽ കാശില്ല എന്ന കാരണത്താൽ പട്ടിണിയിലാവരുത്. ഇതിനായി അംഗനവാടികളിൽ നിന്നും ടോക്കൺ കിട്ടും. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ 46 അംഗനവാടികളുണ്ട്. ഇതിൽ ഏതിൽ നിന്നും ആ വ്യക്തിക്ക് ടോക്കൺ വാങ്ങാം. ഇതുമായി അവർക്ക് ഹോട്ടലിൽ ചെന്നാൽ കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ അതേ പരിഗണനയാണ് ഈ ടോക്കണുമായി ചെല്ലുന്ന വ്യക്തിക്കും ഹോട്ടലിൽ നിന്നും കിട്ടുന്നത്. കൂടാതെ ആ ടോക്കൺ അർഹയായ വ്യക്തിക്ക് ടോക്കണം കൊണ്ട് ഹോട്ടലിലെത്താൻ പറ്റില്ല എങ്കിൽ മറ്റൊരാൾ ചെന്നാൽ പാർസലായിട്ടും ഭക്ഷണം കൊടുക്കുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് 2 നേരത്തെ ഭക്ഷണവും അല്ലാതെ ടോക്കൺ പ്രകാരം 1 നേരത്തെ ഭക്ഷണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശപ്പുരഹിത കുന്നമംഗലം എന്ന പ്രോഗ്രാം ഒരു വേറിട്ട പദ്ധതി തന്നെയാണ്. ഇത് എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കേണ്ട ഒരു നല്ലൊരു പ്രോഗ്രാമാണ്.
0: വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതിലും വലിയ പുണ്യപ്രവൃത്തിയില്ല. മാതൃകാപരമായ ഇത്തരം പദ്ധതികൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ കേരളത്തെ തന്നെ വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാരക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാരക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാരക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ചുറ്റുവട്ടം
7: വായനാ പക്ഷാചരണ സമാപനം കാലത്ത് 10 മണിക്ക് കാളാണ്ടി താഴം ദർശന MN സത്യാർത്ഥി ഹാളിൽ. ഐ വി ദാസ് അനുസ്മരണം

0: ഡോക്ടർ ജെ പ്രസാദ് നിർവഹിക്കും. വൈകിട്ട് 5 മണിക്ക് സമാപനം. ലത്തീഫ് പറമ്പലിന് ആദരം, അഡ്വക്കേറ്റ് കെ ജയന്ത് എം എൽ എ, ഫാദർ സുനിൽ ജോസഫ് എന്നിവർ പങ്കെടുക്കുന്നു. രാവിലെ 10 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർക്കും CDS ചെയർപേഴ്സൺമാർക്കുമുള്ള ജില്ലാതല ശില്പശാലയുടെ ഉദ്ഘാടനം. പെരുമ്പുഴ ഗോപാലൻ അനുസ്മരണവും പെരുമ്പുഴ സാഹിത്യ പുരസ്കാര സമർപ്പണവും വൈകിട്ട് 5 മണിക്ക് ടൗൺ ഹാളിൽ നടക്കും.
1: ചുറ്റുവട്ടം.
0: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400224440.
6: 9400224440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്ന്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ.

മോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം രണ്ടു വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11 മെയ് 6 ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്.
ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും

0: മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി രണ്ടു തവണ യോഗം ചേർന്നതായും ഒരു മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം വാങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിജയനിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നെ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിന്റെ ഗോൾ പിറന്നത്. 85-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറീനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായി സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: യുഎസ്എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य जकार्तायाम् इण्डोनेशिया देशस्य प्रधान राष्ट्रपतिना प्रभुवो सुबियान्तो इत्यमुना सह द्विपक्षीय वार्तां विधास्यति. प्रधानमन्त्री श्रीमोदी राष्ट्रपति प्रभुवो इत्यस्य आह्वानेन तत्र त्रिदिवसीय आधिकारिक प्रवासे ह्यः एव जकार्ता नगरं सम्प्राप्तवान्. अत्रागमने तावत् इण्डोनेशिया वायुसेनायाः युद्धकविमानैः प्रधानमन्त्रिणः विमानस्य गगनमार्गे

0: നമുക്ക് പരിചിതനായ അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് ആണ് ഇന്ന് നമ്മോടൊപ്പം.
1: അഗ്നിഭയം എന്ന വാക്കാണ് പൊതുവെ തീപിടുത്തത്തിന് പറയുക. വന്നൊക്കെ തീപിടുത്തം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ആൾക്കാരെ അറിയിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും, മുനിസിപ്പൽ കൗൺസിലിനെ അറിയിക്കും. അപ്പം അവിടെയൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഉള്ള രീതിയിലുള്ള അഗ്നിശമന രീതികളൊന്നുമില്ല. കുറച്ച് പാത്രത്തിൽ, മൺപാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ ഈ തീപിടുത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പലപ്പോഴും വരുന്നത് ഈ പാത്രങ്ങൾ മടക്കി കിട്ടില്ല എന്നുള്ള കംപ്ലയിൻറ്റ് അക്കാലത്ത് സ്ഥിരമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വഹിച്ചിട്ടുണ്ട്. അതതിൻ്റെ തമാശ, ഇത് 3 മൺപാത്രം കണ്ടില്ല, അല്ലെ 10 മൺപാത്രം എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ വീടുകൾ അക്കാലത്ത് ഓല കൊണ്ടാണ്. അപ്പം അന്ന് ഈ ഓല വീടുകൾ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് ബസാറുകളിൽ മാത്രം, അതുപോലെ തന്നെ അഗ്രഹാരങ്ങളിൽ, അതുപോലെ മീൻചാപ്പകൾ, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്താണ് അടുത്തടുത്ത് വീടുകൾ ഉണ്ടാവുക. ഒരു അഗ്രഹാരം എന്ന് പറഞ്ഞാൽ 250-300 വീടുകളുണ്ടാവും. അതുപോലെ തന്നെ ബസാറുകൾ, കോഴിക്കോടിനെ സംബന്ധിച്ചോളം ബസാറെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഫേമസ് ആയിട്ട് കാണുന്നത് വലിയങ്ങാടിയാണ്. കോഴിക്കോട്ട അങ്ങാടി എന്നാ പറയുക, പക്ഷെ ഈ കോഴിക്കോട്ട അങ്ങാടി എന്ന് പറയുന്ന വാക്കില് മിഠായിത്തെരു പ്ലസ് വലിയങ്ങാടിയാണ്. അപ്പൊ ഇതിനൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാല് ഒരു രക്ഷയും കിട്ടില്ല. ഒരു വർഷത്തിൽ 30 തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുവെ എന്നാണ് പറയുന്നത്. അന്ന് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല, ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കളക്ടർമാരുടെ കയ്യിലാണ്. അപ്പൊ കനൂലി എന്ന കളക്ടർക്കാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഈ കോഴിക്കോട്ടൻ ജനതയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കച്ചവടക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഓടിടുക, ഓടിട്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 1,000 രൂപ തരാം, 5 വർഷം കൊണ്ട് മടക്കി തന്നാൽ മതി, അതുപോലെ എല്ലാ വർഷവും 300 രൂപ നിങ്ങൾക്ക് റിപ്പയറിനും തരാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന് പറയുന്ന വലിയങ്ങാടിയും മിഠായിത്തെരുവൊക്കെ ഓടിട്ടത്. ഇങ്ങനെ ഓടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീപിടുത്തം കുറച്ച് കുറയ്ക്കാൻ പറ്റി. ഇങ്ങനെ ഒരു ഓഫർ വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ബ്രിട്ടീഷ് കത്തുകളിലൊക്കെ വ്യക്തമാണ് ഈ ലാൻഡ് ലോർഡ് എന്ന് പറയുന്ന അവരൊരിക്കലും ധനികരായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഹെൽപ്പ് ചെയ്താൽ, നമ്മളിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഭംഗിയും കിട്ടും സ്ട്രീറ്റിന്, അതിന് പുറകെ തീപിടുത്തം ഒഴിവാക്കാൻ പറ്റും. അപ്പം കനൂലി ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മംഗലാപുരം ടൗണിൽ ഇത് സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കനൂലി പറയുന്ന ഒരു വാക്കുണ്ട്, മംഗലാപുരത്തിന് ടൗണിനേക്കാൾ വലിയ ടൗണാണ് കോഴിക്കോട് ടൗൺ. ആദ്യകാലത്ത് ഈ ഓടിടുക എന്ന് പറയുന്നത് രാജവംശത്തിനും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾക്കും മാത്രമുള്ള ഒരു അവകാശമായിരുന്നു. സാധാരണക്കാരന് ഓടിടാനുള്ള അവകാശമൊന്നുമില്ല. 1914 ഈ വീടുകൾ ഓടിടണം എന്നുള്ള നിയമം മുനിസിപ്പൽ കൗൺസിൽ കൊണ്ടുവരുന്നത്.
0: ചൊക്രൻ വളപ്പിലുണ്ടായ ഒരു വൻ തീപിടുത്തത്തെ തുടർന്ന് കോഴിക്കോട് നഗരസഭ ചില തീരുമാനങ്ങളെടുത്തു. സ്വന്തമായി വെള്ളം ചാമ്പുന്ന യന്ത്രങ്ങൾ വാങ്ങിക്കുക എന്നതായിരുന്നു അതിലൊന്ന്. ബി ഡിവിഷനിലെ വെള്ളയിലും ഇ ഡിവിഷനിലെ കുണ്ടുങ്ങലിലും പട്ടികകൾ കൊണ്ട് മറച്ച ഓലമേഞ്ഞ വീടുകൾ നിരോധിക്കുവാനും, അഥവാ ഓലയാകുന്ന പക്ഷം ചുവരുകൾ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ കെട്ടിയതായിരിക്കണമെന്നും നിഷ്കർഷിക്കുവാനും തീർച്ചപ്പെടുത്തി. വെള്ളം ചാമ്പുന്ന യന്ത്രം സ്വന്തമായപ്പോൾ നഗരസഭ ഇത് വാടകയ്ക്ക് കൊടുത്തതായും കാണാം. 1912 മാർച്ച് 13 തീരുമാനം ഇങ്ങനെ: തീക്കെടുത്തുന്ന യന്ത്രം പുറമേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പക്ഷം ദിവസം 5 രൂപ ഫീസ് ഈടാക്കുവാൻ ഇന്നുകൂടിയ യോഗം തീരുമാനിക്കുന്നു. വെള്ളം ചാമ്പുന്ന യന്ത്രത്തിന് ഹോസ് എന്ന വെള്ളം വലിക്കുന്ന കുഴൽ ഓക്സൺ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുവാൻ തീർച്ചപ്പെടുത്തിയതായും കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് നമ്മൾ തീ കെടുത്തിയിരുന്നത്. അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് തുടരുന്നു.
1: നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് ഓടിടാൻ കഴിയില്ല, അല്ലെങ്കിൽ 6 ഞങ്ങൾക്ക് സമയം തരണം, 3 സമയം തരണം എന്നൊക്കെ പറഞ്ഞുള്ള കുറേയേറെ അപേക്ഷകൾ കാണാം. ഈ പാത്രങ്ങൾക്ക് അക്കാലത്ത് പറഞ്ഞിരുന്ന വ്യാളതികൾ എന്ന, വലിയ മൺ പാത്രങ്ങൾക്കായിരിക്കാം വ്യാളതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യാളതികൾ സൂക്ഷിക്കുന്നതിന് 15 തരൂ, 20 തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുനിസിപ്പൽ കൗൺസിലിന്റെ കത്തുകളുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ വ്യാളതികൾ അല്ലെങ്കിൽ ഈ ബക്കറ്റുകളിൽ വെള്ളം നിറച്ചിട്ട് 3-4 തൊഴിലാളികളെ കോർപ്പറേഷൻ ഓഫീസിൽ രാത്രി വയ്ക്കും. ഏതെങ്കിലും ഒരാൾ ഓടിക്കതച്ചിട്ട് തീപിടിച്ചു എന്ന് പറയുക ചെയ്യും.

ഒരു തെരുവിന്റെ കഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട് നഗരത്തിൽ അരങ്ങേറിയ തീപിടുത്തങ്ങളും അക്കാലത്തെ അഗ്നിശമന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ബ്രിട്ടീഷ് മലബാറിനെ കുറിച്ച്, ഇന്നലകളിലെ കോഴിക്കോട്, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായി തെരുവ് എന്നീ പുസ്തകങ്ങളിലൂടെ

0: അപ്പൊ ഇവരെന്താന്ന് പറഞ്ഞാല് ഈ വെള്ളം നിറച്ച ഈ വ്യാളതികളെന്ന് പറഞ്ഞ മൺപാത്രങ്ങളുമായിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുക ചെയ്യുന്നു. ഇതിന് പിന്നെ ഒരു മാറ്റം, കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവായിട്ട് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റെയിൽവേ തുടങ്ങി, നമ്മുടെ ചാലിയം ടെർമിനൽസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ റെയിൽവേക്കൊരു വെള്ളം ചാമ്പുന്ന മെഷീൻ, അപ്പൊ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഷൻ ഹൗസ് ഹൗസിന്, ഈ മിഷൻ ഹൗസ് എന്ന് പറയുന്നത് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഫാക്ടറിയോടനുബന്ധിച്ച് ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അതിനാണ് മിഷൻ ഷോപ്പ് എന്ന് പറയുന്നത്. മിഷൻ ഷോപ്പുകാർക്കും ഇതേപോലെ ഒരു ചെറിയൊരു, ഇത് നിങ്ങൾ വിചാരിക്കുന്നില്ല വലിയ മെഷീനൊന്നുമല്ല, തീകെടുത്താനുള്ള വലിയ മെഷീനൊന്നുമല്ല, ഒരു സൈഫനും ഒരു ഓസും വെച്ചല്ലോ ചെറിയൊരു സംഭവം, ഇതാണ് ഇവരുടെ കയ്യിലുള്ള വലിയ സംഭവം. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കെ പി കേശവനന്റെ ബിലാത്തി വിശേഷം എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. ബിലാത്തി വിശേഷത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് 1916 ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഫയർ എഞ്ചിൻ കാണുന്നത്, ഇംഗ്ലണ്ടിൽ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ. അത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മണി ശബ്ദം കേട്ടു, ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഒരാൾക്കാരൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, പിന്നെ റോഡ് ക്ലിയർ ആക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ 3-4 കുതിര കെട്ടിയ വണ്ടികൾ, വെള്ളം നിറച്ച പാത്രവുമായിട്ടും പ്രത്യേക വേഷം ധരിച്ച കുറച്ച് ആൾക്കാരുമായ ഒരു 4-5 കുതിര വണ്ടികൾ വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് ഫയർ എഞ്ചിൻ തീകെടുത്തതെന്ന് പറഞ്ഞ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം 1916 പോലും നമ്മുടെ കോഴിക്കോടൊന്നും ഫയർ എഞ്ചിൻ ഇല്ല. ഫയർ എഞ്ചിൻ ആദ്യമായിട്ട് ലോകത്ത് വരുന്ന 1905 ഇത് സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 1916 കെ പി കേശവനൻ കണ്ട ഫയർ എഞ്ചിന്റെ കോലം രൂപം ഇതാണെങ്കിൽ 1905 പറയണ്ടല്ലോ. അപ്പം അത് വെറും പ്രാകൃതമായ രീതികളാണ്, പിന്നീടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഫയർ എഞ്ചിനൊക്കെ വന്നത്.
1: തീകെടുത്തുക എന്നത് പോലീസ് സേനയുടെയും മുനിസിപ്പൽ കൗൺസിലിന്റെയും ഒരു കടമയായിട്ടാണ് ജനം കരുതിയിരുന്നത്. ഇതിനായി പോലീസ് സേനയും നഗരസഭയും വാളതികകളിൽ വെള്ളം നിറച്ച് ശേഖരിച്ചു വെച്ചു. 1896 ഫെബ്രുവരി 26 നഗരത്തിലെ പോലീസ് ഇൻസ്പെക്ടർ നഗരസഭാ ചെയർമാൻ എഴുതിയ കത്ത് തന്നെ നോക്കുക. പൊടുന്നനെ അഗ്നിബാധയുണ്ടാകുന്ന പക്ഷം ഉപയോഗിപ്പാനായി 24 വാളതികകൾ ഞങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരിക്കേണ്ടതിലേക്ക് ഉടനെ അനുവാദം തരിക. തീപിടിക്കുന്ന അവസരത്തിൽ സഹായങ്ങൾ ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി ഒരു ഡ്രൈവറെ ലോറി നിറയെ വെള്ളം നിറച്ച വീപ്പകളുമായി ഈ നഗരസഭാ ഓഫീസിൽ രാത്രി തങ്ങേണ്ടതാണെന്നും തീരുമാനിച്ചു. ഡ്രൈവർക്ക് ഓരോ രാത്രിക്കും 4 അണ വീതം അലവൻസ് കൊടുക്കുവാനും തീർച്ചപ്പെടുത്തി. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ബ്രാഞ്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിതകുമാരി വി.
2: ആയുർവേദത്തിൽ 6 ഋതുക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിലുള്ള ഒരു ഋതുവാണ് വർഷകാലം. ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ ദോഷകോപം അഥവാ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത്. വർഷത്തിലെ അതിശക്തമായ മഴ, അന്തരീക്ഷത്തിലെ ഈർപ്പം, മൂടിക്കെട്ടിയ ആകാശം, സൂര്യപ്രകാശക്കുറവ് എന്നിവയെല്ലാം രോഗാണുവർദ്ധനവിന് കാരണമാകുന്നു. കൂടാതെ അഗ്നിമാന്ദ്യം അഥവാ ദഹനശക്തി കുറയാൻ കാരണമാകുകയും വാതകോപമുണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ മറ്റു കാലത്തെ അപേക്ഷിച്ച് കൂടുന്നതായാണ് കാണുന്നത്. സ്ത്രീകൾക്ക് വർഷകാലത്ത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും മൂത്രജനനേന്ദ്രിയ അണുബാധകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീകളിൽ സാധാരണയായി കാണുന്ന ആർത്തവ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്: ക്രമം തെറ്റിയുള്ള ആർത്തവം, അമിതമായ രക്തസ്രാവം, വേദനയോടുകൂടിയുള്ള ആർത്തവം, വെള്ളപോക്ക് അഥവാ ശ്വേതപ്രതരം എന്നിവ. ഇതിനെല്ലാം വൈദ്യനിർദ്ദേശപ്രകാരം മരുന്നുകൾ സേവിക്കുകയും ജീവിതചര്യയിൽ വേണ്ട മാറ്റം വരുത്തുകയും വേണം. അമിത രക്തസ്രാവമുള്ള അവസ്ഥ

0: രക്തക്കുറവ്, ക്ഷീണം എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രക്തവർദ്ധകമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുകയും ശീതവീര്യങ്ങളായ കൂവ, ശതാവരിക്കിഴങ്ങ് എന്നിവ ചേർത്ത് കാച്ചിയ വെള്ളം, പാൽ കഷായം എന്നിവ സേവിക്കുന്നതും ചെമ്പരത്തിപ്പൂ ഇട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നതും രക്തസ്രാവം നിയന്ത്രിക്കാൻ സഹായകരമാണ്. ഉഷ്ണവീര്യങ്ങളായ ആഹാര പദാർത്ഥങ്ങൾ, എരിവ്, പുളി എന്നിവ ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. വേദനയോടുകൂടിയ ആർത്തവ സമയത്ത് അയമോദകം, ഉലുവ എന്നിവ വറുത്തിട്ട വെള്ളത്തിൽ മഹാദാനന്തരം ഗുളിക ചേർത്ത് സേവിക്കുന്നത് വേദന ശമിക്കാൻ സഹായിക്കും. ഇത്തരം ബുദ്ധിമുട്ടുമുള്ളവർ ധാരാളം പഴങ്ങളും പച്ചക്കറികളും രക്തവർദ്ധകമായ ആഹാരങ്ങൾ ശീലിക്കുന്നതും നല്ലതാണ്. കൂടാതെ സർവാംഗാസനം പോലുള്ള യോഗാസനങ്ങൾ ചെയ്യുന്നതും വേദന കുറയ്ക്കാൻ സഹായകരമാകും. അശോകാരിഷ്ടം, സുകുമാരം കഷായം, സപ്തസാരം കഷായം പോലുള്ള മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം സേവിക്കുന്നതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം കാണാറുണ്ട്. മഴക്കാലത്ത് ഈർപ്പം നിലനിൽക്കുന്നതിനാലും സൂര്യപ്രകാശം വേണ്ട രീതിയിൽ ഇല്ലാത്തതിനാലും ഫംഗസ് ബാധ പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവ ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പോക്ക് പോലുള്ള യോനിരോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുകയും ത്രിഫലാദി ചൂർണം പോലുള്ള മരുന്നുകളിട്ട് തിളപ്പിച്ച ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകുകയും ചെയ്യുന്നത് നല്ലതാണ്. വർഷകാലത്ത് നാപ്കിൻ അഥവാ പാഡുകൾ അധിക നേരം ഉപയോഗിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ പാഡുകൾ ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുമ്പോൾ മാറ്റാൻ ശ്രദ്ധിക്കണം.
1: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ബബിതകുമാരി വി. പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽവാർത്തയാണ്. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുമേഖലാ ബാങ്കുകളിൽ 6715 പ്രൊബേഷണറി ഓഫീസർ ഒഴിവ്. പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തിരഞ്ഞെടുപ്പിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 11 ബാങ്കുകളിലായി 6715 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഒക്ടോബറിൽ നടക്കുന്ന മെയിൻ പരീക്ഷയ്ക്ക് 8 കേന്ദ്രങ്ങളുണ്ട്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം തത്തുല്യമാണ് യോഗ്യത. ഫൈനൽ റിസൾട്ട് 21/7/2026 അതിനു മുൻപോ പ്രഖ്യാപിച്ചിരിക്കണം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ്, ഇടതു കൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റ് രേഖകളും നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 21. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനവും അപേക്ഷിക്കുന്നതിനുമുള്ള ലിങ്ക് www.ibps.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 779 ക്രെഡിറ്റ് ഓഫീസർ ഒഴിവ്. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ഓഫീസർമാരുടെ ജനറൽ ബാങ്കിംഗ് ഓഫീസർ സ്ട്രീം ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 779 ഒഴിവുകളുണ്ട്. മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ് MMGS 2nd, 3rd, സീനിയർ മാനേജ്മെന്റ് ഗ്രേഡ് SMGS 4th എന്നിങ്ങനെ വ്യത്യസ്ത ശമ്പള സ്കെയിലുള്ള തസ്തികകളിലായാണ് നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. യോഗ്യത: എല്ലാ തസ്തികകളിലും കുറഞ്ഞത് 60% മാർക്കോടെയുള്ള ബിരുദം, അല്ലെങ്കിൽ CA, CMA, ICWA, CS, CFA ആണ് വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടി.

ഡേയിൽ എഴുതിയ പ്രസ്താവന, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. വെസ്റ്റേൺ കോൾ ഫീൽഡ്സിൽ 444 അവസരം. പൊതുമേഖലാ സ്ഥാപനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 444 ഒഴിവുകളുണ്ട്. റെഗുലർ നിയമനമാണ്. മൈനിംഗ് സിർദാർ 220, അസിസ്റ്റന്റ് ഫോർമാൻ ട്രെയിനി 224. തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവയുൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് www.

0: മൈനിംഗ് സിർദാർ 220, അസിസ്റ്റന്റ് ഫോർമാൻ ട്രെയിനി 224. തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവയുൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് www.westerncall.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: മൃഗാരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ കെ അഗ്ടെക് ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെട്രിക്സ് 2026 സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവസംരംഭകർക്കും പങ്കെടുക്കാം. ആകർഷകമായ സമ്മാനങ്ങളും ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കുന്ന പരിപാടിയിലേക്ക് താൽപര്യമുള്ളവർ www.kagtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 9995624888. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995624888. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ എന്നിവയോടൊപ്പം പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് വിള ഇൻഷുറൻസ് ലഭ്യമാണ്. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെയാണ് സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ എയിംസ് പോർട്ടലിൽ www.almsnews.kerala.gov.in വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ തന്നെ കൃഷിഭവനെ അറിയിക്കണം. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവര സങ്കേതം ടോൾ ഫ്രീ നമ്പറായ 1800425161661 എന്ന നമ്പറിലോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള 18-നും 65-നും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. വിളിക്കാനുള്ള നമ്പർ പറയാം: 9188939102, അല്ലെങ്കിൽ 0493529.

0: 9 6 5 1 2. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിൻ്റെ 2023-24 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിട്ടുണ്ട്. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 0494-24-07-154. സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായിക അധ്യാപക നിയമനം നടത്തുന്നു. BPED അല്ലെങ്കിൽ MPED തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം ലഭിക്കുന്നത്. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്നിവയുമായി ഈ മാസം 10-ാം തീയതി രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിലെത്തി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ പറയാം, 9447-88-77-98. സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിഭാഗത്തിൽ 1 മാസത്തേക്കൊഴിവുള്ള സുവോളജി ജൂനിയർ അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ആഴ്ചയിൽ 3 ദിവസം പ്രവർത്തിച്ചാൽ മതി. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഇന്ന് രാവിലെ 9:30 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 9447-88-77-98. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10-ാം ക്ലാസ്സാണ് യോഗ്യത, ഉയർന്ന പ്രായപരിധിയില്ല. വിളിക്കേണ്ട നമ്പർ 9388-46-1156.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിലുള്ള വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത, 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ അഞ്ച് മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണ മോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പദ്രായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
3: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े।

0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് നാല് മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: English matters.
3: Who gave you permission to go out? Porathu pogan ninakku aaraanu anuvadam thannathu? Who do you think you are? Nee aaraanennaanu ninde vicharam? Shasana roopathil ulla ee chodyangalil who enna vaakku oru chodyapadam athava question word athava interrogative pronoun aanu. Chodyapadam aayittu allathayum ഹു എന്ന വാക്ക് ഉപയോഗിക്കാം. റിലേറ്റീവ് പ്രൊനൗൺ ആയി ഹു എന്ന പദം പ്രയോഗിച്ചിട്ടുള്ള വാക്യങ്ങൾ കേൾക്കാം. ഹു ഇസ് യൂസ്ഡ് ആസ് എ റിലേറ്റീവ് പ്രൊനൗൺ ആസ് വെൽ. ലെറ്റ് ഹിയർ സെന്റൻസസ് വിത്ത് ഹു ആസ് റിലേറ്റീവ് പ്രൊനൗൺ. ലക്കി ആർ ദോസ് ഹു ഹാവ് 3 മീൽസ് എ ഡേ.

0: ദിവസം 3 നേരം ഭക്ഷണം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലക്കി ആർ ദോസ് ഹു ഹാവ് 3 meals എ ഡേ. ദിസ് സെന്റൻസ് ക്യാൻ ബി റീഫ്രെയിംഡ് ആസ് ദോസ് ഹു ഹാവ് 3 meals എ ഡേ ആർ ലക്കി. Students who have finished writing may submit their papers and leave the examination hall. എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പേപ്പർ സബ്മിറ്റ് ചെയ്ത് പരീക്ഷാ ഹാളിൽ നിന്നും പോകാവുന്നതാണ്. Students who have finished writing may submit their papers and leave the examination hall. Those of you who came late, go and meet the principal. നിങ്ങളിൽ വൈകി വന്നവർ പോയി പ്രിൻസിപ്പളിനെ കാണൂ. Those of you who came late, go and meet the principal. I have no idea who called me this morning. ഇന്ന് രാവിലെ എന്നെ ആരാണ് വിളിച്ചത് എന്ന് എനിക്ക് ഒരു ധാരണയും ഇല്ല. I have no idea who called me this morning. Please let me know who all are coming for the trip. ആരൊക്കെയാണ് യാത്രയ്ക്ക് വരുന്നത് എന്ന് ദയവായി എന്നെ അറിയിക്കുക. Please let me know who all are coming for the trip. My brother, who is a doctor, has settled in the United States. Doctor aya ende sahodaran United Statesil settle cheyidirikkunu. My brother, who is a doctor, has settled in the United States. Sheila, who was my classmate in school, is now a renowned writer. Schoolile ende classmate aayirunna Sheila ippol ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. ഷീല, ഹു വാസ് മൈ ക്ലാസ്മേറ്റ് ഇൻ സ്കൂൾ, ഇസ് നൗ എ റിനൗണ്ട് റൈറ്റർ. ഹു എവർ, ഡബ്ല്യു എച്ച് ഒ ഇ വി ആർ, ഹു എവർ, ആരായാലും എന്ന് അർത്ഥം. ഹു എവർ എന്ന് പറയുമ്പോൾ ആര് എന്നത് പ്രസക്തമല്ല. ഹു എവർ വിഷസ് ടു ജോയിൻ, please come forward. Cheran taalparyamullavar aarayalum munnottu variga. Whoever wishes to join, please come forward. Whoever said that to you? Aaranavo ninnodu adu paranjathu? Whoever said that to you? Whoever deserves it most should get the scholarship. Ettom koodal arhikkunnathu aarayalum ayalku scholarship ലഭിക്കണം. Whoever deserves it most should get the scholarship. I will give my property to whoever takes care of me in my old age. വയസ്സുകാലത്ത് എന്നെ പരിചരിക്കുന്നത് ആരായാലും അവർക്ക് ഞാൻ എന്റെ സ്വത്ത് കൊടുക്കും. I will give my property to whoever takes care of me in my old age. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായില്ലേ? എനിക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ, ഉണ്ടാക്കുന്നത് ആരായാലും ഭക്ഷണം സ്വാദുണ്ടായിരിക്കണം. Whoever prepares the food, it should be tasty.
1: English Matters, presented by Smita Manikoth. നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്.
2: സാംസയുടെ മുത്തച്ഛൻ ദാമുവിന്റെ അച്ഛനെ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചതാണെന്നും ഇവിടെയാണ് താൻ ഉണ്ടായതെന്നും ദാമു പറഞ്ഞു. ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ലായിരുന്നു, മുത്തച്ഛന് ഒരു പണിക്കാരനുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 10-16 കൊല്ലം ഇവിടെ താമസിച്ചു. ഞാൻ ഇവിടെയാണ് ഉണ്ടായത്. അന്നേരം ഈ പറമ്പൊന്നും ഇങ്ങനെയല്ല. അതിനും മുൻപ് ഇത് പാടമായിരുന്നു. മണ്ണ് വെട്ടിക്കേറ്റി ചിറപിടിച്ചതാണ്. പിന്നെ പടിഞ്ഞാറ് തോട് വെട്ടുന്ന സമയത്ത് കുറേ പണിക്കാരെ നിർത്തി അവിടുത്തെ മണ്ണ് ചുമന്ന് ഇടിയിക്കുകയും ചെയ്തു. അങ്ങനെയാണിത് പറമ്പായത്. സാംസ കുടിച്ചു തീർന്ന കാപ്പി ഗ്ലാസ് തിരികെ മേടിച്ചു. അതിനിപ്പോൾ ചൂടില്ല. തിരിച്ചു നടന്നേക്കാമെന്നവൻ വിചാരിച്ചു. നീ എത്രാം ക്ലാസ്സിലാ?

0: സ്കൂളിൽ പോകുന്നില്ലേ? ദാമു ചോദിച്ചു. 8-ൽ, അടുത്ത വർഷം 9-ൽ. ഏതെങ്കിലും ക്ലാസ്സിൽ തോറ്റോ?
1: ഇല്ല.
0: അപ്പോ 13 വയസ്സ്. ദാമു ഒന്നുകൂടി അതിശയത്തോടെ സാംസയെ നോക്കി. നോട്ടം അയാൾ പിൻവലിക്കുന്നേയില്ല. വീണ്ടും അയാൾ ചുണ്ടുകൾ കൊണ്ട് എന്തോ ആശ്ചര്യ ശബ്ദം പുറപ്പെടുവിച്ചു. പണി തുടരാനായി തൂമ്പയെടുക്കാൻ കുനിഞ്ഞു. അക്കാര്യം വേണ്ടെന്ന് വെച്ച് വീണ്ടും സാംസയെ നോക്കി. ദാമു ഒരു മൺകട്ട കൂടി കയ്യിലെടുത്തു. അത് അല്പം കൂടി ദൂരേക്കെറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്നെന്ന് അയാൾ പറഞ്ഞ സാങ്കല്പിക വീടിൻ്റെ തെക്കുഭാഗത്തേക്ക്. ദേ, അവിടെയാണ്. എന്റെ നേരെ ഇളയ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ കുഴിച്ചിട്ടത്. ദാമു എറിഞ്ഞ കട്ട അവിടെ ചെന്ന് വീണു. വീണ സ്ഥലം അത്ര പോരെന്ന് തോന്നി അയാൾ ഒരു കട്ട കൂടി എറിഞ്ഞു. ദേ, അവിടെ അവിടെ തന്നെ. ദാമു പിന്നെയും സാംസയെ നോക്കി. നിന്റെ അതേ പ്രായമായിരുന്നു അതിനെന്ന് പറഞ്ഞു. കണ്ടാലും ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കും. നിറമിത്രയുമില്ല, ഇത്രയും പൊക്കം, കുറച്ചുകൂടി മെലിഞ്ഞിട്ടാണ്. അതിന് ഭയങ്കര സൂക്കേടായിരുന്നു. പോയത് നന്നായി. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആര് നോക്കാനാണ്? ദാമു അക്കാര്യം വിട്ടു. തൂമ്പായെടുത്ത് കിളച്ചു. കുളങ്കോരി കൊണ്ട് മണ്ണുവാരി മുകളിലേക്കെറിഞ്ഞു. സാംസ അയാളെറിഞ്ഞ കട്ട വീണ സ്ഥലത്തേക്ക് നോക്കി. വെറും പറമ്പ്, ഒരു ഗുണവുമില്ലാത്ത പുല്ല് കുറച്ചുണ്ട്. വെറ്റക്കൊടി കയറ്റിയിരുന്ന ഒരു മുരിക്കുമരം അങ്ങോട്ട് മറിഞ്ഞും കിടപ്പുണ്ട്. വേറൊന്നുമില്ല. അവനത് സങ്കൽപ്പിച്ചു നോക്കി. ഇല്ല, ശരിയാകുന്നില്ല. സാംസ കാപ്പി ഗ്ലാസുമായി തിരിച്ചു നടന്നു. ചാൽ കയറിയിറങ്ങി. ഒന്ന് രണ്ട് വാഴക്കൈകൾ രസത്തിനൊടിച്ചു കളഞ്ഞു. ഷെഡിനടുത്തെത്തിയപ്പോൾ അവൻ്റെ കൂടെ മറ്റൊരാളും ഉണ്ടെന്ന മട്ടിൽ ഇലു വാലാട്ടി. തുടലിൽ കിടന്ന് ചാടി. പൊരുന്നക്കോഴി രണ്ടുപേരെ കണ്ട പോലെ ഒച്ചയിട്ടു. കാപ്പി ഗ്ലാസ് അടുക്കളയിൽ വെച്ച് തിരികെ ഇരുട്ടുമുറിയിലെത്തി സാംസ വെറുതെയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇത് ഒത്തിരി നാളത്തേക്ക്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ദിവസമായിരിക്കുമെന്ന് ചിന്തിച്ചു. അത് ശരിയുമായിരുന്നു.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

2003 കമലഹാസൻ കഥയും തിരക്കഥയും എഴുതി നിർമ്മിച്ച നളദമയന്തി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രമേഷ് വിനായകം സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വാലിയാണ്. ഗാനത്തിന്റെ മറ്റൊരു പ്രത്യേകത, സംഗീത സംവിധായകനായ രമേഷ് വിനായകം തന്നെയാണ് ഈ ഗാനം ചിന്മയോടൊപ്പം ആലപിച്ചിരിക്കുന്നത് എന്നതാണ്. ജൂലൈ 7 സംഗീത സംവിധായകൻ രമേഷ് വിനായകത്തിന്റെ ജന്മദിനം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ദക്ഷിണാമൂർത്തി സ്വാമി ഇണം പകർന്ന ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ ഒ എൻ വി കുറുപ്പാണ്.

0: കർണാടക സംഗീതത്തിലെ രാഗപദ്ധതി മാത്രം കണക്കിലെടുത്ത് ഇതിനെ അപഗ്രഥിച്ചാൽ ഒരുപക്ഷെ ഹംസനാഥം എന്ന രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ട് അന്യസ്വരങ്ങളെല്ലാം ചേർത്ത് ചെയ്തിട്ടുള്ള ഗാനമാണ് എന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. എന്നാൽ അല്പം കൂടി ആഴത്തിൽ പഠനവിധേയമാക്കിയാൽ ഹിന്ദുസ്ഥാനിയിലെ ശുദ്ധ സാരംഗ് എന്ന രാഗത്തിൻ്റെ സഞ്ചാരങ്ങളിലൂടെ ഗാനം പോകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനാകും. പലതരം സാരംഗുകളുണ്ട്. മെയ്യാക്കി സാരംഗ് ഉണ്ട്, പൂർവി സാരംഗ് ഉണ്ട്, സാമന്ത് സാരംഗ് ഉണ്ട്, വൃന്ദാവനി സാരംഗ് അഥവാ വൃന്ദാവൻ സാരംഗ് എന്ന രാഗം നമ്മൾ രാഗലയത്തിൽ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാരംഗാണ് ശുദ്ധ സാരംഗ്. ഈ രാഗത്തിൻ്റെ ആരോഹണം കർണാടക സംഗീതത്തിലെ ഹംസനാഥം എന്ന രാഗത്തിൻ്റെ തന്നെയാണ്. എന്നാൽ അവരോഹണമാകുമ്പോഴേക്കും വക്രപ്രയോഗങ്ങളും അന്യസ്വരങ്ങളും എല്ലാം വന്നിട്ട് സാരംഗിൻ്റേതായിട്ടുള്ള ശൈലിയിലേക്ക് എത്തുന്നു. കാഫി ധാട്ടിന്റെ ജന്യമാണ് ശുദ്ധസാരംഗ്. ശുദ്ധസാരംഗിൽ നിന്ന് അല്പമൊക്കെ മാറുന്ന പ്രയോഗങ്ങളും ഈ ഗാനത്തിൽ ഉണ്ടായിട്ടുണ്ട്.
1: മധുര മാം
0: എന്ന ഭാഗത്ത്
1: രീഗമപ
0: എന്ന് വന്നിട്ടുണ്ട്. ശുദ്ധസാരംഗിൽ ഇങ്ങനെ പാടാറില്ല.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: സരിയോ സരിയോ നാൻ കാതലിത്തത്.
2: ഇളയരാജയുടെ സംഗീത ജീവിതത്തിൽ ഒരേ ഈണം വിവിധ ഭാഷാ ചിത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതായി കാണാവുന്നതാണ്. 1989 പുറത്തിറങ്ങിയ അഥർവം എന്ന മലയാള സിനിമയിൽ കെ എസ് ചിത്രപാടിയ പ്രശസ്തമായ ഒരു ഗാനത്തിന്റെ ഈണം തൊട്ടടുത്ത വർഷം 1990 എങ്കിട്ടെ മോദാതെ എന്ന ചിത്രത്തിൽ ചെറിയ വ്യത്യാസങ്ങളോടെ ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ഇതൊരു യുഗ്മഗാനമാണ്. പാടിയത് മലേഷ്യ വാസുദേവൻ, എസ് ജാനകി. വരികൾ വാലിയുടേത്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിൽ നിന്ന് റിലേ ചെയ്യുന്നു.

0: In men's cricket, India will take on host England in the third T20 international of the five-match series at Trent Bridge in Nottingham tonight. The match is scheduled to begin at 10 p.m. Indian time. The men in blue will look to level the series as the new skipper Shreyas Iyer is yet to register first win under his captaincy. England, on the other hand, have named an unchanging playing 11 for the third T20 international. Earlier, host England defeated India by 4 wickets in the second T20 international on Saturday in Manchester. Opting to bat, India scored 190 for 7 in the stipulated 20 overs. And now, for a look at today's newspapers, it's over to Sarabjit Kaur.
1: Thank you, Pramod. Temple graft a sin. Trust chair Rai and Mishra exit is the lead in the Times of India, while the Hindustan Times headlines, Ram Temple Trust sets big overhaul in motion. The Statesman headlines, PM Modi in Indonesia to strengthen linkage with Indo-Pacific partners. His visit to Indonesia as part of his three-nation tour is widely covered on the front pages of all newspapers, with pictures of the Indonesian president specially receiving the Indian PM as a special gesture. The story of the National Investigating Agency charge sheeting LET chief Hafiz Saeed is widely covered on the front pages of all newspapers. The Pioneer headlines, NIA charges Hafiz Saeed for Pahalgam terror attack. The torrential rains in Maharashtra have been covered with pictures of the landslide blocking the Pune-Mumbai missing link, even as the Times of India headlines Pune-Mumbai link cut off for hours as heavy rains hit roads, rail and flights. And finally, a story in The Hindu says that a question in the BSc statistics exam at Kerala University had its answer printed alongside it. While the university sought a report, those part of the preparation called it a silly mistake. And with that, it's back to you, Pramod.
0: Thank you, Sarab. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with Indonesian President Prabowo Subianto in Jakarta today to provide fresh momentum to comprehensive strategic partnership between the two countries. Home and Cooperation Minister Amit Shah says Cooperation Ministry infused new energy into lives of nearly 30 crore people over the past 5 years. Pakistan-occupied Kashmir protesters issue 48-hour ultimatum to Islamabad, warn of grand and final action on July 9th if demands are not met. India secured 20 medals including 4 gold at Under-20 Asian Wrestling Championships in Pattaya. And Spain booked place in FIFA World Cup quarterfinals with a dramatic 1-0 victory over Portugal. Belgium beat US 4-1 to enter the quarterfinals. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. ശില്പി വി കെ രാജന്റെ കലയും ജീവിതവും തുടർന്ന് കേൾക്കാം.
5: ആദ്യം തിരുവനന്തപുരത്ത് കഴിയുമ്പോൾ അങ്ങനെ വർക്കൊന്നും പറയാൻ പറ്റില്ല, തോന്നി ഇതൊക്കെ ചെയ്യുന്ന ശീലമായിരുന്നു. ഇപ്പോ എന്ത് കിട്ടിയാലും അത് ശില്പാക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ അക്കാഡമിക് രീതി ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഡിഗ്രി ലെവലിൽ പോയിരുന്നത്. ഇതിൽ കുറച്ച് വർക്കുകൾ നല്ലതുണ്ട്. ഞാൻ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഈ സീഡ് പോലെ രണ്ട് ഫേസ് വെച്ച് വായു തുറന്നുള്ളൊരു സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബറോഡ എത്തുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഫിഗറേറ്റീവിലേക്ക് എൻ്റെ തുടങ്ങുന്നുണ്ട്. അന്ന് എല്ലാവരും ഫിഗറേറ്റീവ് അങ്ങനെ നമ്മളൊരു രീതിയിൽ ചെയ്യുമല്ലോ. അത് ഈ ഗ്രാമത്തിൻ്റെ പോർട്രേറ്റുകളെല്ലാം മുഴുവൻ ചെയ്തിരുന്നത് ജനങ്ങളുടെ. അത് കഴിഞ്ഞ് ജപ്പാനിലെ വർക്ക് മുതലാണ് ഈ അബ്സ്ട്രാക്ഷൻ തുടങ്ങുന്നത്. കാവടി ചെയ്തു, ആ കാവടിയിൽ ഫിഗർ ഉപേക്ഷിച്ചു, പിന്നെ തുടങ്ങിയിട്ടാണ് ഈ അബ്സ്ട്രാക്ഷനിൽ എത്തുന്നത്. ആ ലെവലിൽ മുഴുവൻ

ഈ അബ്സ്ട്രാക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ കൂടി മനുഷ്യരായിട്ട് അടുക്കുന്നത് ഫോമാണെന്ന് തോന്നുന്നു. ഫിഗർ വിഷ്വലി കാണുന്നൊരിത് മാത്രമല്ല, അത് വിട്ട് നമുക്കൊരു ഇൻറ്റിമേസി പലപ്പോഴും, ഇപ്പം നമ്മൾ ശിവലിംഗം കാണുമ്പോഴുള്ള ഒരു ഇൻറ്റിമേസി നമുക്ക് ഭയങ്കരമാണ്, ചില പില്ലർ കാണുമ്പോഴൊരു ഇൻറ്റിമേസി ഭയങ്കര. ഇപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫോം തന്നെ എനർജി ഫോമാണ്, ആ ഫോമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഫോം പണ്ട് അവർ കൺസീവ് ചെയ്തത്, അത് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള കൺസീവ് ചെയ്തത്. പണ്ടത്തെ ശില്പിയിൽ ആ കാര്യത്തിൽ വളരെ ഫോമിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതേപോലെ തന്നെ നമ്മളെ ഇപ്പോൾ സാഞ്ചിയിലെ ഒരു മതിലുണ്ട്, ആ മതിലുകൾ ഇങ്ങനെ ഇതാണ് വളരെ മോഡേണായിട്ട് ചെയ്തിട്ടുള്ളത്, പില്ലർ വെച്ച് നമ്മൾ ഈ മുളയുടെ അഴി വെച്ച് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സോപാനം നോക്കിയിട്ടുണ്ട്, അമ്പലത്തിലെ സോപാനങ്ങൾ അത് എന്ത് ഭയങ്കര മനോഹരമാണ് സോപാനം ചെയ്തിട്ടുള്ളത്. എല്ലാം വളരെ വളരെ ഡിഫറൻറ്റും വളരെ വളരെ മനോഹരവുമാണ് ചെയ്തിട്ടുള്ളത്. ഫോമിനെ കുറിച്ചുള്ള സ്റ്റഡി ഉള്ളതുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്. അപ്പം അത് എനിക്ക് ആ ഫോമിൻ്റെ സ്റ്റഡി എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതാണ് ഈ അബ്സ്ട്രാക്ഷൻ്റെ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അമ്പലങ്ങൾ യാത്ര, എനിക്ക് അമ്പലം ഇഷ്ടമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും. പിന്നെ അത് നമുക്ക് അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് യുക്തിവാദം ഉപയോഗിക്കേണ്ട കാര്യമില്ലേ. ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ലേ, ദൈവത്തിൽ മനുഷ്യണ്ടാക്കിയ ദൈവത്തിനെ വിശ്വസിക്കാം, മനുഷ്യണ്ടാക്കിയ ദൈവമുണ്ട്, അല്ലാതൊരു ദൈവമില്ല. കാരണം നമ്മൾ പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത മനുഷ്യന്മാരാണ്. പിന്നെ ദൈവത്തിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ശക്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ ആവശ്യം വേണ്ടിയിട്ട് ഈ സെമിറ്റിക് മതങ്ങളുടെ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഇതിൽ ദൈവത്തില്ല, നമ്മൾ ഗീതയിലൊന്നും ദൈവമില്ല, ഉള്ളിൻ്റെ ഉള്ളായ ഉള്ളെന്നാണ് പറയുന്നത്, അത് ദൈവത്തിൻ്റെ സങ്കല്പമില്ല. പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളാണ് ദൈവം കൊണ്ടുവന്നുള്ളത്. ജാതി ഒന്നും ഉണ്ടായിരുന്നില്ല, അതേപോലെ നമ്മൾ വളരെ ഫ്രീ ആയുള്ള ആൾക്കാരായിരുന്നു, അവന് അയിത്തം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങളാണ്, കാരണം പുരോഹിത വർഗ്ഗങ്ങൾക്ക് നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളാണ് മുഴുവൻ. അത് പതുക്കെ ആൾക്കാരിൽ നിന്ന് മാറി മാറി വരുന്നുണ്ടെന്ന് വിചാരിക്കാം, അത്രയേ ഉള്ളൂ. ജപ്പാനിലും ഞാൻ 3 പ്രാവശ്യം പോയിട്ടും 3 വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റ് രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. അപ്പോഴേക്കും ഈ പ്രായം അനുസരിച്ച് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എളുപ്പമല്ല. അന്നൊക്കെ പോകുമ്പോൾ ചെറിയ പ്രായമല്ലേ, 10-30കളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്നാൽ പിടിച്ചോ എന്ന് കഴിഞ്ഞാൽ തുടക്കാനുള്ളൊരു ഇതുണ്ട്. ഇന്നിപ്പോൾ അത് നടക്കില്ല. അവിടുത്തെ ആൾക്കാരെ എനിക്കറിയാം, പല ആൾക്കാർ സ്കൾപ്റ്റേഴ്സിനെ അറിയാം എനിക്ക്, അവർ ചിലപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഒരുപാട് സ്കൾപ്റ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. ഗ്രാനൈറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജശേഖരൻ നായർ ഗ്രാനൈറ്റ് തിരിയുന്ന ആളാണ്. പിന്നെ വെങ്കട് നായിക്ക് എന്നുണ്ട്, ഒറീസയിലെ അയാളുടെ ഭാര്യ നിവേദിത ഗ്രാനൈറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ഈ ഫോമിൻ്റെ പ്യൂരിറ്റി അല്ല അവർക്ക് പ്രശ്നം, അവർ ഡിസൈനാണ് ചെയ്യുന്നത്, വെറും ഡിസൈൻ. അതൊരു സ്കൾപ്ചർ എന്നുള്ളൊരു, നമ്മളെന്താ പറയുക, നമ്മുടെ ശില്പങ്ങൾ ആസ് ഇറ്റ് ഈസ് കാണുന്ന പോലെയല്ലല്ലോ. ഒരു യൂറോപ്യൻ ശില്പത്തിൻ്റെ ഒരു കഷ്ണം വോൾഫിനിട്ടാൽ ഉൾഫ് ഓടി വരുന്ന റിയലിസം ഉണ്ട്, പക്ഷെ നമ്മുടെ ശില്പങ്ങൾക്ക് ആ റിയലിസം അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു നമ്മളെ ബ്രെയിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ശില്പങ്ങൾക്ക്. അതാണ് അതിൻ്റെ ഗ്രേറ്റ്നെസ്. അത് പലരിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. രാജസ്ഥാനിൽ ചെയ്തിട്ടുണ്ട്, ഒറീസയിൽ ചെയ്തിട്ടുണ്ട്, ഗോളിഗറിൽ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്, മദ്രാസ് ചെയ്തിട്ടുണ്ട്. ആ വർക്കുകളെന്ന് വെച്ചാൽ പലതും പല ടൈപ്പിലാണ് പോയതല്ലേ. ഇവരൊക്കെ ചിലയെങ്കിലും മാർബിളാണ് ചെയ്തത്. ഇപ്പോൾ ഒറീസയിൽ ലാറ്ററൈറ്റ് ചെയ്തിരുന്നത്, ഗുൽബർഗയിലും ചുനാർ റെഡ് സ്റ്റോൺ, ബാംഗ്ലൂർ മാർബിളാണ് ചെയ്തിരുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ പലപ്പോഴും പല ടൈപ്പാണ്. ഗ്രാനൈറ്റ് ശരിക്കും കേരളത്തിലാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പോൾ അതിന് ഗ്രെയിൻസ് നോക്കും ഗ്രാനൈറ്റിൻ്റെ, പിന്നെ അത് തട്ടി നോക്കും. ഒരു സൈഡ് തട്ടി കഴിഞ്ഞിട്ട് ശബ്ദം നമ്മൾ നോക്കും. നല്ല നാദമാണെങ്കിൽ, ശബ്ദമുള്ള ഗാംഭീര്യമുള്ള നാദമാണെങ്കിൽ നമ്മൾ പഴയ ആൾക്കാർ പറയുക, ഈ പുരുഷൻ സ്ത്രീ നവംസം എന്നൊക്കെ പറയുന്നത്. അതിന് നമ്മൾ പുരുഷ ഇതെന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ശരീരം ഉണ്ടാക്കുമ്പോൾ അധികം ഡെക്കറേഷൻസ് ആവശ്യമില്ല. അപ്പം പിന്നെ പില്ലർ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും, സോപാനം ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അധികം ഡെക്കറേഷൻസ് ഇല്ല. കുറച്ചൊന്നും മൈൽഡൈസ് സ്റ്റോൺ, സ്ത്രീ സ്റ്റോൺ എന്നാണ് പറയുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാസിയൊക്കെ ചെയ്യാൻ ഒരുപാട് ഡെക്കറേഷൻ ഉണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ കുറച്ച് മൈൽഡ് സ്റ്റോണാണെന്നുള്ളത്. പിന്നെ നമ്മംസം എന്നത് ഇപ്പോൾ നമ്മൾ ഈ തറകെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കല്ലുകേട്, അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയാണ്. നമ്മുടെ മാത്തമാറ്റിക്സൊക്കെ എളുപ്പം മനസ്സിലാവുന്ന ഭാഷകളല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനെങ്കിൽ 225 x 225 എളുപ്പമാണ്, അപ്പുറത്ത് 25 x 2 4 ഒരു കൂടി 2 കൂട്ടി 625 സിമ്പിളാണ് പറയുക. അതേപോലെ എല്ലാ മാത്തമാറ്റിക്സും വളരെ സിമ്പിളാണ്. പെരുക്കങ്ങൾ വളരെ സിമ്പിളാണ്. പെരുക്കുണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം മനസ്സിലായില്ലേ. കോഴിക്കോട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മെക്കറ്റ് സാധനം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ബീച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ വർക്ക് ഇതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ തോന്നിയത്. ബീച്ച് ഇങ്ങനെ വളരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലം, ബീച്ച് എന്ന് കാണുമ്പോൾ അതിന് നമ്മൾ ആ ബീച്ചിന് ഇങ്ങനെ ചെറിയൊരു മൊമെൻ്റ് ഉണ്ട്, തിരകൾ വന്ന് ഫുള്ള് തിരിയുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ അതൊരു കൊണ്ടുവരാൻ പറ്റിയത് ആ വർക്കാന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ കാരണം. പിന്നെ ഇത് സിംഗിളായിട്ട് നിൽക്കല്ലേ, കടലിങ്ങനെ പറന്നതും ഇത് നേരെ വെർട്ടിക്കലും, അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗസാക്ക് ചെയ്യാനായിട്ട് പലരുടെ അടുത്തും പറഞ്ഞപ്പോൾ പലർക്കും

ധൈര്യമില്ല കേസാക്കി എന്ന് അവർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ മറ്റേ ബാസ്റ്റിൻ ബംഗ്ലാവിൽ ഞാനും ജോൺസ് മാത്യു, ഹോജിമിൻ ജോസഫ് കൂടി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പരിപാടി പറയാണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അവർ ചെറിയങ്ങൾ സഹകരിക്കാം. പിന്നെ ഇവരാണെങ്കിൽ ഇവർക്ക് ഈ ഗ്രാനൈറ്റ് ശില്പം പഠിക്കാനുള്ള ഭയങ്കര താല്പര്യത്തിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോൺസും ജോസഫും ഹോജിമിനും ഒറ്റയ്ക്ക് അവർക്ക് ശില്പം ചെയ്യാൻ തുടങ്ങി അവർക്ക്. കാരണം അതിൽ 10 136 സ്റ്റോണാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഒറ്റ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരും മാറി മാറി ചെയ്തിട്ടുണ്ട് പലതും. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തതാണ്. കേരളത്തിൽ ശില്പം ചെയ്ത് ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരം, ഒരു യാതൊരുവിധ രക്ഷയില്ലാത്ത സ്ഥലമാണ്. കാരണം നമ്മൾ ആധുനിക കാലത്ത് കൾച്ചറലി സിവിലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം പുറത്ത് മാത്രമേ സിവിലൈസേഷൻ ഉള്ളൂ, ഉള്ളിലില്ല സാധനം. ചിത്രവും ശില്പമൊന്നും ഇവിടെ ഈ ജനങ്ങൾക്ക് ആവശ്യമില്ല. ഇതൊരു ആർട്ടിസ്റ്റിനൊരു വർക്ക് വാങ്ങി ഈ ഡെയിലി കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ജപ്പാനിലൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാൻ തന്നെ ഒരു സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് എന്ത് വേണേ വരയ്ക്കാം, തുള്ളിച്ചാടാനുള്ള സ്പേസ് ഉണ്ട്, മണലിൽ തുള്ളിച്ചാടും, അതിന് സ്പേസ് ഉണ്ട് അവർക്ക്. അതേപോലെ അവർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഫാക്കൾട്ടി തന്നെ ഉണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനൊരു ഫാക്കൾട്ടി ഉണ്ട്. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് തന്നെ പ്രാക്ടീസ് ഉണ്ട്. നമ്മളവിടെ എഡ്യൂക്കേഷനിൽ ഈ കലയ്ക്കോ അതേപോലെ ഈ സ്കിൽഡ് വർക്കിന് യാതൊരു ഫാക്കൾട്ടി ഇവിടെ ഇല്ല. ശരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു, ഇപ്പം നമുക്ക് എഴുത്തുമായി അറിയുള്ളൂ, എഡ്യൂക്കേഷൻ ഇല്ല. അത് വരുമ്പോൾ പതുക്കെ മാറുന്നു വിചാരിക്കും. എനിക്കൊരു കുറച്ച് പ്ലാന്റേഷൻ ഉണ്ട് റബ്ബർ തെങ്ങ്. അപ്പോൾ ഞാനവിടെ എൻ്റെ സ്റ്റുഡിയോ അവിടെയാണ് ശരിക്കും. അപ്പോൾ അവിടേക്ക് ബസ്സോ അല്ലെങ്കിൽ ഒരാൾക്ക് നടന്നു വരാൻ അത്ര എളുപ്പമല്ല. കാരണം മൗണ്ടിൻ്റെ മുകളിലാണ്, വെസ്റ്റേൺ ഗാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്, ഞാമ്പല്ലൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ. അപ്പം ഞാൻ രാവിലെ ഞാൻ ജീപ്പിൽ പോവും, ഞാൻ വർക്ക് ചെയ്യും, വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെയാണ് റൊട്ടീൻ ഉണ്ടായിരുന്നത്. ഇപ്പം അതിനിടയ്ക്ക് എനിക്കൊരു ബഷീറിൻ്റെ പ്രതിമ ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം ആക്കി വെച്ചിട്ട് ഞാൻ എനിക്ക് വയറ് വീർത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അത് ലിവർ കംപ്ലയിൻ്റ് ആണ്, ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം ഞാൻ ഗ്രാനൈറ്റ് പിന്നെ ചെയ്ത് ഇവിടെയാണ് ചെയ്തത്, കൊല്ലത്തൊരു വർക്കിൽ. അപ്പോൾ എനിക്ക് കൊല്ലത്തൊരു വർക്കിൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ തൃശ്ശൂരൊരു വർക്ക് ചെയ്തിരുന്നു, അതിനും അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വർക്കിൽ ഞാൻ കല്ലുമ്പ തൊട്ടിട്ടേ ഇല്ല, കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്ത് കൊടുത്ത് അവരോട് കറിവ് ചെയ്യാനാണ് കട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ഈ ഉഡ് തുടങ്ങിയത്, ഉഡിൽ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ എനിക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ഷെഡുണ്ട്, ആ ഷെഡിൽ ഞാൻ ഷെഡിന് സ്റ്റുഡിയോക്ക് മാറ്റി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാപ്പാട് കഴിക്കാനുള്ള കാശ് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അതില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ മുഴുവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗതിയില്ലാത്ത പോലെയാണ് ജീവിക്കുന്നത്. കൂലിക്ക് പണിയെടുക്കുന്നവരും അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് വളരെ ദുഃഖകരമായുള്ള കാര്യമാണ്. നമ്മുടെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ ഉള്ള ഒരു വിഭാഗം ആൾക്കാർ, ഈ വലിയ കലാപ്രേമികളെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ആർട്ടിസ്റ്റുമാരെ പറ്റിക്കാനുള്ളവരാണ്. അങ്ങനെയും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ പറയുന്നുണ്ട്, കാരണം ആൾക്കാരെ വ്യക്തി ഹത്യ വേണ്ടെന്ന് ഇത്. ഇനി ജനങ്ങളിലൂടെ അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കണം. കലാകാരന്മാർ മാത്രം വിചാരിച്ച് നടക്കില്ല, ഗാലറികളോ അതുപോലെ ആൾക്കാരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആർട്ടിസ്റ്റിനും അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് നടക്കുന്ന വെച്ചാൽ ഗവൺമെൻറ് അങ്ങനെ ബോധമുള്ളൊരു ഗവൺമെൻറ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ അരാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ്, കക്ഷി രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് കലയൊന്നൊരു പ്രശ്നമേ അല്ല. അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പിന്നീട് ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് വളരാൻ ചാൻസ് കൂടുതലാണ്. ഇതില്ലെങ്കിൽ അയാൾക്ക് വേറെ സൈഡ് വർക്കുകൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലോകത്ത് പല ആൾക്കാരും പല സ്കൾപ്റ്റേഴ്സും നിലനിൽക്കുന്നത് അവർ വേറെ വർക്ക് ചെയ്തിട്ട്. നോർവേയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ കുണൂട്ട് എന്നുള്ള പേര്. ആ കുണൂട്ട് ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ അയാൾ ട്രക്ക് ഡ്രൈവറായാലും സ്കൾപ്റ്ററാണ് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സ്കൾപ്ചറിൻ്റെ കാര്യം വരുമ്പോൾ അയാൾ അത് ഉപയോഗിച്ചിട്ട് ഇതിൽ വരുന്നു. പിന്നെ ഒരു ജപ്പാനിലൊരു സ്കൾപ്റ്റർ കുക്കാണ്, ഹോട്ടലിലെ കുക്കിംഗ് നടത്തി കഴിഞ്ഞിട്ട് ശില്പം ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇവിടെ മാത്രമല്ല, നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയും ഉണ്ട് ആർട്ടിസ്റ്റുമാർ. പിന്നെ അപൂർവം ഈ വലിയ ആർട്ടിസ്റ്റുകാർക്ക് മാത്രമാണ് വർക്ക് വിറ്റ് ജീവിക്കാൻ പറ്റുന്നത്. വളരെ ഡിഫറെൻ്റായ ഒരു നിലയ്ക്ക് പോകുന്ന പല ആർട്ടിസ്റ്റുമാർക്കും പറ്റില്ല. പിന്നെ കൊണീഷ്യേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ വർക്ക് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ക്വാളിറ്റിയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അത് നോർത്തിലുണ്ട്, കേരളത്തിലില്ല. പിന്നെ നമ്മൾ പിന്നാലെ നടക്കണം, അതിന് താല്പര്യമില്ല. പിന്നാലെ നടന്ന കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് വർക്കില്ലാതെ. ഇപ്പോൾ വർക്കിൻ്റെ ഒരു എന്താ പറയുക, സൗന്ദര്യ അല്ലെങ്കിൽ ലാവണ്യ സങ്കല്പമില്ലാണ്ട് പോകും. പിന്നാലെ എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ നല്ലതാണ് പിന്നാലെ. കാരണം പുതിയ ആർട്ടുകൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പെട്ടുപോയ കുറേ കുട്ടികളുണ്ട്. പിന്നാലെയാണ് ശരിയെന്ന് പറഞ്ഞത്. നമ്മളുടെ ആർട്ട് ശരിക്കും നമ്മളുടെ പൂർവികർ ചെയ്തതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ആർട്ട് നിലനിൽക്കില്ല. നമ്മളിപ്പോൾ സാഞ്ചിയിലും കണാറക്കയിലും മറ്റേ മധുരയിലും
മഹാബലിപുരമായാലും അത് അവരുണ്ടാക്കിയുള്ള ഒരു വലിയ ഒരു സമ്പത്തുണ്ട്, കലാസമ്പത്തുണ്ട്.

0: അതിന്ന് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ചിത്രകാരന്മാർ ഉണ്ടാവില്ലേ.
1: ഇതുവരെ കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം മഞ്ജുള പാടിയത്. ആകാശഗംഗയിൽ നീരാട്ട് എന്ന് ആരംഭിക്കുന്ന വരികൾ എഴുതിയത് പി ബാലകൃഷ്ണൻ. സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ആകാശവാണി കോഴിക്കോട്.

0: പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ ജോർജ് പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സാമൂഹ്യ രംഗത്തും തന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച കയ്യോപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എനിക്ക് ഈ പ്രായമായ ടീച്ചേഴ്സൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ഒരു ടീച്ചർ പുതിയ പാലത്താണ്, ആ ടീച്ചറിൻ്റെ പിന്നെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഏതോ ഒരു ലേഡിയാണ്, ആരാന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറിൻ്റെ ഒരു ഫ്രണ്ടാണ്, പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ അവരെന്നെ അകത്ത് കയറ്റിയില്ല. ഞാൻ എന്നിട്ട് ജനലിൽ കൂടെ പോയി നോക്കി, അപ്പോൾ ടീച്ചറുണ്ട്, ഒരു കട്ടിലില് ഒന്നുമില്ല, ഒരു ഡയപ്പറും ഒരു ബ്ലൗസും മാത്രം ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നു. എന്നെ കണ്ടപാടെ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. പക്ഷേ ആ ലേഡി എന്നെ അകത്ത് കയറ്റിയില്ല. അപ്പോൾ ഞാൻ എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമായി. അവർ ഉണങ്ങിയ ഉപ്പുമാവാണ് ടീച്ചർക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ടീച്ചറാണെങ്കിൽ ആ മാഷ് മരിച്ചുപോയി, മക്കളില്ല, കുട്ടികളില്ല. പക്ഷേ എങ്ങനെയാണ് ഇതൊന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പം സേവാഭാരതി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഒരു ലേഡീനെ അവിടെ അങ്ങ് താമസിപ്പിച്ചു. എന്നിട്ട് അവരുടെ മകള് റൂമിലിരുന്ന് ടി വി ഒക്കെ കണ്ടു. ഈ ടീച്ചറിന് ഒന്നുമില്ല, ഒന്നുമില്ലാത്തൊരു വലിയ കഷ്ടത്തിൽ. എന്നിട്ട് ടീച്ചറ് മലമൊക്കെ ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അതും കൂടി ക്ലീൻ ചെയ്യിക്കുന്നില്ല, ഒരു കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിടിച്ചുകൊണ്ടിരിക്കാൻ. എനിക്കത് കണ്ടിട്ട് ഞാൻ എവിടെ പോയി എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നറിയില്ല. ഞാൻ കുറേ പേപ്പറുകാരോടൊക്കെ ചോദിച്ചു, ആരും ഒന്നും സഹായിച്ചില്ല. പിന്നെ കമ്മീഷണറെ പോയി കണ്ടു, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നു. കമ്മീഷണറെ പോയി കണ്ട് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതിനടുത്ത് ഒരു ഹോം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡേജ് ഹോമുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി. ടീച്ചറിന് പെൻഷൻ കിട്ടുന്നതാണ്, മാഷിൻ്റെ പെൻഷനുമുണ്ട്, ടീച്ചറുടെ പെൻഷനുമുണ്ട്, നല്ല പൈസ അക്കൗണ്ടിലുണ്ട്. പക്ഷേ ടീച്ചറിനെ ബലം പ്രയോഗിച്ച് ഒപ്പിടിച്ച് അവർ പൈസ മുഴുവൻ എടുക്കുകയാണ്. ടീച്ചറിൻ്റെ അക്കൗണ്ടിൽ അന്ന് ഞാൻ നോക്കിയപ്പോൾ 100,000 രൂപ ബാലൻസോ എത്രയോ ഉണ്ട്. എന്നിട്ട് ഞാൻ ബാങ്കിൽ അറിയിച്ചു ഇനി ഓപ്പറേഷൻ നടത്തരുത്, കാരണം ടീച്ചർക്ക് അല്ല ചെയ്യുന്നത്.

0: വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും കമ്മീഷണർ ആക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഹോം ഓഫ് ലെവലിലെ സിസ്റ്റേഴ്സും സമ്മതിച്ച് അവരുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച് എന്തായാലും ടീച്ചറെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഇവരുടെ ഇതിൽ നിന്ന് മാറി. അത് കഴിഞ്ഞ് ആ ടീച്ചറിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ കുറച്ചൊരു 10,000 വീതം അവിടെ ഓൾഡേജ് ഹോമിൽ കൊടുത്തു. അവിടെ ബാക്കി പൈസയും കൂടെ വരാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, ആ സിസ്റ്റേഴ്സിനും ഒരു അതൃപ്തി കുറച്ച് കഴിഞ്ഞപ്പം വരാൻ തുടങ്ങി. ഞാൻ എല്ലാ വീക്കെൻഡും പോവും, ടീച്ചറിനെ കാണാൻ പോയി. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇവിടെ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ വിസിറ്റേഷനെ അനുവദിക്കൂ, ഞാൻ ബാങ്കിലല്ലേ, അന്ന് എല്ലാ സാറ്റർഡേയും വർക്കിങ്ങാണ്. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ടീച്ചറിനെ കാണാൻ വരാൻ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ, അപ്പോൾ എനിക്ക് സൺഡേ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, ഞാൻ സൺഡേ വരും, അതിനെ എനിക്ക് എന്നെ തടയരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ബലമായിട്ട് എല്ലാ സൺഡേ ഒരു 3 മണിക്ക് പേര് 6 മണി വരെ ടീച്ചറിൻ്റെ കൂടെ ഇരിക്കും. ടീച്ചറിനെ വീൽ ചെയറിലതിൽ എല്ലാം കറക്കി അങ്ങനെയൊക്കെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആ കോളേജ് ഹോമിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിരുന്നു, ഉണ്ണിയപ്പം അങ്ങനെ ഓരോ സാധനങ്ങൾ. അതുപോലെ അവരുടെ കുറേ മാക്സ് ഞാൻ അടിച്ചു കൊടുത്തു അവിടെയുള്ള ഇൻമേറ്റ്സിന് ഇടാൻ വേണ്ടി. അങ്ങനെ എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടാ പോവുക. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒന്നും കൊണ്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. എന്നാലും ഞാൻ അവർ കാണാതെ കുറച്ച് പഴംപൊരിയും കൈ പിടിച്ചാൽ പോയത്. അപ്പോൾ എന്തോ ഫംഗ്ഷൻ നടക്കുക അവിടെ, ടീച്ചർ ഒരിടത്ത് ഇരിക്കുന്നുണ്ട്, ടീച്ചർ പതുക്കെ തല ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പോയിരുന്ന് ടീച്ചറിൻ്റെ കഴുത്ത് പതുക്കെ പൊക്കി ഞാൻ ഇതൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, താൻ പോകണ്ട, ഇവിടെ നിൽക്കേ. ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ ടീച്ചറെ, പിന്നെ വരാമെന്ന് പറഞ്ഞ് എനിക്ക് എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം, കുറച്ചുകൂടെ. അങ്ങനെ പിടിച്ച് നിർത്തി. പിറ്റേ ദിവസം ഞാൻ ബാങ്കിൽ നിന്ന് വരുമ്പോൾ ഈ സിസ്റ്റർ വിളിക്കുന്നുണ്ട്, ടീച്ചർ മരിച്ചു എന്ന്. അങ്ങനെ പിന്നെ അന്ന് ഞാൻ പോയി, ഞാൻ കുറേ കരഞ്ഞു, ടീച്ചറിന് വേണ്ടി കരയാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ടീച്ചർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേനും ബന്ധുക്കളെല്ലാം കൂടി ഓടി വന്നു, അവർ ബോഡി കൊണ്ടുപോയി, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അതാണ്, അത് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റി, കുറച്ച് നാൾ ടീച്ചർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റി. ടീച്ചറിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എന്തായിരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്നതല്ലേ, എനിക്ക് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എതിരുള്ളവരെന്നെ വലുതും ചെയ്താലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ടീച്ചറിൻ്റെ ആ അവസ്ഥയൊക്കെ കണ്ടിട്ട്. അങ്ങനെ
1: വയോജനങ്ങൾക്കായിട്ട് പിന്നെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് വേറെ?
0: ഇപ്പം ഞാൻ അവരെ കൊണ്ട് പൈസ കൊടുത്ത് വല്ലതും സഹായിക്കാമെങ്കിൽ സഹായിക്കും, കുറച്ച് നേരം അവരുടെ കൂടുത്തി പോയി ഇരിക്കും. പ്രായമായവരെയൊക്കെ ഞാൻ കാണാൻ പോകും. ഞാൻ വിചാരിക്കും ഇപ്പം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ ചെയ്യും. വീടുകളിലൊക്കെ പോയി ഞാൻ വയസ്സായ ആരെ എവിടെയാണെങ്കിലും, ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ബോംബെ പോയി, ഒരു 3 വയസ്സായവരെ കാണാൻ, എബവ് 90 ആൾക്കാരെ. അപ്പോൾ അവരെ പോയി കണ്ട് കുറച്ച് ദിവസം അവരുടെ 2 ദിവസം അവരോട് നിന്ന് ഒക്കെ തിരിച്ചു വന്നു.
1: പിന്നെ ഈ ലഹരിക്കടിമയായ കുട്ടികളുടെയൊക്കെ ഒരു സംരക്ഷണം ഒക്കെ ചെയ്യുന്നുണ്ട്.
0: അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പയ്യനെ ഞാൻ വലിയെന്ന് ഒഴിവാക്കി, അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. പക്ഷേ അതൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഫീൽഡല്ല, കാരണം അവരൊക്കെ വലിയ മാഫിയയിൽ പെട്ടതാണ്. കാരണം എനിക്കും പേടിയുണ്ട് എൻ്റെ എക്സിസ്റ്റൻസിലേ. ഒന്നാമത് എനിക്ക് കാലിന് ഇത്തിരി പ്രോബ്ലം ഉണ്ട്, പിന്നെ എനിക്ക് കാലിന് ഈ ഇങ്ങനെ ഇത് കിട്ടിയതുകൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹം 2 എണ്ണം കിട്ടിയേ. അതായത് എന്നോട് സൈക്കിൾ ചവിട്ടാനും തുന്നൽ മെഷീൻ ചവിട്ടാനും പറഞ്ഞു. അപ്പം സൈക്ലിങ് എനിക്ക് എക്സസൈസ് ആയിരുന്നു, ഫിസിയോതെറാപ്പി. അങ്ങനെ ഞാൻ സൈക്കിൾ ചവിട്ടിയതുകൊണ്ട് എനിക്ക് 2-വീലർ ഓടിക്കാൻ പറ്റി, 4-വീലർ ഓടിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ആദ്യമായിട്ട് 2-വീലർ ഓടിച്ച പെണ്ണ് ഞാനാണ് കേട്ടോ, 1980-ൽ 81-ൽ. പിന്നെ തുന്നൽ മെഷീൻ ചവിട്ടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരും ടെയിലറായി ജനിക്കുന്നില്ലല്ലോ, എല്ലാവരും പഠിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് അതും പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 44 കൊല്ലമായിട്ട് ഞാനാണ് എൻ്റെ ടെയിലർ. എനിക്ക്
1: ഇഷ്ടമുള്ള
0: ആവശ്യം അത്യാവശ്യമുള്ള, പിന്നെ എന്താണെന്നറിയോ, തുന്നി കൊടുക്കുമ്പം എനിക്ക് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ തയ്ച്ചിട്ട് എവിടെയെങ്കിലും ഒത്തിരി അപാകത വന്നാൽ അത് ഹൈലൈറ്റ് ചെയ്യും വളരെ. അതേസമയം ടൈലറ് തയ്ച്ചിട്ട് എത്ര അപാകത വന്നാലും There is no problem. അപ്പം അതുകൊണ്ട് ഞാൻ, പക്ഷേ ഞാൻ YWCA താമസിക്കുന്ന കാലത്ത് കുറേ പേരുടെ ഞാനായിരുന്നു സ്ഥിരം ടൈലർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ബ്ലൗസ് എടുത്ത് തന്നാൽ 30 മിനിറ്റിൽ ഞാൻ തയ്ച്ചു കൊടുക്കും. അപ്പം ഞാൻ പൈസയും വാങ്ങിയിരുന്നു. അന്ന് ഞാൻ ആ ഹോസ്റ്റലിലെ കിച്ചണിൽ നിന്നിരുന്ന കുട്ടികളെ സഹായിക്കാനായിരുന്നു ആ വാങ്ങിയിരുന്ന കാശ്. ഞാൻ പറയും പുറത്ത് ടൈലർക്ക് കൊടുക്കുന്ന കാശ് എനിക്ക് തരണം. അങ്ങനെ ഞാൻ അത് കുറേ ചെയ്തിട്ടുണ്ട്.
1: പിന്നെ ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചാരിറ്റി ചെയ്യുന്നു.
0: പണ്ട് വൈൻ ഉണ്ടാക്കിയിരുന്നു, വൈൻ ഉണ്ടാക്കി അതിൻ്റെ പൈസ ഫുൾ ചാരിറ്റിക്കാണ്. പിന്നെ ഞാൻ കുറേ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ആഭരണമൊക്കെ എടുത്തു കൊടുത്തും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് ഇപ്പം ഞാൻ എല്ലാ എൻ്റെ തന്നെ കൃഷി സാധനങ്ങളൊക്കെ ഞാൻ അതിനെ ഡ്രൈ ചെയ്തും ഒക്കെ ഞാൻ ആക്കി വെച്ച് അതൊക്കെ ഞാൻ വിൽക്കും.
1: ഫ്രൂട്ട്സൊക്കെ
0: എല്ലാം, എൻ്റെ പഴങ്ങളെല്ലാം ഞാൻ ഉണക്കും. പിന്നെ അച്ചാറുകൾ ഉണ്ടാക്കും. അതുപോലെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ എക്സിബിഷനിൽ സ്റ്റാർട്ട്

0: ആളിട്ടിട്ട് എല്ലാ പ്രാവശ്യവും എനിക്കൊരു 10,000 എനിക്ക് പ്രോഫിറ്റ് വരും. അതൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയുള്ളതാണ്, കാരണം എനിക്ക് അത്യാവശ്യത്തിന് പെൻഷനുണ്ട്, എൻ്റെ ജീവിക്കാനുള്ളത് എനിക്ക് പെൻഷനുണ്ട്. പിന്നെ എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല, ഞാൻ ഒരു കണ്ടന്റഡ് ലൈഫാണ്, ഇപ്പം ഹാപ്പിയാണ്. എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി, 2 നല്ല മക്കളെയും കിട്ടി.
1: ഫാമിലിയൊക്കെ ഇതിനെ സപ്പോർട്ടാണോ?
0: ഹസ്ബൻഡിന് അവര് ടൗണിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, എൻ്റെ കൃഷി കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പിന്നെ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കൂടെ ഒക്കെ വരും, അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ മക്കൾക്കും ഈ പറഞ്ഞ പോലെ
1: മക്കളാണ്,
0: 2 മക്കള്, ഒരു മകനും ഒരു മകളും. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ ഇപ്പം സിനിമാട്ടോഗ്രാഫിയിലാണ് PG ചെയ്ത്, അവൻ സിനിമാട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുക, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അവൻ്റെ 2-3 സിനിമകൾ ഇൻഡിപെൻഡൻ്റ് ഇറങ്ങി. അപ്പു പ്രഭാകർ, അവൻ ലെവൽ ക്രോസ്, രേഖാചിത്രം, നാരായണീൻ്റെ 3 ആൺമക്കൾ, അത് അവൻ സ്വന്തമായിട്ട് ചെയ്തത്. പിന്നെ CIA, കാർബൺ, അതൊക്കെ അസോസിയേറ്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ 2017 അവനൊരു നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു, ബെസ്റ്റ് സിനിമാട്ടോഗ്രാഫർ നോൺ ഫീച്ചർ ഫിലിം, ഐ ടെസ്റ്റ് എന്ന് പറയാം. പിന്നെ വേറെ ഒത്തിരി ഒത്തിരി കുഞ്ഞ് അവാർഡുകൾ കിട്ടി. അവന് അവൻ്റെ ഫീൽഡിൽ അവൻ ഓക്കെയാണ്. അവന് വൈഫ് ഒരു ജേർണലിസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ബിനാലയുടെ എഡിറ്റോറിയൽ ചീഫ് ആയിരുന്നു അശ്വതി ഗോപാലകൃഷ്ണൻ. എനിക്കൊരു മോളുണ്ട്, പ്രിയങ്ക പ്രഭാകർ, അവള് ഒരു ഫാഷൻ ഡിസൈനറാണ്. അവള് ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ സ്റ്റൈലിങ് കോസ്റ്റ്യൂം ഒക്കെ ചെയ്തുകൊണ്ട് അവളിരിക്കുന്നു. ഇപ്പൊ രമ്യ നമ്പീശന്റെ കൂടെയാണ്, എറണാകുളത്താണ് 2 മക്കളും. മകൾക്ക് ഒരു കുട്ടിയുണ്ട്, മരുമയൻ MBA മാർക്കറ്റിംഗ് ആണ്, അവൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ്. അപ്പം അവര് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. ഞാൻ ജോലി സംബന്ധമായി പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നപ്പം ഒരുപാട് തരം റൈസ് ഉണ്ടാക്കുന്നത് പഠിച്ചു, റൈസും പിന്നെ ബാംഗ്ലൂരിലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഞാൻ ആലു പൊറോട്ട കാണുന്നത്, അതും ഉണ്ടാക്കാൻ പഠിച്ചു, അതിൽ ഞാൻ ഒരു എക്സ്പേർട്ടാണ്. പിന്നെ ബോംബെയിലെത്തിയപ്പോഴേ ബോംബെയിലെ സ്പെഷ്യൽ എന്ന് പറയുന്ന പാവ് ഭാജി, വടാപാവ്, ദാബേലി, അതിൽ ദാബേലിയിൽ ഞാൻ സ്പെഷ്യലിസ്റ്റാണ്. ആ ദാബേലി ഞാൻ ഇവിടുത്തെ ഓരോ എക്സിബിഷനിലും ഉണ്ടാക്കാറുണ്ട്, കാരണം ദാബേലി ഇങ്ങോട്ട് വന്നിട്ടില്ല, ഈ സൗത്ത് സൈഡിലേക്ക്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ദാബേലിക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഞാനും കോൺഫിഡൻ്റാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഓർഗാനിക് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതിൽ ഞാൻ ചീറ്റിംഗ് ചെയ്യില്ല. പിന്നെ എൻ്റെ കൃഷി സ്ഥലത്ത് ഞാൻ ഒരു വളവും ഇടിയല്ല, ഒരു കീടനാശിനിയും അടിക്കില്ല, ഒരു രാസവളവും ഇടില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പ്യുവറായിരിക്കും.
1: അത് എന്തൊക്കെ പച്ചക്കറികൾ എന്തൊക്കെയാണ് അവിടെ നടുന്നത്? ഈ
0: മെയിൻലി വാഴയാണ്, മെയിൻലി വാഴ തന്നെ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. പിന്നെ പ്ലാവ്, മാവ്, പേര, ചാമ്പ, ചേന, ചേമ്പ്, കാവിത്ത്, മധുരക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, കറിവേപ്പ്.
1: ഇപ്പോൾ വീട്ടിലുണ്ടോ?
0: ആ വീട്ടിലുണ്ട്, വീട്ടിൽ എനിക്ക് ടെറസിലുണ്ട്, ആ പൈനാപ്പിളൊക്കെ ഉണ്ട്, അത് ടെറസിലും ഉണ്ട്, പറമ്പുകളിലും ഉണ്ട്. അപ്പം അത്യാവശ്യം എനിക്ക് കാര്യമായിട്ട് ഒന്നും മേടിക്കണ്ട. പിന്നെ മാങ്ങയൊക്കെ എൻ്റെ നൈബേഴ്സിനൊക്കെ ഉണ്ട്, അപ്പം അതാണ്. ഞാൻ ഇപ്രാവശ്യം 1 രൂപയ്ക്ക് പോലും മാങ്ങ വാങ്ങിയിട്ടില്ല, പക്ഷേ ഞാൻ മാങ്ങയിൽ പ്ലെൻറ്റിയാണ്. മാങ്ങ കൊണ്ട് പല പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നുണ്ട്, മാങ്ങ തരാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പണ്ട് ആൾക്കാരുണ്ടാക്കുന്ന. ഞാനൊരു ഡ്രയർ വാങ്ങിയിട്ടുണ്ട്, അപ്പം അതിലെല്ലാം ഉണക്കിയെടുക്കാം, ചക്ക ഉണങ്ങും, എന്ത് സാധനം വേണേലും ഉണക്കാം. ഗ്രൈൻഡിങ് മെഷീനും ഉണ്ട്, എണ്ണയാട്ടുന്ന
1: മെഷീനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം സ്വന്തമാണ് ചെയ്യുന്നത്.
0: ഒരു ഫ്രീസറും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പം ഇല്ലാത്തതൊക്കെ അതില് സൂക്ഷിച്ചും
1: വെക്കാം.
0: നമ്മൾ ഐസ്ക്രീം ഒക്കെ വെക്കുന്ന
1: അപ്പൊ ഇതെല്ലാം അതിൽ സൂക്ഷിക്കുകയും
0: ചെയ്യാം.
1: പിന്നെ
0: ആവശ്യമുള്ളപ്പോൾ
1: ഇങ്ങനെ എക്സിബിഷനിലൊക്കെ ധാരാളം സെയില് നടത്താറുണ്ട്.
0: എല്ലാ എക്സിബിഷനിലും എന്റെ ഫുഡ് സ്റ്റാൾ ഉണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ.
1: എന്നിട്ട് ചാരിറ്റിക്ക്,
0: ആദ്യം ചാരിറ്റിക്ക് വേണ്ടിയാണ്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്റെ ഞാൻ ആരെങ്കിലും കൂടെ നിൽക്കുക, അവർക്കും കിട്ടും പൈസ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്.
1: ഇതിപ്പോ ഈ ഇങ്ങനെ ചെടികൾ നടാനും മരങ്ങൾ നടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആരെങ്കിലുമൊക്കെ?
0: ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലും ഒക്കെ ലേബർ
1: താല്പര്യത്തോടു കൂടി കൂടെ ആരെങ്കിലും ഒക്കെ വരാറുണ്ട്?
0: അങ്ങനെ അധികം പേരൊന്നുമില്ല, അങ്ങനെ താല്പര്യം. ഒന്നാമത് മനുഷ്യർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊന്നും വയ്യ, കാരണം അവരങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ്.
1: വെയിലും മഴയൊക്കെ കൊള്ളണം,
0: വെയിലും മഴയൊക്കെ, അത് എനിക്ക് അതൊക്കെ ശീലമായി. പിന്നെ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഇപ്രാവശ്യം ഞാൻ സരോവരത്ത് നട്ട എൻ്റെ മാവുകളൊരു 10-12 എണ്ണം കായ്ച്ചു, അത് കണ്ടപ്പോഴും എൻ്റെ ഉള്ളിലെ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷം. അതൊന്നും ഞാൻ പറിച്ചില്ല, അതൊക്കെ ആൾക്കാർ തന്നെയാണ് പറിച്ചത്. അത് വേണ്ടവർ പറിക്കട്ടെ, ഞാൻ നട്ടെന്നുള്ളൂ. ഇപ്പം നമ്മൾ തിന്നുന്നത് നമ്മൾ നട്ടതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവരും തിന്നട്ടെ. ഇപ്പം വീടുകളിൽ ഇല്ലാത്ത, ഞാൻ പറയട്ടെ, വീട്ടിൽ നമുക്ക് നിറയെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വേറൊരാളുടെ എടുക്കാൻ പോവുമോ? ഇല്ല. അപ്പം ഇല്ലാത്തവരല്ലേ എടുക്കുന്നത്, അവരെടുക്കട്ടെ. ഞാൻ ഒരു മാവേന്ന് കുറച്ച് മാങ്ങ ഞാൻ പറിച്ചു, ബാക്കി ഒന്നേന്ന് ഞാൻ പറിച്ചില്ല. എന്നാലും എനിക്കതൊക്കെ ഏത് വെറൈറ്റിയോ ഉണ്ടായി വന്ന്, കാരണം ഞാൻ

0: തിന്ന മാങ്ങയുടെ അണ്ടികളാണ് ഞാൻ കൊണ്ടുപോയി നട്ടത്.
1: അല്ലാതെ തൈകളൊന്നും വരുത്തിച്ചിട്ട് കുഴിച്ചിട്ടില്ല,
0: അപ്പൊ ആ അതൊക്കെ ഏത് വെറൈറ്റിയാ വന്നതെന്ന് അറിയണമെന്ന് എനിക്ക് മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറിക്കാൻ പറ്റില്ല, അതിന് മുന്നേ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി. നടക്കാൻ വരുന്നവരും അതിനു വേണ്ടി വരുന്നവരും ഒക്കെ കാണും, കുഴപ്പമില്ല, നമ്മൾ ചെയ്യാന്നുള്ളതാണേ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് എല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയും എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആക്രാന്തം ഉണ്ടല്ലോ,
1: കഴിക്കാനുള്ള
0: മോഹം കുറയും.
1: അതിങ്ങനെ കാണണം,
0: അത് കാണുക, അത് വല്ലൊരു ഉപയോഗിക്കുന്നത് കാണുമ്പം അതൊരു ഭയങ്കര സന്തോഷം.
1: അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത്
0: അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പൂക്കളിൽ ഞാൻ ചെമ്പരത്തി മാത്രമേ നടുള്ളൂ, പല വെറൈറ്റി ചെമ്പരത്തി ഞാൻ നട്ടിട്ടുണ്ട്. ഇപ്പം വാട്ടർ അതോറിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്നാൽ കാണുന്ന ചെമ്പരത്തി ഒക്കെ ഞാൻ നട്ടതാ. പിന്നെ റോഡ് സൈഡിൽ നിറയെ ഉണ്ടായിരുന്നു. കോർപ്പറേഷനിൽ നിന്ന് ഒരു ക്ലീനിങ് വരുമ്പം അവരിത് അടി ചേർത്ത് വെട്ടിക്കളയും, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ആടലോടകം, എരിക്ക്, ചെമ്പരത്തി, ഞാവൽ അങ്ങനത്തെ ഒക്കെ ഈ വഴിയരിയിൽ കൂടെ നട്ട് വെക്കുന്നു. ഇത് പക്ഷെ ഇത് എന്നതാണെന്ന് അറിയാഞ്ഞിട്ടും ആയിരിക്കും ചിലത്. അവർ ക്ലീനിങ് വരുന്നവർക്ക് ഇതിനെപ്പറ്റി വിവരമില്ല, ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇതൊന്നും വെട്ടരുതേ വെട്ടരുത്, പക്ഷേ അവർ ശ്രദ്ധിക്കുകയില്ല. അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പിന്നെയും നടാം, കുഴപ്പമില്ല.
1: അപ്പൊ
0: ഞാൻ മെയിൻ റോഡിൽ ബേബി മെമ്മോറിയൽ വരെ റോഡ് സൈഡിൽ കാണുന്ന മാവൊക്കെ ഞാൻ നട്ടതാ. അത് ചിലതൊക്കെ വലുതായി, ചിലത് ചെറുതായി. ഇക്കൊല്ലം അതിൽ ചിലതൊക്കെ പൂക്കുകയും ചെയ്തു, എരഞ്ഞിപ്പാലം തൊട്ടങ്ങ് ബേബി വരെ. അപ്പൊ അതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ കഴിയുന്ന മരുന്നുകളൊന്നും കഴിക്കാതെ, പിന്നെ ഉണ്ടേ തന്നെ ഹെർബൽ മരുന്നുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ കഴിക്കുന്ന പല സാധനവും മരുന്ന് തന്നെയാണ്. ഇപ്പം ശംഖുപുഷ്പം, ഇപ്പം നമുക്ക് ശംഖുപുഷ്പം ചായ ആയിട്ട് കഴിക്കാം, അത് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ മൾബെറി, മൾബെറി ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനം. അത് ഞാൻ പറമ്പ് നിറയെ നട്ടിരിക്കുക, ബോർഡർ മുഴുവൻ. അതിൻ്റെ കായ, ഇല, എല്ലാം നമുക്ക് നല്ല ഹെൽത്തിയാണ്. ബി പിക്ക് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, അയണുണ്ട്, പിന്നെ ഒരുപാട് മിനറൽസ് വേറെ ഉണ്ട്.
1: അതൊന്നും ആളുകൾക്ക് പറിച്ചു കൊടുക്കുക
0: ഇല്ല, ഞാൻ അവർക്ക് പറിക്കാവുന്ന കണക്കിലാണ് നട്ടിരിക്കുന്നത്. ആർക്ക് വേണേ പറിക്കാം, എന്റെ പറമ്പിന്റെ ഒക്കെ അരികെ കൂടെയാണ് നട്ടിരിക്കുന്നത്.
1: അപ്പൊ ഇങ്ങനെ മെഡിസിൻ ആവശ്യത്തിനായിട്ട് ആളുകൾ പറിച്ചു കൊണ്ടുണ്ടോ? ആളുകൾക്ക് ഇതിനെ പറ്റി അറിയോ?
0: അറിയാവുന്നവര് വെട്ടിയും പറിച്ചും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്, എന്നാലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ട്.
1: ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്?
0: ആകാവുന്നിടത്തോളം ആയില്ലേ, ഇനിയിപ്പം ഭാവി എന്ന് പറഞ്ഞ ഇനിയുള്ളതൊക്കെ നമുക്ക് മൊബിലിറ്റി കുറയുന്നത് കൂട്ടല്ലേ. അങ്ങനെ ഭാവി ഒന്നുമില്ല, ഞാനിത് കണ്ടിന്യൂ ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. നമ്മൾ മരിക്കുന്നവരെ ആർക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം.
1: എന്തെങ്കിലും ഇനി ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള വല്ല
0: ചെയ്തതൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൂ. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ കുട്ടികളിൽ ഒരു കുറച്ച് സിവിക് സെൻസ് ഉണ്ടാക്കാനുള്ള അത് നടന്നിട്ടില്ല എന്നുള്ളൊരു ഒരു ചെറിയ കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്.
1: അതിനുവേണ്ടി
0: അവസരം വന്നാൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ശനിയാഴ്ച എന്നെ ചെന്മയ സ്കൂളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ആ കുട്ടികളോട് പറയാം. ഇപ്പം ഞാൻ വേറെ ഒരിടത്ത് ഒരു വെക്കേഷൻ ക്യാമ്പിന് എന്നെ വിളിച്ചിരുന്നു. അപ്പം അതിൽ ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് നിങ്ങൾ നിങ്ങളുടെ അണ്ടർവെയർ സ്വന്തം കഴുകിയിടണം, നാലാം ക്ലാസ് ആയി കഴിഞ്ഞ കുട്ടികളോട്. അതുപോലെ അമ്മ അലക്കുന്നു എന്ന് വെച്ച് അമ്മ തുണി അലക്കി വെച്ചാൽ ഒന്നും മടക്കാൻ കൂടുന്നേ തെറ്റില്ല. വന്നവടെ യൂണിഫോം നാല് ഭാഗത്തേക്ക് ചെതറി എറിയിക്കാതെ ഒരു സ്ഥലത്ത് വെക്കാം. അതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സഹായിക്കാം. അങ്ങനെ അതുപോലെ ഫുൾ ടൈം ടിവിയും ഇതും കാണാതെ ഒരു ചെടി, നമ്മൾ തിന്നുന്ന എല്ലാ കായയുടെയും ഒരു കുരു കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചിടുക, അത് മുളച്ചു വരുന്നോ നോക്ക്. അങ്ങനെ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതിൽ ചില കുട്ടികൾക്കൊക്കെ അത് ഉള്ളിൽ തട്ടി കേട്ടോ. ഞാൻ പിന്നീട് ചില കുട്ടികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ സ്വന്തം ചെയ്യുന്നതെന്ന്. ഒരിക്കലും ഒരു പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ സ്കൂളിൽ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ആ കുട്ടികളോട് ഇതും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, കണ്ട മരുന്ന് വെറുതെ എടുത്ത് കഴിക്കരുത്, ഒരു തലവേദന വന്നാൽ അന്നേരം മരുന്ന് കഴിക്കരുത്, എന്തുകൊണ്ടാണ് തലവേദന വന്നതെന്ന് ഒന്ന് ആലോചിക്കുക. അതുപോലെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി പാരസെറ്റമോൾ വിഴുങ്ങരുത്, അത് പനിക്കുന്നത് മിക്കവാറും ഇൻഡൈജഷൻ കൊണ്ടായിരിക്കും. എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ടതാണ്. ഏത് ഭക്ഷണം കഴിച്ചാലും ഒരു 48 മണിക്കൂർ നേരത്തേക്ക് അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പം നമ്മൾ ഈ 48 മണിക്കൂർ മുമ്പിലേക്ക് കഴിച്ച ഭക്ഷണം എന്താണെന്നൊന്ന് ആലോചിച്ചിട്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഏറ്റവും ചൂടുള്ളതെന്ന് നോക്കിയാൽ മിക്കവാറും വയറായിരിക്കും. അപ്പം വയറ്റിൽ നിന്ന് മോഷണം ശരിയായാൽ നമ്മുടെ പനി പോവും. അപ്പം മോഷണം ശരിയാക്കാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ മൈഗ്രെയിൻ മൈഗ്രെയിൻ എന്ന് ആൾക്കാർ പറയുന്നത്, ആ മൈഗ്രെയിനുള്ള സകല ആൾക്കാർക്കും സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ട്, ഞാൻ നോട്ടീസ് ചെയ്തതാണ് കേട്ടോ. അവർ സമ്മതിക്കില്ലെങ്കിൽ പോലും, ഒരിക്കലും ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോൾ ഒരു ഫാമിലി വന്നു, അവരുടെ കൂട്ടത്തിൽ 14 വയസ്സുള്ളൊരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി, 2 വയസ്സുള്ളൊരു കുട്ടി. 2 വയസ്സുള്ള കുട്ടിക്ക് എപ്പോൾ പനി വന്നാലും ഫിറ്റ്സ് വരും. എപ്പോഴാണ് ഈ കുട്ടിക്ക് പനി വരുന്നതെന്ന് അവർ ഒബ്സർവ് ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോൾ ഡൽഹിയൊക്കെ കാണാൻ വേണ്ടി വന്നു. ഞാൻ പക്ഷേ ജോലിക്ക് പോകണമെങ്കിൽ പോലും ഞാൻ അവർക്ക് എൻ്റെ ഹോം മെയ്ഡ് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിട്ടു. നിങ്ങൾ പോകുമ്പോൾ അത്

കഴിച്ചാൽ മതി, പുറത്തൊന്നും കഴിക്കണ്ട, ചൂടുമല്ലേ. പക്ഷേ അവർ അവർക്ക് ബ്രെഡും അതും ഇതുമൊക്കെ അവർ കഴിച്ചുള്ളൂ, ഇത് കഴിച്ചില്ല. അതുപോലെ തിരിച്ചു കൊണ്ടുവന്നു. കുട്ടിക്ക് പിറ്റേ ദിവസം പനി തുടങ്ങി, ഈ 2 വയസ്സിന്. പനി അങ്ങ് കയറി കയറി പോവുക, ഈ അമ്മ കിടന്ന് പാനിക്കായി. എനിക്കാണെങ്കിൽ ഡൽഹിയിലെ ഒരു ഡോക്ടേഴ്സിനെ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് 1/3 പേരും ശരിക്കും പ്രോപ്പർ അല്ലാന്നാണ്. അപ്പം ഞാൻ കുട്ടീനെ തൊട്ട് നോക്കിയപ്പോൾ കുട്ടിയുടെ വയറ് ഫുള്ളാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടി ഇന്ന് അപ്പിയിട്ടിരുന്നു? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാലും സാരില്ല, ഞാനൊരു എനിമ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു എനിമ കൊടുത്തു. അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പിടിച്ച് എല്ലാം കുട്ടിയുടെ വയറിലല്ലേ, എനിമ കൊടുത്തു. കുട്ടിയുടെ വയറ്റിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് പോയി. പോയി കഴിഞ്ഞ് ആ കുട്ടി തളർന്നങ്ങ് ഉറങ്ങി. അയ്യോ, അമ്മ പറഞ്ഞു കുട്ടി ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞു ഉറങ്ങട്ടെ, അത് ക്ഷീണിച്ചുറങ്ങുക. അത് കഴിഞ്ഞേച്ച് കുട്ടി എണീക്കുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കോ, എനിക്ക് ഡോക്ടേഴ്സിനൊന്നും അറിയില്ല, നമുക്ക് അന്വേഷിച്ച് പോവാം. അങ്ങനെ കുട്ടി 2-3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് നല്ല കൂളായിട്ട് ഓടി നടന്നു. അപ്പം കുട്ടിയുടെ ചേച്ചി പറഞ്ഞു, ആൻറ്റി ഞാനൊരാഴ്ചയായി ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ആ കുട്ടിക്ക്

0: നോക്കിയപ്പോൾ കുട്ടിയുടെ വയറ് പൊള്ളുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു കുട്ടി ഇന്ന് അപ്പിയിട്ടിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാലും സാറില്ല ഞാനൊരു എനിമ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു എനിമ കൊടുത്തു. അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പിടിച്ച് ഏലും കുട്ടിയുടെ വയറിലല്ലേ, എനിമ കൊടുത്തു. കുട്ടിയുടെ വയറ്റിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് പോയി. പോയി കഴിഞ്ഞ് ആ കുട്ടി തളർന്നങ്ങ് ഉറങ്ങി. അയ്യോ അമ്മ പറഞ്ഞു കുട്ടി ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞു ഉറങ്ങട്ടെ, അത് ക്ഷീണിച്ചുറങ്ങുക. അത് കഴിഞ്ഞേച്ച് കുട്ടി എണീക്കുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കോ, എനിക്ക് ഡോക്ടേഴ്സിനൊന്നും അറിയില്ല, നമുക്ക് അന്വേഷിച്ച് പോവാം. അങ്ങനെ കുട്ടി 2-3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് നല്ല കൂളായിട്ട് ഓടി നടന്നു. അപ്പം കുട്ടിയുടെ ചേച്ചി പറഞ്ഞു, ആൻറ്റി ഞാനും 1 ആഴ്ചയായി ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ആ കുട്ടിക്കും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 14-കാരൻ പറഞ്ഞു എനിക്കും പോകുന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതിൽ പിന്നെ പോയിട്ടില്ല എന്ന്. അപ്പം എല്ലാവർക്കും ഇത് ചെയ്ത് ഒക്കെ റെഡിയാക്കി വിട്ടു. അപ്പം ഇതാണ്
1: കുഴപ്പമാണ്.
0: മിക്കവാറും ഒരു വേറെ പ്രശ്നങ്ങളും കാണും കേട്ടോ, വൈറൽ ഇൻഫെക്ഷൻ അത് ഇതൊക്കെ കാണും. ഞാൻ അതിനെ അങ്ങനെ പറയല്ല, ഒരു 70% എൻ്റെ ഒബ്സർവേഷനിൽ ഇതുകൊണ്ടാണ്, ഇൻഡൈജഷൻ കൊണ്ടാണ്. പിന്നെ റോങ് കോമ്പിനേഷൻ ഓഫ് ഫുഡ്. നമ്മൾ ഇപ്പം ഞാൻ നാച്ചുറോപ്പതി ചോദിച്ചല്ലോ, അതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് കഴിയുന്നതും സ്റ്റേയിലാകാതെ ഫുഡ് കഴിക്കുക. ഒരു ഭക്ഷണം ഉണ്ടാക്കി 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് സ്റ്റേയിലാകും എന്നാണ് പറയുന്നത്. അപ്പം പറ്റുന്നത് ചെയ്യുക, എല്ലാ പ്രാവശ്യവും പറ്റില്ല. ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന നമുക്ക് രാവിലെ ഉണ്ടാക്കി വെച്ച് ബാക്കിയുണ്ടെ വൈകുന്നേരം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാക്കാൻ നമ്മൾ മടുക്കും. അത് അങ്ങനെ അല്ലാതെ ഉള്ളവർക്ക് പറ്റുമല്ലോ. പിന്നെ കഴിയുന്നതും 5 വൈറ്റ് പോയ്സൺസ് എന്നാണ് പറയുന്നത്. അതിൽ 5 എണ്ണത്തിൽ കഴിയുന്നത് കുറയ്ക്കാൻ പറ്റുന്ന കുറയ്ക്കുക. അതായത് ഉപ്പ്, പഞ്ചസാര, പാല്, മൈദ, വനസ്പതി എണ്ണകൾ. ബേക്കറി ഒഴിവാകണേ 5 ഇല്ല 3-4 എണ്ണം ഒഴിവാകും. പിന്നെ പാല് അത്ര അത്യാവശ്യമൊന്നുമല്ല, വേണമെങ്കിൽ കുടിക്കുക. ഉപ്പ് നമുക്കൊരു ഇത്തിരി വേണം, നമ്മുടെ നമ്മൾ ശീലിച്ചത് കൊണ്ട്. മറ്റുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അത് ഇല്ലാതെയാകും. ഇപ്പം ഞാൻ ചായയും കാപ്പിയും കുടിക്കാത്തതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം എനിക്കില്ല. കഴിക്കുന്നവർ കുറച്ചൊക്കെ കഴിക്കുക, ഇല്ലാതെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, അതാണ് മെയിൻ. അതായത് ഉപ്പും പുളിയുള്ളതൊന്നും സ്റ്റീലിലും അലുമിനിയത്തിലും പ്ലാസ്റ്റിക്കിലും എടുക്കരുത്. അത്
1: മൺചട്ടി ഉപയോഗിക്കുക,
0: മൺചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് കുക്ക് ആൻഡ് സെർവ് എന്ന് പറഞ്ഞിട്ടൊരു ഈ കവടി പാത്രം ഉണ്ടല്ലോ, വൈറ്റ് കോട്ടിംഗ് ഉള്ള ആ പാത്രത്തിൽ ഉപയോഗിക്കാം. സെറാമിക് ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മൾ ഇതിൽ കുക്ക് ചെയ്തോ, ഈ സ്റ്റീലിലൊക്കെ കുക്ക് ചെയ്തിട്ട് ഗ്ലാസ് പാത്രങ്ങളിലേക്ക് മാറ്റാലോ, അതിൽ വെച്ചിരിക്കണ്ട. ഞാൻ കണ്ടിരിക്കുന്ന ചിലരൊക്കെ രസമൊക്കെ സ്റ്റീലിലാണ്, ആ പാത്രത്തിൽ കറുപ്പ് വര പോലെ ഇങ്ങനെ വന്നിട്ട്. അതുപോലെ നമ്മളൊരു അച്ചാറ് കുപ്പിയിലൊരു സ്പൂൺ ഇട്ട് വെച്ച് നോക്കി കറുപ്പ് വരും. അത് അതുകൊണ്ട് അതിൻ്റെ അകത്തെ നിക്കൽ ഇതിൽ കലരുന്നോണ്ടാണ് ആ കളർ വരുന്നത്. അത് ബ്ലഡ് പോയ്സണിങ് ഉണ്ടാക്കും. അപ്പം നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ നോക്കുക. പിന്നെ അധികം ലേറ്റാകാതെ ഭക്ഷണം കഴിക്കുക. ഒരു 6-8 മണിക്കൂർ ഉറങ്ങുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം. എൻ്റെ ഒബ്സർവേഷനാണേ, ഞാനത് ശീലിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വായന ഇഷ്ടമാണ്, എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്, വായന ഇഷ്ടമാണ്, സ്റ്റിച്ചിങ് ഇഷ്ടമാണ്, കുക്കിംഗ്
1: ഇഷ്ടമാണ്, ചെയ്യുക.
0: അത് തന്നെ കഴിയുന്നതും മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കാതെ ഇരിക്കുക. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് കരുതിക്കോട്ടെ, നമ്മളെ എന്ത് തരത്തിലത് ബാധിക്കുന്നത്. അങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. ഇപ്പം നമ്മൾ കാണുന്ന അതാണ്. ഇപ്പം എനിക്കും ഹസ്ബൻഡിനും ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ജീവിതശൈലി രോഗങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അപ്പം അത് വരാതിരിക്കട്ടെ. നമുക്ക് പറ്റും, ഈ പ്രായം വരെ നമുക്ക് പറ്റിയ ഇനിയുള്ളതും അങ്ങോട്ട് പറ്റും. അപ്പം അല്ലെ, എനിക്ക് അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഉള്ളിൽ. പക്ഷെ അതിന് നമുക്ക് ഒന്നാമത് അവന്യൂസ് കിട്ടുന്നില്ല. ഇപ്പം പുറത്തുനിന്ന് ഇപ്പം ഞാൻ കുറേ സംഘടനകളിലൊക്കെ മെമ്പറാണ്, ആരും അതിനൊരു ചാൻസ് തന്നില്ല. ആദ്യമായിട്ടാണ് വിമൻസ് ഇന്ത്യ എന്നെ ഇതിന് വിളിച്ചത്. അപ്പോൾ ഒരിത്തിരി സംസാരിക്കാൻ അവസരം കിട്ടി. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു.
1: സ്കൂളുകളിലൊന്നും പോയിട്ട് അങ്ങനെ
0: സ്കൂളുകളിൽ ചിലരൊക്കെ വിളിക്കുന്നുണ്ട്, ചിലർ ഇപ്പോഴല്ല, ഞാൻ സർവീസിലുള്ളപ്പം എന്നെ വിളിച്ചിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ഇനി അറിയില്ല, ചിലപ്പം വല്ലവരും ഒക്കെ അറിഞ്ഞു കേട്ടൊക്കെ വിളിച്ചാൽ. അതെ, ഇതൊക്കെ വേർഡ് ഓഫ് മൗത്താണല്ലോ പോകുന്നത്. പിന്നെ നമ്മളതിന് പ്രൊപ്പഗേഷൻ, ഇതെനിക്കൊരു ബിസിനസ് ഒന്നും അല്ലല്ലോ.
1: അപ്പോൾ ഇത്രയും നേരം തൻ്റെ അനുഭവങ്ങൾ വിശദമായി തന്നെ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ഇനിയും ഇതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു.
2: പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ്മ ജോർജ്. ഇതുവരെ കയ്യൊപ്പിൽ നിർവഹണ സഹായം സിതാരാം.

0: സുവർണ മലരുകൾ.
1: ആദ്യഗാനം ആരണ്യകം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പെഴുതി, രഘുനാഥ് സേത്ത് സംഗീതം പകർന്ന് ചിത്ര പാടിയ ഗാനം.

ചിത്രം കുടുംബപുരാണം. ഗായകൻ യേശുദാസ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജോൺസൺ.

0: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: അടുത്ത ഗാനം അനുരാഗി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം ഗംഗൈ അമരൻ.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, ഈണം എം ജി രാധാകൃഷ്ണൻ.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: സുവർണ മലരുകളിൽ അടുത്ത ഗാനം നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ആർ ഉഷ പാടിയതാണ്. ONV കുറുപ്പിൻ്റെ രചന, ജി ദേവരാജൻ്റെ സംഗീതം.

0: ഇതുവരെ കേട്ടത്
1: സുവർണമലരുകൾ
0: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
5: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക, അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവെ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച്

പിന്നെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി, രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മനാ ഒരു പെൺകുട്ടിയാണ്, ജന്മനാ ഒരു പെൺകുട്ടി, പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം ശരീരപ്രകൃതമൊക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. പെൺകുട്ടികളവിടെ കളിക്കുന്നു, ഇന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മനാ എങ്കിലും, ജന്മനാ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മനാ പെൺകുട്ടികൾ, പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഈ മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു. ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, സ്കൂളിലും ആ പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്നു. ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കും. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി. അമ്മ എന്താണെന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്ക് പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം നീ കാണിക്കരുതെന്ന് പറഞ്ഞ്. പക്ഷെ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻറ്റ്സൊന്നും കാണുന്നില്ല, വാഷിയാൻ കിളിയിലായാലിട്ടാൽ. ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്, പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇടയ്ക്ക് നിന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരെ ഭയങ്കര ഷോക്ക്ഡായി, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മനാ ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ ജന്മനാ ഒരു പെൺകുട്ടി, ഇവിടെ ജന്മനാ ഒരു ആൺകുട്ടി, പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയ് ആണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേൾ. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാണേണ്ടുന്നത് ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക, ഒരു ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധം, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷേ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം, ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫ് ആണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സ് ആണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്, പ്രസ്യൂംഡ് സെക്സ്, പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മനാ ആൺകുട്ടി, ജന്മനാ പെൺകുട്ടി, അത് ആൺബോധം. ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി

0: സൃഷ്ടിക്കും. മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും. മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറുടെ എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പം ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയികള്. അപ്പോൾ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മനാ ആൺകുട്ടി അല്ലെങ്കിൽ ജന്മനാ പെൺകുട്ടി, പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കും. അപ്പോൾ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരല്ല കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സായിട്ട് വരുന്ന നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക, വഴക്ക് ഓടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയർ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും. സോഷ്യൽ അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ ആയി വേർതിരിവ് ഉണ്ടാകുന്നത്. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിൻ്റെത്, പെൺകുട്ടിയുടെ ബ്രെയിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും, പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും, അതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസെൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ, വെതർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേളാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസെൻ്റ് കാലഘട്ടം, അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പോൾ റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി, വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക്, നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണ് ബോയ്.

0: ഒന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈല് പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, വീണ്ടും അതേ സ്വഭാവമൊക്കെ, അടി വഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല. കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, അപ്പോൾ ബ്രസ്റ്റൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും, നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
1: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച തുടങ്ങി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. നേരത്തെ പ്രധാനമന്ത്രിക്ക് കൊട്ടാരത്തിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചു. കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആത്മാവിന് അടിവരയിടുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്തോനേഷ്യൻ രാഷ്ട്രപതി ഭവനമായ ഇസ്താനോ മർദേക്കയിലെ അതിഥി പുസ്തകത്തിൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. ഏകദേശം $4.5 ബില്യൺ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൗൺസിൽ ഫോർ ലെതർ എക്സ്പോർട്ടേഴ്സിൻ്റെ നാഷണൽ എക്സ്പോർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുകൽ കയറ്റുമതിയുടെ 77% 15 രാജ്യങ്ങളിലേക്കാണ്. പാദരക്ഷകൾ കൂടാതെ ബാഗുകൾ, വാലറ്റുകൾ, ജാക്കറ്റുകൾ, വസ്ത്രങ്ങൾ എന്നിവയിലേക്ക് സാധ്യതകൾ വ്യാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവനാ തട്ടിപ്പ് കേസ് ഉയർത്തി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. രാമഭക്തർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ക്ഷേത്രത്തിന് സംഭാവന നൽകിയതായും അത് കൊള്ളയടിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചെന്നും സംസ്ഥാന കോൺഗ്രസ് നേതാവ് ഹർഷവർദ്ധൻ സബ്കാൽ പറഞ്ഞു. രാവിലെ നാസിക്കിലെ ചരിത്രപ്രസിദ്ധമായ കലാറാം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഭൂകമ്പം ഉണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16,740 പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 17,854 വീടുകൾ നഷ്ടമായത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ $37 ബില്യൺ ഭൗതിക നാശനഷ്ടം ഉണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ

കെട്ടിടങ്ങൾക്ക് $24 ബില്യൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് $13 ബില്യൻ നഷ്ടമുണ്ടായതായാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെൻറ്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക്ക് അറിയിച്ചു. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം

ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. KSEBയിലെ പ്രശ്നങ്ങളും വികസന പദ്ധതികളുടെ പുരോഗതിയും കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തുന്നതിന് ജനപ്രതിനിധികളെയും KSEB ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി 3 മാസത്തിലൊരിക്കൽ ജില്ലാതല അവലോകന യോഗം സംഘടിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമത്തിൻ്റെ പ്രധാന കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണാൻ മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLAമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ധാരണാപത്രം ഒപ്പുവെച്ചു. മന്ത്രി VE അബ്ദുൽ ഗഫൂറിൻ്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 ഗോളുകൾക്ക് അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിനും ക്വാർട്ടറിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിനിൻ്റെ ജയം. രാത്രി 9:00 അർജൻറ്റീന ഈജിപ്തിനെ നേരിടും. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഒഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസിക്ക പെഗുല കൊക്കോ ഗൌഫിനെയും ചെക്ക് താരം കരോളിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. കുടുംബശ്രീ പുനർജ്വാല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയാർന്ന ബിസിനസ് സംരംഭങ്ങളുമാക്കി വളർത്താനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. പ്രവർത്തനക്ഷമത കുറഞ്ഞ് പരിമിത വരുമാനം മാത്രം ലഭിക്കുന്ന സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് വളർച്ചാ സാധ്യതാ സംരംഭങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ സമഗ്ര ഇടപെടലാണ് പുനർജ്വാല ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLAയുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. റബ്ബർ ബോർഡ് അംഗങ്ങളായി MPമാരായ ആൻ്റോ ആൻ്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ MP രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും MPമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ക്ഷമയിലൂടെ സൗഖ്യവും സമാധാനവും എന്നതാണ് ഈ ദിവസത്തിൻ്റെ മുഖ്യ സന്ദേശം. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് കോർപ്പറേഷൻ സ്വീകരിച്ച പദ്ധതികൾ, ഇതിനകം നടപ്പാക്കിയ നടപടികളുടെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 15 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഈ മാസം 23 വെസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൗസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദാംശങ്ങളടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോഴിക്കോട് കോട്ടൂളി സെൻട്രൽ ജംഗ്ഷന് സമീപം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാമിലധികം MDMAയുമായി കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൽ ജബ്ബാറിനെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. കോട്ടൂളി തൊണ്ടയാട് കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിഥി തൊഴിലാളികൾക്കും മറ്റും മയക്കുമരുന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് യുവാവെന്ന് പോലീസ് അറിയിച്ചു.
കോഴിക്കോട് മാറാട് വിൽപ്പന

0: കൈ കൊണ്ടുവന്ന കഞ്ചാവുമായി ബാലുശ്ശേരി സ്വദേശി അഭിജിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 3 ഗ്രാമിലധികം കഞ്ചാവ് കണ്ടെടുത്തു. സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നശാമുക്ത ഭാരത് അഭിയാൻ ക്യാമ്പയിൻ്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസ് എടുത്തു. ബംഗളൂരുവിൽ ചികിത്സക്കിടെ മരണമടഞ്ഞ കണ്ണൂർ ചക്കരക്കൽ ഇരിവേരി സ്വദേശി ഷാനവാസിൻ്റെ മൃതദേഹം ഇന്ന് ഖബറിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചത് എന്ന കുടുംബത്തിൻ്റെ ഹർജിയെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാൽ പ്രദേശത്ത് വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് ഗവൺമെൻറ് ഉത്തരവായി. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. ഹൈറേഞ്ച് സർക്കിളിൽ നിന്ന് 11 പരിചയസമ്പന്നരായ ഓഫീസർമാരെ പുനർവിന്യസിച്ചാണ് പുതിയ ടീം രൂപീകരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരായ ജനകീയ ദൗത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു, ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:15. 438.6 മീറ്ററിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. കോഴിക്കോട് നിലയത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ഈസ്റ്റ് രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഇന്റീരിയർ കർണാടക, മധ്യപ്രദേശ്, സബ് ഹിമാലയൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിം ആർ ഓൾസോ എക്സ്പെക്ടഡ് ടു എക്സ്പീരിയൻസ് ഹെവി റെയിൻഫോൾ ഡ്യൂറിംഗ് ദ ഡേ. ഇൻ മെൻസ് ക്രിക്കറ്റ്, ഇന്ത്യ വിൽ ടേക്ക് ഓൺ ഹോസ്റ്റ്സ് ഇംഗ്ലണ്ട് ഇൻ ദ തേർഡ് T20 ഇന്റർനാഷണൽ ഓഫ് ദ 5 മാച്ച് സീരീസ് അറ്റ് ട്രെന്റ് ബ്രിഡ്ജ് ഇൻ നോട്ടിംഗ്ഹം ടുനൈറ്റ്. The match is scheduled to begin at 10 p.m. Indian time. The men in blue will look to level the series as new skipper Shreyas Iyer is yet to register a win under his captaincy. Benchmark domestic equity indices were trading around 0.4% up in the forenoon session today. The Sensex climbed 307 points to 78,592, while the Nifty advanced 83 points to 24,514 when reports last came in. And with that, we end this news bulletin.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. വാർത്തകൾ വിശദമായി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ അഞ്ചുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളും വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന തുടരുകയാണ്. കനത്ത മഴയെ തുടർന്നായിരുന്നു മണ്ണിടിച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപപ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും അഞ്ചുപേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്നലെ മുതൽ ഈ പ്രദേശം ശക്തമായ മഴയായിരുന്നു. രാവിലെയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഏകദേശം 11:30 തന്നെ തുരങ്കപാതയ്ക്ക് സമീപമുള്ള വലിയ മല ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ചെളിയും മണ്ണും ഒഴുകി റോട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജ്ജിതമായി തന്നെ നടക്കുകയാണ്. എന്തായാലും മണ്ണടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ പരമാവധി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും NDRFന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിന് തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിക്ക് നിർദ്ദേശം നൽകി. മന്ത്രി എ പി അനിൽകുമാറിനോടും മന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് NDRF സംഘത്തോടും വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കലക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇരു നേതാക്കളും ധാരണാപത്രങ്ങൾ കൈമാറി. ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ബിന്ദാങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയതായി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ അറിയിച്ചു. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. സ്ത്രീ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക അവസരങ്ങൾ വികസിപ്പിക്കുക, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ശക്തിപ്പെടുത്തുക എന്നിവയുടെ ഉന്നതതല സംഭാഷണത്തിന് മന്ത്രിതല യോഗം വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്ത്രപര നിർദ്ദേശങ്ങൾ യോഗത്തിൽ നൽകും. അനുഭവങ്ങൾ കൈമാറാനും നൂതന സമീപങ്ങൾ പങ്കിടാനും സ്ത്രീ ശാക്തീകരണത്തിനും യോഗം അവസരം നൽകും. ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷമാണ് മന്ത്രിതല യോഗം ആരംഭിക്കുന്നത്. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാനുവൽ പരിഷ്കരിച്ചത്. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ 37 ബില്യൺ US ഡോളറിന്റെ ഭൌതിക നാശനഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ കെട്ടിടങ്ങൾക്ക് 24 ബില്യൺ ഡോളറിന്റെയും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് 13 ബില്യൺ ഡോളറിന്റെയും നഷ്ടമുണ്ടായതാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെന്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക് അറിയിച്ചു. ഭൂകമ്പമുണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് ഡോഗ്രിഗസ് അറിയിച്ചു. 17854 പേർക്കാണ് വീടുകൾ നഷ്ടമായത്. റബ്ബർ ബോർഡ് അംഗങ്ങളായി എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ എം

0: രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും എംപിമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി തുറക്കാത്തതിനെ തുടർന്ന് പോലീസും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശത്തെ തുടർന്ന് ഉമാ തോമസ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇന്നു മുതൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കമ്പനി വാക്കു പാലിച്ചില്ല. ഓഫീസ് തുറക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർക്ക് ഇന്നും പുറത്തു നിൽക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ചയിലാണ് ഇനി ജീവനക്കാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. പ്രമുഖ ഇനമായ RSS4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്ന ചരിത്ര നിരക്കിലെത്തി. പത്തനംതിട്ട കൂടലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. പെൺകുട്ടിയെ പരാതിപ്പെടാനുണ്ടായ സാഹചര്യം, കസ്റ്റഡിയിലെടുത്തവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങിയവ പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എകരൂൾ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. ബെൽജിയവും സ്പെയിനും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ എതിരില്ലാത്ത 1 തകർത്താണ് സ്പെയിനിന്റെ ക്വാർട്ടർ പ്രവേശം. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷവിഭാഗം സിംഗിൾസിൽ ലോക 1 താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസീക്ക പെഗുല കൊക്കോഫ് ഗഫിനെയും ചെക്ക് താരം കലോനിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ നടത്തും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട്, പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: ബംഗളൂരുവിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടി തുടങ്ങി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ഭാര്യയുടെ ആരോപണം. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 1 ഷട്ടറുകൾ ഉയർത്തിയത്. ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 14 മുതൽ 23 നടത്തും. 14 കാപ്പുകെട്ടും. 22 ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാല ദിവസം രാവിലെ 10 അടുപ്പുവെട്ട് ചടങ്ങ് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2:20 പൊങ്കാല നിവേദ്യം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ക്ഷമയിലൂടെ സൌഖ്യവും സമാധാനവും എന്നതാണ് ഈ ദിവസത്തിന്റെ മുഖ്യ സന്ദേശം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് വൈകിട്ട് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പനാണ് അപകടത്തിൽപ്പെട്ടത്. ആനയുടെ തുമ്പിക്കയറ്റം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. വനപാലകർ ആനയെ കരക്കി കയറ്റാൻ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപാലത്ത് വൻ മണ്ണിടിച്ചിൽ. 2

ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
2: ഹമാരെ ദേശോ കെ ബീച്ച് ബഡ്ത വിശ്വാസ് ഹമാരി രക്ഷാ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനെ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കെ കോസ്റ്റ് ഗാർഡ്സ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽകർ കാം കരെങ്കെ.
1: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TT സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TT സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TT സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ

0: കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
2: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഇടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന 6-ാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റു സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടെല്ലായി നിന്ന 7-ാം നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും.

ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു, വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപാലത്ത് വൻ മണ്ണിടിച്ചിലിൽ ആറുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി ടി സിദ്ദിഖിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശം. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോവാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദുരന്ത കാരണം മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ എത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. പത്തനംതിട്ട കൂടലിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. റബ്ബർ വില കിലോയ്ക്ക് 271 രൂപ കടന്നു. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചുവപ്പും മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി നമുക്ക് ഒരുമിക്കാം. നിങ്ങളുടെ വിശേഷങ്ങളും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു വേദിയായി ഗാനോത്സവം മാറുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഒരുപാട് പേര് കാത്തു കാത്തിരുന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പരസ്പരം നമ്മുടെ സ്നേഹ സൗഹൃദങ്ങൾ പങ്കിടുന്ന ഒരു പരിപാടിയായി ഇത് മാറുന്നു എന്നതിലും സന്തോഷമുണ്ട്. മൊത്തത്തിൽ ഒരു സന്തോഷമട്ടാണ്. എന്തായാലും വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. 9400224440 ഇതാണ് നമ്പർ. 9400224440 നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം പരിപാടിയിലേക്ക് തിരികെ എത്താം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ആർ കെ ദാമോദരൻ്റെ രചന, സംഗീതം ഇളയരാജ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ ജ്യോതി, നമസ്കാരം. എവിടെയാ, സ്ഥലം എവിടെയാ?
1: പെരിങ്ങാവ് എന്ന് പറയും.
0: പെരിങ്ങാവ്? ആ, നമ്മുടെ ഇവിടെ രാമനാട്ടുകരയാ?
1: രാമനാട്ടുകര അടുത്ത് പെരിങ്ങാവ്.
0: പെരിങ്ങാവ്. നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ പെരിങ്ങാവ്, നടക്കാവ് എന്നൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിലും മാങ്കാവ് അല്ലേ കോമൺ ആയിട്ട് കിടക്കുന്നത്. തൃശ്ശൂരുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഇതുപോലെ കേൾക്കുന്നവർ പറയട്ടെ. എന്തൊക്കെയാ വിശേഷം?
1: സുഖം, ഇങ്ങനെ പോണു.
0: നന്നായിരിക്കുന്നു.
1: ഓ, നന്നായിരിക്കുന്നു.
0: ആ
1: ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദയചന്ദ്രൻ ഉണ്ടല്ലോ, സി ഉദയചന്ദ്രൻ.
0: ആ, അതെ അതെ.
1: അദ്ദേഹന്റെ ഫ്രണ്ടാണ്, വീട് അടുത്താണ്.
0: ആ, താങ്കളും അധ്യാപകനാണോ?
1: അധ്യാപകനല്ല, ഞാൻ ടിപ്പറിലെ ഡ്രൈവറാ.
0: ആ, ശരി. ആ ഹാ ഹാ ഹാ. അപ്പൊ ജ്യോതി പലതവണ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് പറ്റിയിട്ടില്ല.
1: ഇല്ല, പറ്റിയിട്ടില്ല. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് കുറെ പ്രാവശ്യം വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: അതെ, ഇപ്പൊ കുറെയായിട്ട് അതിനുള്ള ഒരു അവസരം ഇല്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: ഇന്നിപ്പോ ജോലി ഇല്ലേ?
1: ഇല്ല, ഇന്ന് പോയിട്ടില്ല.
0: ആ, എന്താ നിങ്ങൾ സാധനം ഏതെങ്കിലും പെർമനന്റ് സൈറ്റ് ആണോ അതോ വർക്ക് വർക്കിന്റെ അനുസരിച്ച് പോവാണോ?
1: ആ, വർക്കിനനുസരിച്ച്. ഇപ്പൊ കുറച്ചായിട്ട് കൈക്ക് ചെറിയൊരു വേദന പ്രശ്നമൊക്കെ ഉണ്ടായിട്ട്.
0: ഓക്കേ. അല്ലെങ്കിൽ ഈ മഴക്കാലം വരുമ്പോ കുറച്ച് ഖനന നിരോധനം ഒക്കെ വരുന്നോണ്ട് ചിലപ്പോ വർക്ക് കുറയൊക്കെ ചെയ്യും അല്ലേ?
1: ഈ മഴക്കാലം വരുന്ന സമയത്ത് പൊതുവെ വർക്ക് ഉണ്ടാവും.
0: ആ, ചില സ്റ്റോപ്പ് മെമ്മോസ് ഒക്കെ വരാറുണ്ടല്ലോ അല്ലേ, ഇങ്ങനത്തെ ഈ മൈനിങ് ആൻഡ് ജിയോളജി.

0: ഈ വകുപ്പ് കുറേ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്.
1: പിന്നെ പൊതുവെ നമ്മള് ചെറിയ ഈ മിനി ടിപ്പറാണ് നിസ്സാന്റെ.
0: മനസ്സിലായി.
1: ഇപ്പൊ ജോലി വളരെ കുറവാണ്, എല്ലാ മേഖലയും മോശം. പിന്നെ പ്രദേശത്തുള്ള ക്രഷർ കോടികളൊക്കെ പ്രവർത്തനം ഇല്ലാത്തിരിക്കുന്ന അവസ്ഥയാണ്.
0: അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെ, പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്.
1: ബുദ്ധിമുട്ടുകളുണ്ട്.
0: ശരി, എന്തായാലും അതൊക്കെ ഒന്ന് മാറി വരട്ടെ അല്ലേ.
1: ഓക്കെ ഓക്കെ, ശരി.
0: വേറെന്താ വിശേഷം? സഞ്ചാരിലെ പാട്ടല്ലേ വേണമെന്ന് പറഞ്ഞേ, അനുരാഗ വല്ലരി.
1: അനുരാഗ വല്ലരി.
0: കടിഞ്ഞൂൽ കാഴ്ച അതല്ലേ. ഇതൊരു നല്ല പാട്ടാണ്. സഞ്ചാരിയിൽ അധികം നമ്മളെ പലപ്പോഴും ആവശ്യപ്പെടുന്ന പാട്ട് മറ്റൊന്നായാണ്, ഇതാണ് അധികം കേൾക്കാത്തൊരു പാട്ട്. യൂസഫ് അലി കച്ചേരിയുടെ രചന അല്ലേ. യേശുദാസും എസ് ജാനകിയും പാടിയതിന്റെ മറ്റൊരു പ്രത്യേകത, താങ്കൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യേശുദാസ് ആണ് ഇതിന്റെ സംഗീത സംവിധാനം ഈ ചിത്രത്തിന്റെ. അതെ അതെ, അദ്ദേഹം കുറച്ച് ചിത്രങ്ങൾക്ക് ഇതുപോലെ സംഗീത സംവിധാനം നിർവഹിച്ചതിലെ ഒരു പ്രശസ്ത ചിത്രമാണിത്. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടല്ലോ.
1: അപ്പൊ
0: വീട്ടുകാരോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
1: ഓ ഓക്കെ
0: ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 2 മണിവരെയാണ് നമ്മുടെ പരിപാടി. ഹലോ, നമസ്കാരം ബിജു.
1: ഹലോ.
0: ആ ബിജു, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: പുറത്തൂര് ഇവിടെയാണോ? നമ്മുടെ
1: മലപ്പുറം ജില്ലയിൽ.
0: ആ, തിരൂര് പുറത്തൂര്. ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ബിജു? കുറച്ച്.
1: ഞാന് ടൈലറാണ്.
0: ആ, ടൈലറിംഗിലാണ് അല്ലേ?
1: ആ,
0: നമുക്ക് നമ്മുടെ പ്രിയ ശ്രോതാക്കൾ ഒരുപാട് പേര് ടൈലറിംഗിലുള്ളവരാണ്. ഇന്നലെയും ബിജു കേട്ടിട്ടുണ്ടാവും, കുറെ പേരൊക്കെ ഉണ്ട്. അതെ, അപ്പോ കുറെ പേരൊക്കെ ഹായ് ഇടുന്നുണ്ട്.
1: പിന്നെ
0: ഇത് പറഞ്ഞ പോലെ ഹായുടെ ഒരു പ്രളയമാണ് ഇവിടെ. അപ്പൊ അതിൽ നിന്ന് ഒരാളെ അങ്ങ് തെരഞ്ഞെടുക്കുന്നു, വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പല ആൾക്കാരും പരിഭവം വിചാരിക്കും, അയ്യോ ഞങ്ങൾ കുറെ ആയിട്ടല്ലോ. പരിഗണിക്കുന്നുണ്ട് എല്ലാരെയും. ഓക്കെ, വേറെ എന്താ വിശേഷം?
1: സുഖാണ്.
0: ആ, തനിയാണോ ജോലിയിൽ? വേറെ വർക്ക്?
1: ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ഒരു മേജർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു, ഒരു കാലൊക്കെ നഷ്ടപ്പെട്ടു.
0: അതെയോ? ഓഹോ ഹോ. അപ്പൊ ആ അപകടത്തിൽ പറ്റിയതാണോ?
1: ആ, അപകടത്തിൽ പറ്റിയാണ്.
0: അപ്പോ ബിജുവിനുള്ള കമ്പനി കോമ്പൻസേഷൻ ഒക്കെ തന്നോ?
1: ഇല്ല, ഞാൻ ചെന്നിട്ടുണ്ട്, വിസ അടിച്ചിട്ടുണ്ടായിരുന്നില്ല.
0: ഓ, അപ്പൊ നമുക്കൊരു ഒരു ദൗർഭാഗ്യകരമായി.
1: 3 മാസം അവിടെ കെടുക്കാനുള്ള ചെലവും പിന്നെ നമ്മളെ ഇവിടെ എത്തിക്കാനുള്ളതും കമ്പനി എടുക്കും.
0: അത്രേ എടുത്തുള്ളൂ അല്ലേ?
1: അതെ.
0: നമുക്ക് ശരിക്കും നല്ലൊരു കോമ്പൻസേഷൻ തരേണ്ട ഒരു കാര്യമല്ലേ? എന്താ ചെയ്യാ അല്ലേ? എന്തായാലും ഇപ്പൊ ടൈലറിംഗ് പക്ഷെ ഇപ്പൊ മെക്കാനൈസ്ഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്ന തോന്നുന്നു അല്ലേ?
1: പിന്നെ എനിക്കൊരു ഓട്ടം ഉണ്ട്, എനിക്ക് പോകേണ്ടടുത്ത് ഓട്ടത്തിൽ പോകും.
0: ആ, അതില് തനിയെ പോകും. യാത്ര അതിലാണ് അല്ലേ?
1: ആ, യാത്ര. ഇടതുകാലം നഷ്ടപ്പെട്ടത്.
0: ആ,
1: അതുകൊണ്ട് പിന്നെ വലതുകാലം മതിയല്ലേ ബ്രേക്ക്?
0: അതെ, ബ്രേക്കിന്. അതെ അതെ, നമ്മുടെ ഇപ്പൊ
1: ഓട്ടോയ്ക്ക് നമ്മള് എവിടെയും കോഴിക്കോട് അവിടെ ഒക്കെ വരവുണ്ട്.
0: ആ ശരി, അപ്പൊ ബിജു അതിനെ മനസ്സുകൊണ്ട് അതിജീവിച്ചു.
1: ആ,
0: നല്ല കാര്യം. അതിപ്പോ കേൾക്കുന്ന പലർക്കും അതൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവിചാരിതമായി സംഭവിക്കുന്ന ചില ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ പിടിച്ചു വലയ്ക്കുമ്പോൾ അതിനൊരു മറുവഴി ഉണ്ട് എന്ന് ഇപ്പോൾ താങ്കളെ പോലെയുള്ളവർ പറഞ്ഞു തരുന്നത് ഒരു ആശ്വാസമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. ഓ, ആയിക്കോട്ടെ, സന്തോഷം. അത് കേൾക്കുന്നതിലും സന്തോഷം. പാട്ട് കിരീടം ഇല്ലേ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തേടി, അതല്ലേ പറഞ്ഞേ?
1: ആ,
0: നമുക്ക് ഇന്നാൾ കിരീടം സിനിമയുടെ ഒരു ഡിജിറ്റൽ 4K വേർഷനൊക്കെ വന്നത് വിജു
1: ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ
0: അല്ലേ? അതെ, അപ്പൊ അതിലുള്ള ആ പോസ്റ്റ് കണ്ടപ്പോഴാണ്, ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ എത്രയോ പ്രശസ്തരായ നമ്മുടെ പ്രിയ കലാകാരന്മാർ ഇതില് അഭിനയിച്ചില്ല എന്ന് നമ്മൾക്കൊരു അല്ലേ. അതിൽ ആ ഫോട്ടോയിൽ കാണുന്ന മിക്കവാറും അതിൽ അവർ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രിയപ്പെട്ട ഒരുപാട് പേരില്ല, മിക്കവാറും അതിലെ പ്രശസ്തരായ പലരും ഇല്ല, അതാണ് വാസ്തവം. കാലം അങ്ങനെയാണ് അല്ലേ, പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മളിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോകും. ഓക്കെ ബിജു, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ശരി, ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ശ്രീജ, എവിടെയാ സ്ഥലം?
1: വളയനാട് ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത്.
0: അപ്പോ ഇതിനു മുമ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല?
1: ഓ, പങ്കെടുത്തതാണ്. ഗോപി സാറിനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നു.
0: മുമ്പ് കിട്ടിയിരുന്നോ? കുറെ മുമ്പായിരിക്കും. ഇപ്പൊ അടുത്തല്ലല്ലോ അല്ലേ? അല്ല, മുമ്പ് പരിപാടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അല്ലേ? ഓക്കേ, പിന്നെന്തൊക്കെയാണ്? അതിനുശേഷം എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: അതിനുശേഷം കല്യാണുണ്ട്. രണ്ട് മക്കളാണ്.
0: ഓക്കേ, ചെറിയാളുടെ
1: കല്യാണം
0: വിശേഷം തന്നെയല്ലേ?
1: ജനുവരിയിലാണ് കല്യാണം.
0: അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് വീട് മുഴുവൻ.
1: അതെ,
0: അതിനുള്ള
1: അമ്പലത്തിലെ പണിയാണല്ലോ ഡ്യൂട്ടി. വളയനാട്
0: ഇവിടെ അല്ലേ?
1: സാറ് വന്നിരുന്ന, ഞാൻ അന്ന് കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു.
0: ഉത്സവത്തിന്റെ സമയത്താ?
1: ഉത്സവത്തിന്.
0: ഉത്സവത്തിന് ഞാൻ അങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റിയിട്ടില്ല. അവിടെ വലിയ കേമായിട്ട് പരിപാടികൾ നടക്കുന്നു എന്നൊക്കെ നമ്മങ്ങനെ അറിയാൻ കഴിഞ്ഞെങ്കിലും വളയനാട് ഉത്സവം വലിയ പ്രശസ്ത അല്ലേ? ഓക്കെ, ഇപ്പൊ പറയുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ പോകുന്ന അവിടെ ജോലി അമ്പലം ഒത്തിരി ജോലി ചെയ്ത കാര്യമൊക്കെ അന്ന് പറഞ്ഞൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്.
1: ശരിയാണ്.
0: റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ, അപ്പോ ഞങ്ങളുടെ സ്നേഹാന്വേഷണം എല്ലാരോടും പറയൂ. അദ്ദേഹത്തിന്റെ പേരെന്താ?
1: രാമചന്ദ്രൻ.
0: അതെ, അപ്പൊ ചന്ദ്രേട്ടനോടും മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ
1: കേട്ടോ.
0: ഈ കവാലം ചുണ്ടനിലെ പാട്ടല്ലേ വേണ്ടേ? അമ്പലം
1: കിട്ടിയാലും ഭയങ്കര സന്തോഷമുണ്ട്. കൊറേ കലയെ വിളിക്കാണ്ട്.
0: ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവുമല്ലോ. കാവാലം ചുണ്ടൻ ആ പാട്ടല്ലേ വേണ്ടേ? ആമ്പൽപൂവേ അണിയം പൂവേ, വയലാറിന്റെ രചന.
1: പാടാൻ പറ്റിയില്ലാന്ന് തോന്നുന്നു.
0: അതെ അല്ലേ? അപ്പൊ പാട്ട് കേട്ടില്ല?
1: കേട്ടില്ല.
0: എന്നാലിപ്പ ക്ഷീണം നമുക്ക് ഇപ്പൊ തീർത്തിക്കണം. കേൾപ്പിക്കാട്ടോ.
1: ഓക്കെ,
0: ശരി.

0: ആ ഹലോ മനു, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ആഹാ, മനുവിൻ്റെ സ്ഥലം എവിടെയാ?
1: ഞാൻ സാർ കക്കോടിയാണ്, കൂടത്തമ്പയിൽ പ്രോപ്പർ.
0: ആ ഹാ ഹാ ഹാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വിശേഷം അങ്ങനെ പോകും സാർ. രണ്ടു ദിവസം ഒരു ഫെയർ ഫെയർ വെതറാണ്,
0: ആ നമ്മള്
1: അതിന്റെ ഒരു ചെറിയൊരു ആശ്വാസം. കുറച്ച് പുറത്തേക്ക് പോവാം.
0: ആ എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉള്ള ആളാണോ? ലൈക്ക് എന്തെങ്കിലും ജോബ് അങ്ങനെ റിലേറ്റഡ് ആണോ?
1: ഇല്ല സാർ, ജോബ് ബേസിക്കലി റിട്ടയർഡ് എയർ ഫോഴ്സ് പേഴ്സണൽ ആണ്.
0: ആണോ? ഓഹോ, എയർ ഫോഴ്സ് അല്ലേ.
1: അതിനൊന്ന് ശേഷം ഒന്ന് രണ്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു.
0: ആ
1: ഇപ്പം സ്വസ്ഥം വീട്ടിൽ തന്നെ. പിന്നെ ചെറിയ സാർ പറഞ്ഞ ഒരു ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്
0: വേണല്ലോ അല്ലേ.
1: പോകാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹെറ്റിക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല.
0: അതെ, നമ്മൾ അതിന് അതൊക്കെ
1: കുറച്ച് ഫിസിക്കൽ കോൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വന്നില്ല. എന്നാലും ഈ പാട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ,
0: ആ അപ്പൊ അങ്ങനത്തെ കുറച്ച് മ്യൂസിക്
1: കാര്യങ്ങളൊക്കെ പോകാറുണ്ട്.
0: മ്യൂസിക് കൂട്ടായ്മകളൊക്കെ താങ്കളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് ചുരുക്കം.
1: തീർച്ചയായും സാർ, തീർച്ചയായും. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് ഓൾറെഡി, ഇവിടെ എക്സ് എയർഫോഴ്സിന്റെ ഈഗിൾസ് എന്ന് പറയും.
0: ആ നല്ല കാര്യം.
1: അവിടെ കാലിക്കറ്റിലാണ്, ഇവിടെ ഈസ്റ്റിലാണത്.
0: ആ അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള സെഷൻസും അതിന്റെ ഒരു മീറ്റപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ?
1: നല്ല
0: കാര്യം. മ്യൂസിക്കിന് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുണ്ട്, ഭയങ്കര
1: വെറും പാട്ട് വർമാതോ മാത്രമല്ല, ചെറിയ ചാരിറ്റി കാര്യങ്ങളൊക്കെ
0: ചെയ്യാം. അതെ അതെ, അതിനൊരു കുറച്ചും കൂടി ഒരു ഫ്രൂട്ട്ഫുൾ ആവണം എന്നുള്ള ചിന്തയുണ്ട്. അപ്പൊ കുറച്ച്
1: പട്ടാളത്തിലുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അവിടെ ഉള്ള നമ്മള് വൺസ് വി ആർ അവേ ഹോം പോവും,
0: അതെ
1: അവിടെയാണ് കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാവുക.
0: അതൊരു ഭയങ്കര ഒരു ഒരു വൈബ്രന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലോസ് ഒരു ഇതായിരിക്കുമല്ലോ അല്ലെ, അസോസിയേഷൻസ് ആയിരിക്കും. അതെ അതെ, അപ്പൊ താങ്കളെ പോലെ അതെ ഇങ്ങനെയുള്ള സർവീസസിൽ വർക്ക് ചെയ്ത ഒരാളോട് ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല
1: ഇതൊന്നും.
0: എത്ര കാലം ഉണ്ടായിരുന്നു സർവീസില്?
1: അതെയോ,
0: എയർഫോഴ്സിലായിരുന്നു. കുറെ സ്ഥലത്ത് വേറെ പോസ്റ്റിംഗ്സ് ഒക്കെ എല്ലാം മാറി മാറി എല്ലാം ഇന്ത്യയുടെ എല്ലാ സൈഡിലും
1: പോയിട്ടുണ്ടാവും.
0: അപ്പോൾ എന്താണ് പിന്നെ പഴയ നമ്മുടെ സർവീസസിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയൊക്കെ എവിടെയെങ്കിലും ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവില്ലേ? ഞാൻ ചോദിച്ചു, ഇവിടെ ഇല്ല, കാലിക്കറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, വേറെ പുറത്തൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാവാറുണ്ടോ?
1: ഉണ്ട്, ഞങ്ങൾക്ക് സ്റ്റേറ്റ് കോൺഫറൻസ് വരാറുണ്ട് എയർഫോഴ്സിന്റെ
0: സ്റ്റേറ്റ്.
1: മൊത്തത്തിൽ മൊത്തം ഡിസ്ട്രിക്ട്സിന്റെയും ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് വൺസ് ഇൻ ഇയർ വരാറുണ്ട്. കൂടാതെ ഡിസ്ട്രിക്റ്റിലുള്ള ലിഷ്യൽ ലെവലുള്ളതും ഉണ്ടാവാറുണ്ട്.
0: പിന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്ത സ്ക്വാഡ്രനോ അങ്ങനെയുള്ള അവരുടെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ ആനിവേഴ്സറി എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പോവോ? അങ്ങനെയാണോ?
1: നമ്മളെ ഇൻടേക്ക് ഉണ്ടല്ലോ, നമ്മളെ എൻട്രി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ ബാച്ചിന്റെ ആ പെർട്ടിക്കുലർ ട്രേഡ് ആ ബാച്ചിന്റെ അന്നത്തെ
0: ഗ്രൂപ്പ്
1: ഒക്കെ നമ്മൾ വാട്സപ്പിൽ 10th ഗ്രൂപ്പ് +2 ഗ്രൂപ്പ് എന്നൊക്കെ അല്ലേ.
0: അതുപോലത്തെ നിങ്ങളെ

0: മറ്റേ ഇൻടേക് ഗ്രൂപ്പിന്റെ ഇതുപോലെ ഗെറ്റ് ടുഗദർ ഉണ്ടാവല്ലേ?
1: ഇൻടേക് ഗ്രൂപ്പിന്റെ ഗെറ്റ് ടുഗദർ ഉണ്ടാവുണ്ട്. അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നു.
0: ഓഹോ,
1: എപ്പോഴും ഇല്ല സാർ, എപ്പോഴും നമ്മൾ സുഖം ഉണ്ടാവില്ല,
0: സന്തോഷം
1: അതിൽ വിശ്വസിക്കുന്നതായിരുന്നു ഞങ്ങള്. കാരണം എല്ലാം എല്ലാ പ്രാവശ്യം ഒരു ഒരു വഴിപാട് പോലെ
0: ചെയ്യുന്നില്ലെന്നല്ലേ വരുമ്പോ കാണുമ്പോ അതിനൊരു സന്തോഷം ഇരട്ടിക്കും.
1: അതെ സാർ, അത്രേ ഉള്ളൂ.
0: വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ, താങ്കളുടെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ.
1: ഓ പിന്നെ സാർ, പിന്നെ നമ്മളെ ആകാശവാണി എല്ലാ മുത്തുകളും ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഷമ സാർ പോയി, പിന്നെ സന്തോഷം തരുന്ന കാര്യമാണ്. പല പ്രോഗ്രാംസ് അത് നല്ല കോർഡിനേഷൻ ആണ്, നല്ല കമ്പൈലിംഗ് ആണ്, നല്ല പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്.
0: ഓക്കെ, താങ്ക് യു. ഇതുപോലെ നല്ല ലിസ്നേഴ്സ് ആണ്, നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ എല്ലാരും പ്രേരിപ്പിക്കുക ഉറപ്പായിട്ടും.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും താങ്കളെ പോലെ ഒരിക്കൽ കൂടി പരിചയപ്പെട്ടതിലുള്ള സന്തോഷം പറയട്ടെ. ഞാൻ ജാലകത്തിലെ പക്ഷിയിലെ പാട്ടാണ് ഇപ്പൊ തൽക്കാലം വേണമെന്ന് പറയുന്നത് അല്ലേ?
1: അതെ സാർ, ലിലിൻ രാജേന്ദ്രൻ ചെയ്ത് ജാലകത്തിലെ പക്ഷി. ആ പാട്ട് ഹരിനീല വനച്ചായ് എന്നുള്ള പാട്ടാണ്.
0: അത് അത്ര കോമൺ ആയിട്ട് നമ്മൾ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്താത്തൊരു പാട്ടും കൂടിയാണ്.
1: അതെ അതെ അതെ, അതുകൊണ്ടാണ് കൊടുത്തത്. എനിക്ക് പേടിയാ സാറിന് സംസാരിക്കാൻ, കാരണം വെച്ചാൽ ഞാൻ മുമ്പ് ഇതുമാതിരി ഒരു പാട്ട് ചോദിച്ചപ്പോഴും അയ്യോ അതില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാം ചോദിച്ചപ്പോ അതും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ വിളിക്കുന്നവൻ ഒരു കുഴപ്പക്കാരനാണോ?
0: അല്ല അതല്ല അതല്ല, അത് പോരായ്മ ഞങ്ങളുടെ അല്ലേ, നിങ്ങളുടെ അല്ലല്ലോ. നല്ല പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട്
1: അങ്ങനെ പറയല, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മുത്തുകളും ആകാശവാണിന്റെ ഡാറ്റാ ബാങ്കിൽ ഉണ്ട്.
0: അതെ, അത് ശരിയാ. ചിലതൊക്കെ റയർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇല്ലാതെയും മിസ്സായി പോകും. അപ്പൊ അതില് വി ഷുഡ് ഫീൽ അപ്പോളജറ്റിക്. അപ്പൊ താങ്കൾ അതിൽ വിഷമം ചെയ്യാതിരിക്കരുത് ഒരിക്കലും.
1: നോ സാർ, പല പാട്ടുകളും ഞങ്ങൾ ആകാശവാണി ട്രാൻസ്മിറ്റ് ചെയ്ത ശേഷമാണ് കേൾക്കുന്നത്.
0: എന്തായാലും സന്തോഷം,
1: അങ്ങോട്ടാണ്. വി ആർ ഗ്രേറ്റ്ഫുൾ.
0: അതെ, മ്യൂച്വലി വി മ്യൂച്വലി എന്താ പറയാ, പരസ്പരം മൂന്ന് വടികളായി പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെറ്റ്സ് ഗോ മാർച്ച് ഫോർവേഡ്.
1: അപ്പൊ
0: ഈ പാട്ട് കേൾക്കാം. ഒ എൻ വി ജെറിയമൽദേവ് യേശുദാസ്. ഓക്കെ,
1: താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ, വെൽക്കം വെൽക്കം സാർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം ജുലിന.
1: നമസ്കാരം.
0: ജുലിനയുടെ വീട് സ്ഥലം എവിടെയാ?
1: താമരശ്ശേരി.
0: താമരശ്ശേരി. എന്തൊക്കെയാ വിശേഷങ്ങൾ? താമരശ്ശേരി. ഓ, പറഞ്ഞോളൂ.
1: ഇർപ്പോണ നമ്മ ചെറിയൊരു ഗ്രാമത്തിലാ.
0: ഇർപ്പോണ? ആ, കേട്ടിട്ടില്ലല്ലോ. അതേത് ഭാഗത്താ?
1: ഏത് ഭാഗം? കത്തർമൽ. കത്തർമലേക്ക് ഒന്നും എത്തണ്ട.
0: ആഹാ, കത്തർമൽ കേട്ടിട്ടുണ്ട്. ഓ, പരപ്പൻ പോയിലിന്റെ ആ ഭാഗത്താ? ആ, പരപ്പൻ പോയിലിന് അവിടെ ഒക്കെ. ആ ഭാഗമൊക്കെ നമ്മളതിലൊക്കെ പാസ് ചെയ്യുമ്പോൾ ആ സ്ഥല പേരുകളൊക്കെ അറിയാലോ. പിന്നെ നമ്മൾ ഈ അധികം ഹൈവേ കൂടിയല്ലേ യാത്ര, അതിലെ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങൾ അധികം പോവാത്തോണ്ടാണ് അറിയാത്ത കേട്ടോ.
1: ഓക്കേ.
0: എന്നാലും ആ പേരിൽ ഒരു കൗതുകം ഉണ്ട് അല്ലേ. എന്താ അതിന്റെ സ്ഥലനാമ ചരിത്രം ഒന്നും ഞാൻ ഇപ്പൊ ജുലിനോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും ഇനി സൗകര്യം പോലെ അന്വേഷിച്ചാൽ ഇതുപോലെ ആരെയും ചോദിക്കുമ്പോൾ പറഞ്ഞു
1: കൊടുക്കാലോ.
0: വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ?
1: ഹൗസ്
0: വൈഫ് ആയിട്ട് പോകുന്നു. അപ്പോ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ സ്ഥലത്ത്? ഐ മീൻ വീട്ടിലുണ്ടോ ഇപ്പോ?
1: മോള് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു.
0: അതെയോ?
1: ബിസിനസ്. ചെറിയ ഡിഗ്രി.
0: ഓഹോ. മോള് ഷിപ്പിംഗില് ഏതാ മെഷനേവി ഏതിലാ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ?
1: ഇടിഒ ആയിട്ട്.
0: മറ്റേ ഇതാണോ, മറ്റേ കമ്മ്യൂണിക്കേഷൻ്റെ ആണോ?
1: ഇലക്ട്രിക് എഞ്ചിനീയർ.
0: ആ, ഇലക്ട്രിക് എഞ്ചിനീയർ ആയിട്ടാ. അപ്പം ഇപ്പോ വീട്ടിലുണ്ടോ?
1: ആ, വീട്ടിലുണ്ട്. ഇപ്പൊ ഒരു മാസമായി ലീവിന് വന്നു.
0: ആ, അവരിങ്ങനെ ഒരു ഓരോ വോയേജ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ഫ്രീ ആയിരിക്കും അല്ലേ?
1: ആ, ഫ്രീ ആയിരിക്കും.
0: എന്ത് അവര് പോകുന്ന മറ്റേ ലൈനറുകൾ എന്താ, കെമിക്കലാണോ ഓയിലാണോ എന്തായിരിക്കും?
1: അത് ഇത് കണ്ടെയ്നർ ഷിപ്പ്.
0: കണ്ടെയ്നർ ഷിപ്സ് ആണ്.
1: ആ,
0: അപ്പോൾ ഇപ്പൊ കുറെ കാലമായോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഇല്ല, ഫസ്റ്റ് കയറി 7 മാസം കഴിഞ്ഞു, ഇപ്പൊ ലീവിന് ഇറങ്ങിയതാ.
0: ഓ, അങ്ങനെ. അപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ, എന്തായാലും അങ്ങനെയുള്ള ഈ നമ്മളെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ അധികം പരിചയപ്പെടുന്നില്ലല്ലോ.
1: കുട്ടികളും കൊറേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആയതുകൊണ്ട് നമ്മൾ
0: മനസ്സിലാക്കുമ്പോഴാണ് കുറെ പേരുണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലേ.
1: മനസ്സിലാവുന്നത്.
0: എന്തായാലും ജില്ലയെ മോളെ പറ്റി പറഞ്ഞു തന്നായി. കാര്യം എന്താ വെച്ചാൽ, ഇത് കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത്തരം സെഗ്മെന്റുകളിലൊക്കെ ജോലി ചെയ്യാൻ കുട്ടികൾ ധാരാളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഒരു പ്രചോദനല്ലേ. അതുപോലെ പെൺകുട്ടികൾക്കും പുതിയ ഒരു തൊഴിൽ മേഖല.
1: ആദ്യം പെൺകുട്ടികൾ കേട്ടിട്ടില്ലായിരുന്നു പറഞ്ഞു, പക്ഷെ ഇപ്പൊ പെൺകുട്ടികൾക്ക് കുറെ സ്കോപ്പ് ഉണ്ട്.
0: അതെ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് കടന്നു പോട്ടെ. കുട്ടികൾക്ക് ഇഷ്ടം പോലെ സ്വയം ജോലി കണ്ടെത്താനും സ്വന്തം കാലിൽ നിൽക്കാനും ആഗ്രഹിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ ഇങ്ങനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ലതല്ലേ. ഓക്കെ. അപ്പൊ ആദ്യം വിടുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ച് ആശങ്കയൊക്കെ
1: ഉണ്ടായിട്ടുണ്ടാവും.
0: ഓക്കെ. അപ്പൊ മോളോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പ്രത്യേകം പറയൂ. അവളിങ്ങനെ ഒരു നല്ല തൊഴിൽ മേഖല കണ്ടെത്തിയല്ലോ. ഓക്കെ. അപ്പൊ സുഖമോ ദേവിയിലെ പാട്ടല്ലേ വേണ്ടേ? കൊടുക്കാം കേട്ടോ. അപ്പൊ ബാക്കി വീട്ടുകാരോടും കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങളെ അന്വേഷണം പറയൂ കേട്ടോ. പാട്ട് കേട്ടാലോ.
1: ഓക്കെ.
0: വെൽക്കം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ.
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ പേര് സബിന. കാട്ടാണ് വിളിക്കുന്നത്.
0: ആ എവിടെയാ സ്ഥലം?
1: തിരുവാങ്ങൂർ കൊളക്കാട്.
0: ആ കൊളക്കാട്.
1: കാപ്പാട്.
0: കാപ്പാട് അടുത്ത്. മനസ്സിലായി. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? റേഡിയോന്റെ അടുത്ത് കുറച്ചൊന്ന് മാറിക്കോ. വീട്ടിൽ ആ മുറിയിൽ നിന്ന് വന്ന് പുറത്തേക്ക് നിൽക്കോ. നമ്മളെന്താ അറിയോ, സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാ. ആ ഇപ്പോൾ കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കാവോ അല്ലേ? ആ കുഴപ്പമില്ല. എന്നാ വീട്ടിൽ ഉഷാറായിരിക്കുന്നു? ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കണമെന്ന് ഒരു ആഗ്രഹം, അപ്പോൾ ഒരു മെസ്സേജ് സന്ദേശം അയച്ചു. അതെ, അതല്ലേ ഇപ്പോൾ ഫലിച്ചത്. മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു രീതിയാക്കാൻ കാരണം എങ്ങനെയാണ്, നിങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരുന്ന് മുഷിയണ്ട, ഇത് മെസ്സേജ് അയച്ചിട്ട് അവിടെ ഇട്ടാൽ ഞങ്ങൾ കഴിയുന്നത്ര പേരെ തിരിച്ച് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാട്ട് കേൾക്കുകയും ചെയ്യാം. നമുക്കിത് ഇങ്ങനെ ഒരു കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക വേണ്ട.
1: അതെ
0: അതെ, അതാ നമ്മൾ കാത്തിരുന്നു, കിട്ടുന്നില്ല. നമുക്കായാലും ഒരാളെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. പിന്നെ നമ്മുടെ സമയം, അത്രയും സമയം പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശ വേറെ. പരിപാടിയിൽ അപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടൊന്നും കേൾക്കാനോട്ട് പറ്റൂല. എന്തായാലും ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ആരെങ്കിലൊക്കെ ഭക്ഷണത്തിനുണ്ടാവുമോ? അതോ ആ എന്താ അദ്ദേഹത്തിന്റെ പേര്? ധൻജിത്ത് അല്ലേ? ആ ഹാ ഹാ. ഓക്കെ, അപ്പോൾ ഭക്ഷണം കൊടുക്കാനുള്ള പരിശ്രമത്തിലായിരിക്കും. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഒപ്പം സിനിമയിലെ ചിന്നമ്മ അടി കണ്ണമ്മ അത് മതിയോ? ആ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ആകാശവാണിയിൽ എല്ലാവരും ഞങ്ങൾ അന്വേഷണം പറയൂ.
0: ഓ ഞങ്ങളെ ഏറ്റിരിക്കുന്നു. ഓക്കെ.
1: ആ ശരി.

0: ഗാനോത്സവം തത്സമയ പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രിയ ശ്രോതാവിനെ ഹലോ
1: ഹലോ
0: ആ ഹലോ നജ്മ,
1: ഞാൻ സുഗന്ധന.
0: ഉഷാറായിരിക്കുന്നോ?
1: ആ
0: നജ്മയുടെ ശബ്ദം കേട്ടിട്ട് കുറച്ച് കാലമായല്ലോ അല്ലേ?
1: കുറച്ച് കാലമായി വിളിക്കാതെ.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ? മുജുകുന്നിൽ എന്ത് പറയുന്നു?
1: മുജുകുന്നിൽ കുഴപ്പമൊന്നുമില്ല.
0: എന്ത് കുഴപ്പമുണ്ടാവനല്ലേ? നിങ്ങൾ ചോദിച്ചിട്ട് കുഴപ്പമുണ്ടാക്കാഞ്ഞാ മതി.
1: അതില്ല.
0: ഓക്കെ, അന്ന് ഏതാ പാട്ട് നമ്മൾ പറഞ്ഞില്ലോ, ഏത് പാട്ടാ വേണ്ടത്?
1: അയ്യോ പെട്ടെന്ന് കിട്ടുന്നു വിചാരിച്ചില്ല.
0: ഇല്ല,
1: ഏതെങ്കിലും ഒരു നല്ല പാട്ട് കൊടുക്ക.
0: അങ്ങനെ മതിയോ? എന്നാലും ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ, ഇത്രയും പാട്ടിന് പ്രിയമുള്ള ഒരാളല്ലേ, ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്ന ഒരാളല്ലേ.
1: ഒന്നും ആലോചിക്കില്ല പെട്ടെന്ന്. അതെ, നേരത്തെ കാപ്പാടുന്ന് വിളിച്ചില്ലേ, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്നേരം ഞാൻ പെട്ടെന്ന് ആയത്. പിന്നെ പാട്ടിനൊന്നും അത്ര
0: കൊടുത്തിട്ടില്ല. നല്ലൊരു പാട്ട് കൊടുക്കാം, കുഴപ്പമില്ല.
1: ചെറിയ മക്കൾക്കുള്ള പാട്ട് കൊടുത്ത അടുത്ത വീട്ടിൽ പറഞ്ഞതായിക്കോട്ടെ. ഇഷാനി ഇവാനില്ലേ,
0: ചെറിയ കുട്ടികൾക്ക്. ആ ചെറിയ കുട്ടികൾക്കുള്ള പാട്ട് ഇനി കണ്ടുപിടിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം നമുക്ക്, ഒരു കാര്യം, നല്ലൊരു പാട്ട് കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട്. ഈ പാട്ടം കൊടുത്തേക്കാം, കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ശരി നജ്മ. ഓക്കെ, റൈറ്റ്.

0: ഹോൾഡ്, പ്ലീസ് സ്റ്റേ ഓൺ ദ ലൈൻ.
1: ഹലോ, നമസ്കാരം.
0: സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു.
1: ഹലോ
2: ഹലോ.
1: ആ രൂപ,
2: ഓക്കേ,
1: രൂപ പ്രദീപ് ആവള.
2: ആ രൂപ പ്രദീപ് ആവള.
1: രൂപ, നമ്മൾ തിരിച്ചു വിളിക്കുന്ന തീരെ വിചാരിച്ചില്ലെന്ന് തോന്നുന്നു.
2: ഇല്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചിട്ടാളൂ. ഇപ്പൊ
1: ഏയ്, ആകാശവാണി അങ്ങനെ വെറും വാക്ക് പറയോ? ഞാൻ ചുമ്മാ പറഞ്ഞ ശിവ, എത്രയോ ആൾക്കാർ ഇതിപ്പോ രൂപയ്ക്ക് കിട്ടി. ഞാൻ ഇവിടെ എത്രയോ നൂറുകണക്കിന് ഹായ് വെറുതെ കിടക്കുന്നു. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു, അവരെ തിരിച്ചു ചോദിച്ചാൽ എനിക്കെന്ത് പറയാറുണ്ട്. ഞാൻ വെറുതെ തമാശ പറഞ്ഞു
2: കേട്ടോ. മനസ്സിലായി.
1: വേറെ എന്തൊക്കെ വിശേഷം?
2: നല്ല വിശേഷം.
1: ഉഷാറായിരിക്കുന്നോ?
2: ഓ, ഉഷാറായിരിക്കുന്നു.
1: വീട്ടിലാണോ, ജോലി സ്ഥലത്താണോ?
2: ഞാൻ ഒരു LIC ഏജന്റ് ആണ്.
1: ഓക്കേ. ആ, അപ്പോ പലപ്പോഴേ അവിടെ തന്നെ ആ ഏരിയയിലൊക്കെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതോ വേറെ?
2: ഞങ്ങൾ പേരാമ്പ്ര
1: ബേസ് ചെയ്തിട്ടാണ് അല്ലേ. എത്ര കാലായി ഈ ഫീം ഈ പ്രവർത്തി?
2: ഞാനിപ്പോ ഇല്ല, ഒരു ഒന്നും രണ്ട് വർഷത്തിന്റെ അടുത്തായിട്ടുള്ളൂ. ഞാൻ അക്ഷയയിലായിരുന്നു അവിടെ. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് ഒന്ന് ഇറങ്ങി.
1: എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ?
2: ബിസിനസ് ഒക്കെ ഉഷാറായി പോകുന്നു.
1: നന്നായി പോകുന്നു. കൂടുതൽ പേരെ ഇതുപോലെ നല്ല ക്ലയൻസിനെയും നല്ല പരിചയക്കാരെയൊക്കെ കണ്ടെത്തുക, അവരൊക്കെ നല്ല സ്കീംസ് പറഞ്ഞു കൊടുക്കുക അല്ലേ. നിങ്ങക്ക് രൂപയ്ക്കൊക്കെ നല്ല ട്രെയിനിങ് ഇത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശീലനം കിട്ടാറുണ്ടല്ലോ അല്ലേ.
2: ഓ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ മാസത്തിൽ ഒരു ദിവസം തന്നെ നമുക്ക് അവിടെ ട്രെയിനിങ്
1: കിട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ താങ്കളുടെ സ്വരത്തിൽ, രൂപയുടെ ശബ്ദത്തിലുണ്ട് ഒരു ആത്മവിശ്വാസം. അപ്പൊ അത് ബിസിനസ്സായി മാറട്ടെ, സന്തോഷം.
2: ഓക്കേ,
1: നമുക്ക് പരിപാടി.
2: ഓ, പറയൂ. ഹസ്ബൻഡ് പോലീസിലാണ്, മകൻ രണ്ടു മക്കളാണ്.
1: അവർ പഠിക്കാണോ?
2: മുത്താളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് BCA ബാംഗ്ലൂർ ചേർത്തിട്ടുണ്ട്. ഏഴാം ക്ലാസ്സിൽ.
1: ഓക്കേ, അപ്പൊ അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂട്ടോ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ലേഖ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏ അതെ, അന്ന എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്ര സാറെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസൊക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു എന്ന് അറിയിച്ചത്.
1: ഓ, ചന്ദ്ര ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോർട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
0: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
1: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന എല്ലാവരുടെ അഭിപ്രായം. സാധാരണയായി ഇന്റേണായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
0: ഞാൻ 2 ഷൂട്ടിങ്ങിന് അസിസ്റ്റ് ചെയ്തു മാഡം.
1: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നയെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
0: എന്താ മാഡം?
1: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
0: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്.

0: അതായത് അബുദാബി ചെന്ന് വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
1: 6 മാസോ അബുദാബിയിലേക്കോ മാഡം?
0: അന്നയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്ക് കൂടി അന്നയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
1: പക്ഷെ മാഡം, അബുദാബി എന്നൊക്കെ പറയുമ്പോ,
0: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500 കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
1: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
0: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്തു നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
1: വിസയോ? ഞാൻ
0: കിടന്നുരുളണ്ട. ബാംഗ്ലൂരു പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്നറിയോ അന്നയ്ക്ക്?
1: മാഡം തെറ്റിദ്ധരിക്കരുത്.
0: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്നെ ഓർക്കണമായിരുന്നു.
1: സോറി മാഡം, യഥാർത്ഥത്തിൽ
0: അതെ, യഥാർത്ഥത്തിൽ അന്ന കാണിച്ചത് നമ്പർ 1 ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷ അകത്താണ്.
1: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
0: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ അന്നാ?
1: സോറി.
0: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെ ഫ്രണ്ടിന്റെ ഉദ്ദേശം?
1: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ.
0: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
1: ഐ എം എക്സ്ട്രീംലി സോറി മാഡം, ഞാനിപ്പ തന്നെ പൊക്കോളാം.
0: നോ നോ, ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാൻ ഇറങ്ങിയ ആളെ പറ്റി എനിക്കും ചിലതറിയാനുണ്ട്.
1: എന്താണ് മാഡം?
0: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റ് ആയി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
1: അത്
0: താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
1: വേണ്ട വേണ്ട, ഞാൻ പറയാം.
0: അപ്പൊ ബുദ്ധിയുണ്ട്.
1: അത് ഡേവിഡ് ആണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
0: കണ്ടാലും

0: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
1: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ കെജിഎഫ് എഷിന്റെ ഒരു കട്ടുണ്ട്.
2: അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
0: അത്
1: മടിക്കണ്ട, അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
0: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
1: എക്സ് ലവർ?
0: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചായിരുന്നു.
1: ഒരുമിച്ചെന്ന് പറയുമ്പോ?
0: ലിവിംഗ് ടുഗദർ.

0: ലേഖ, നീ കുഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കാരുന്നീന
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയാ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ചു വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞാ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന്.
0: നീ തിരക്കിയില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ. പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
0: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
1: ഒരിക്കലുമില്ല. എന്റെ മുന്നിൽ ഇപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: അന്ന, നീ ഇന്നും ലേറ്റ് ആയല്ലോ. വന്നുവെന്ന് നീ അവിടുത്തെ ഇന്റേൺ ആണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കും ഇപ്പൊ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേരും മാത്രമാണ്. മാർക്കറ്റിംഗ് ഹെഡ് ഒരു ലേഖ മാഡം, പിന്നെ പഴയ കാര്യസ്ഥൻ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നടക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖ മാഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പാ അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ, പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. അയാളുടെ വീക്ക്നെസ് അതെന്താണെന്ന് കണ്ടുപിടിക്കാം.
1: നോക്കാം.

0: തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചില്ല എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന

103.6 ശ്രീലഫമിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഗുലാം അലി പാടിയ ഗസലുകൾ.

ഗുലാമലി പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4:40 44:10. 438.6 m 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. കേൾക്കാം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. കാൽപന്തോളം
1: ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ പ്രവചനാതീതമായ നാടകീയതകൾക്കും കണ്ണീരനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഇന്ന് നടന്ന രണ്ട് മത്സരങ്ങൾ അതിനെ എല്ലാ അർത്ഥത്തിലും അടയാളപ്പെടുത്തുന്നതായിരുന്നു. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കരിയറിലെ 6th ലോകകപ്പിൽ ഒരുപക്ഷെ തന്റെ അവസാന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ കിരീട സ്വപ്നങ്ങളുമായി കളത്തിലിറങ്ങിയെങ്കിലും അയൽക്കാരായ സ്പെയിനിന്റെ യുവനിരയ്ക്ക് മുന്നിൽ ആ പോരാട്ടം കണ്ണീരോടെ അവസാനിക്കുന്ന കാഴ്ചയാണ് ഡാലസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഈ വികാരനിർഭരമായ നിമിഷങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ കായികരംഗത്തെ അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെ ദുരന്തത്തിൽ കലാശിക്കുമെന്നതിന്റെ വലിയ പാഠമാണ് മറ്റൊരിടത്ത് അരങ്ങേറിയത്. കഴിഞ്ഞ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ യുഎസ്എയുടെ സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെടുകയും ഫിഫയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് കടുത്ത സമ്മർദ്ദം ചെലുത്തി ടൂർണമെന്റിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബെൽജിയത്തിനെതിരെ അവനെ കളിപ്പിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടല്ല ഫുട്ബോൾ മൈതാനമെന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ കണ്ടത്. ഗ്രൌണ്ടിൽ ട്രംപിന്റെ ആ അധികാര പ്രയോഗം പാടെ ചീറ്റിപ്പോവുകയും ബെൽജിയത്തിന്റെ കരുത്തുറ്റ ഡിഫൻസിന് മുന്നിൽ പതറിയ ബലോഗൻ കളിയിലുടനീളം ഒരു നിഴൽ മാത്രമായി മാറുകയും ചെയ്തു. ഒടുവിൽ 1-4 ഗോളുകൾക്ക് ആതിഥേയരായ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബെൽജിയം ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഡാളസിന്റെ അതിമനോഹരമായ സ്റ്റേഡിയത്തിൽ നടന്ന സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം തന്ത്രങ്ങളുടെയും പ്രതിരോധ മികവിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു. പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് തന്റെ വിശ്വസ്തനായ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ 4-2-3-1 എന്ന ഫോർമേഷനിൽ അക്രമത്തിന്റെ കുന്തമുനിയാക്കി നിർത്തിയപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും റാഫേൽ ലിയാവോയും പെഡ്രോനെറ്റയും പന്തുകൾ എത്തിക്കാൻ സജ്ജരായിരുന്നു. മറുഭാഗത്ത് സ്പെയിനിന്റെ കോച്ച് ലൂയിസ് ഡി ലാഫ്യൂന്റെ കൃത്യമായ പന്തടക്കത്തിലും ചെറു പാസുകളിലും വിശ്വസിച്ച് 4-3-3 എന്ന അവരുടെ പരമ്പരാഗത ശൈലിയിലാണ് ടീമിനെ വിന്യസിച്ചത്. മധ്യനിരയിൽ റോഡ്രിയുടെ അസാധാരണമായ കളി, നിയന്ത്രണവും വിങ്ങുകളിൽ യുവവിസ്മയം, ലാമിൻ യമാലിന്റെ മാന്ത്രിക നീക്കങ്ങളും സ്പെയിനിന് തുടക്കം മുതൽ മേധാവിത്വം നൽകി.

പന്തടക്കത്തിൽ സ്പെയിൻ വളരെ മുന്നിലായിരുന്നെങ്കിലും പോർച്ചുഗലിന്റെ റൂബൻ ഡയസും അന്റോണിയോ സിൽവയും നയിച്ച പ്രതിരോധ കോട്ട അത്ര എളുപ്പം തകരുന്നതായിരുന്നില്ല. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർസാബാലിന് പോർച്ചുഗീസ് ബോക്സിനുള്ളിൽ വെച്ച് പന്ത് കൃത്യമായി ലഭിച്ചെങ്കിലും അത് പോസ്റ്റിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. തൊട്ടടുത്ത മിനിറ്റുകളിൽ കൌണ്ടർ അറ്റാക്കുകളിലൂടെ പോർച്ചുഗൽ തിരിച്ചടിച്ചു. 42-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസ് ഇടതുഭാഗത്ത് നിന്ന് തൊടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ട് സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടി ദിശ മാറിപ്പോയത് തലനാരിഴയ്ക്കാണ് ഗോളാകാതിരുന്നത്. ഇരു ടീമുകളും പരമാവധി ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല. 2-ാം പകുതിയിൽ കളി കൂടുതൽ പരുക്കനായിരുന്നു. 41-ാം വയസ്സിലും ടീമിനായി സർവ്വശക്തിയും പുറത്തെടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്പെയിനിന്റെ കൌമാര പ്രതിരോധ താരം പാവു കുർബാൻസി വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് കൂട്ടിയതോടെ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കുറഞ്ഞു. മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കെയാണ് മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയ ആ ചരിത്ര നിമിഷം പിറന്നത്. കോച്ച് ഡീലാഫ്യൂന്റെ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ കളത്തിലിറങ്ങിയ അർസനൽ മിഡ്ഫീൽഡർ മൈക്കൽ മെറിനോ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ഫെറാൻ ടോറസിന്റെ മനോഹരമായ ഒരു ക്രോസ് സ്വീകരിച്ച് വായുവിൽ ഉയർന്നുകൊണ്ട് പോർച്ചുഗീസ് പ്രതിരോധത്തെയും ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റയെയും നിഷ്പ്രഭനാക്കി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 1-0. സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒരു ഗോളിന് മറുപടി നൽകാൻ അവസാന മിനിറ്റുകളിൽ പോർച്ചുഗൽ കിണഞ്ഞു ശ്രമിച്ചു. 96-ാം മിനിറ്റിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ പാസിൽ നിന്ന് ബെർണാർഡോ സിൽവ ഉതിർത്ത ഹെഡർ പോസ്റ്റിന് തൊട്ടുമുകളിലൂടെ പറന്നുപോയി. ഒടുവിൽ റഫറിയുടെ ഫൈനൽ വിസൽ മുഴങ്ങിയപ്പോൾ പോർച്ചുഗലിന്റെയും റൊണാൾഡോയുടെയും ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ എന്ന റെക്കോർഡുമായി റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുമ്പോൾ ആ കൺകോണുകളിലെ കണ്ണീർ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. മത്സരത്തിന് പിന്നാലെ പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്റെ പരിശീലക സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. സിയാറ്റിലിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ കനത്ത പ്രഹരമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താൽപര്യപ്രകാരം സസ്പെൻഷൻ നീക്കി ടീമിൽ ഇടം പിടിച്ച ഫൊളാരിൻ ബലോഗനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൌറീഷ്യോ പോച്ചറ്റിനോ 4-3-3 എന്ന അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് USA ടീമിനെ കളത്തിലിറക്കിയത്. എന്നാൽ ബെൽജിയത്തിന്റെ തന്ത്രശാലിയായ കോച്ച് റൂഡി ഗാർഷ്യ അമേരിക്കയുടെ ഈ നീക്കത്തെ മുൻകൂട്ടി കണ്ട് അവരുടെ മധ്യനിരയെ പൂർണ്ണമായും തളയ്ക്കുന്ന രീതിയിലാണ് ബെൽജിയം ടീമിനെ സജ്ജമാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ റയാൻ ഒനാനയും ഡോഡി ലൂക്ക് ബാക്കിയോയും കളി പൂർണ്ണമായും നിയന്ത്രിച്ചു. അമേരിക്കയുടെ ഡിഫൻഡർ സെജിന്യോ ഡെസ്റ്റിന്റെ വശങ്ങളിലൂടെ ബെൽജിയം നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതേ ദിവസം സിയാറ്റിലെ ലുമൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ ദുരന്തമായിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ഇടപെടലിലൂടെ ടീമിൽ തിരിച്ചെത്തിയ ഫൊളാരിൻ ബലോഗനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൌറീഷ്യോ പോച്ചറ്റിനോ 4-3-3 ഫോർമേഷനിലാണ് USA ടീമിനെ ഇറക്കിയത്. മറുഭാഗത്ത് റൂഡി ഗാർഷിയയുടെ കീഴിലിറങ്ങിയ ബെൽജിയം കെവിൻ ഡി ബ്രൂയിനെയും ജെറമി ഡോക്കുവിനെയും പോലുള്ള സൂപ്പർ താരങ്ങളെ ബെഞ്ചിലിരുത്തിയിട്ടും മികച്ച തന്ത്രങ്ങളിലൂടെ അമേരിക്കയുടെ വിങ്ങുകളെ പൂർണ്ണമായും തളച്ചിട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ ഡോഡി ലൂക്ക് ബാക്കിയോയും റയാൻ ഒനാനയും മധ്യനിരയിൽ കളി നിയന്ത്രിച്ചു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ US ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസ് ഒരു മികച്ച സേവിലൂടെ ടീമിനെ രക്ഷിച്ചെങ്കിലും ബെൽജിയത്തിന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്കായില്ല. കളിയുടെ 9-ാം മിനിറ്റിൽ തന്നെ ബെൽജിയം തങ്ങളുടെ ആദ്യ ഗോൾ നേടി ലീഡെടുത്തു. ഡോഡി ലൂക്ക് ബാക്കിയോയും ലോങ് പാസിൽ നിന്നും തിമോത്തി കാസ്റ്റെക്നെ നൽകിയ അസിസ്റ്റിലൂടെ ചാൾസ് ഡി കെറ്റ്ലെയറാണ് പന്ത് USA വലയിലെത്തിച്ചത്. സ്കോർ 1-0. തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങിയത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചെങ്കിലും ആതിഥേയരുടെ ആവേശത്തിൽ മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ USA തിരിച്ചടിച്ചു. ഫൊളാരിൻ ബലോഗനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് മനോഹരമായി എടുത്ത് മാലിക് ടിൽമാൻ അമേരിക്കയ്ക്കായി സമനില ഗോൾ നേടി. സ്കോർ 1-1. എന്നാൽ അമേരിക്കൻ ആരാധകരുടെ ആഹ്ലാദം വെറും 2 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കൃത്യമായി 33-ാം മിനിറ്റിൽ US പ്രതിരോധത്തിന്റെ കളിമറവി മുതലെടുത്ത് ചാൾസ് ഡി കെറ്റ്ലെയർ വീണ്ടും ബെൽജിയത്തിനായി തന്റെ 2-ാം ഗോളും നേടി ടീമിന് ലീഡ് വീണ്ടെടുത്തു നൽകി. സ്കോർ 2-1. 2-ാം പകുതിയിൽ US കോച്ച് പോച്ചറ്റിനോ ചില തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ബെൽജിയത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെ തടയാൻ അമേരിക്കൻ പ്രതിരോധത്തിന് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ USA ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസിന് സംഭവിച്ച മാരകമായ ഒരു പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാക്കൻ ബെൽജിയത്തിന്റെ 3-ാം ഗോൾ നേടി അമേരിക്കയുടെ തകർച്ച പൂർത്തിയാക്കി. സ്കോർ 3-1. മധ്യനിരയിൽ വെസ്റ്റേൺ മക്കേനിയും ക്രിസ്റ്റ്യൻ പുലിസിച്ചും കഠിനമായി ശ്രമിച്ചെങ്കിലും ബെൽജിയത്തിന്റെ ശാരീരിക ക്ഷമതകൾക്ക് മുന്നിൽ അവർ പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിനിടയിൽ പുലിസിച്ചിന് പരിക്കേറ്റ് കളം വിടേണ്ടി വന്നതും USA തിരിച്ചടിയായി. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 93-ാം മിനിറ്റിൽ, പകരക്കാരനായി ഇറങ്ങിയ ബെൽജിയത്തിന്റെ സ്റ്റാർ സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കു കൂടി ഗോൾ നേടിയതോടെ സ്കോർ 4-1 മാറി. ട്രംപ് പ്രത്യേക താൽപര്യമെടുത്ത് കളിപ്പിച്ച ബലോഗനാകട്ടെ ബെൽജിയം പ്രതിരോധ

യുദ്ധത്തിന്റെ കടുപ്പമേറിയ മാർക്കിങ്ങിൽപ്പെട്ട് വെറും 10 ടച്ചുകൾ മാത്രം നേടാനായി മൈതാനത്ത് പൂർണ്ണ പരാജയമായി മാറി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 1-4 ഗോളുകളുടെ ആധികാരിക വിജയവുമായി ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതോടെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ ജൂലൈ 10 വെള്ളിയാഴ്ച ലോസ് ആഞ്ചലസിൽ വെച്ച് ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത സ്പെയിനിന്റെ പ്രതിരോധവും ബെൽജിയത്തിന്റെ തകർപ്പൻ ആക്രമണ നിരയും തമ്മിലുള്ള ആ പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ അവസാന ദിനം കായിക ലോകം ഉറ്റുനോക്കുന്നത് വൻകരകളുടെ വ്യത്യസ്തമായ കളിശൈലിയും തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന 2 അതിശക്തമായ പോരാട്ടങ്ങളിലേക്കാണ്. ഇന്ത്യൻ സമയം 9:30 മെർസിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന ഈജിപ്തിനെ നേരിടുമ്പോൾ നാളെ പുലർച്ചെ 1:30 വൺക്യൂവറിന്റെ ബിസി പ്ലേസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2 മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തായ കൊളംബിയ യൂറോപ്യൻ തന്ത്രങ്ങളുമായി എത്തുന്ന സ്വിറ്റ്സർലാൻഡിനെ വെല്ലുവിളിക്കുന്നു. റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ കേപ് വെർദെയോട് വിയർത്ത് ജയിച്ചാണ് എത്തുന്നതെങ്കിലും അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ കരുത്ത് പകരുന്നത് ടൂർണമെന്റിലുടനീളം മികച്ച ഫോം നിലനിർത്തുന്ന അവരുടെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയുടെ മാന്ത്രിക സാന്നിധ്യം തന്നെയാണ്. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്ന ഈ ടീമിന്റെ മധ്യനിരയിൽ അലക്സിസ് മാർക്ക് അലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ എന്നിവരുടെ അസാധാരണമായ കളി നിയന്ത്രണവും എൻസോ ഫെർണാണ്ടസിന്റെ പാസിംഗ് മികവും അർജന്റീനയ്ക്ക് ഏത് പ്രതിരോധത്തെയും തകർക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആക്രമണത്തിൽ ഹൂലിയൻ അൽവാരസിന്റെയും ലൌട്ടാരോ മാർട്ടിനസിന്റെയും ചടുലമായ നീക്കങ്ങൾ സ്പീഡും കൃത്യതയും നിറഞ്ഞതാണെങ്കിലും അർജന്റീനയ്ക്ക് ചില വ്യക്തമായ ബലഹീനതകളും നിലവിലുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ അവരുടെ പ്രതിരോധ നിരയിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും കൌണ്ടർ അറ്റാക്കുകളെ സമയബന്ധിതമായി പ്രതിരോധിക്കുന്നതിലെ പാളിച്ചകളും കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കൂടാതെ കഴിഞ്ഞ നോക്കൌട്ട് മത്സരത്തിൽ അധിക സമയം വരെ കളി നീണ്ടതുമൂലം താരങ്ങൾക്കുണ്ടായിട്ടുള്ള കടുത്ത ശാരീരിക ക്ഷീണവും റിക്കവറിക്ക് കുറഞ്ഞ സമയം മാത്രം ലഭിച്ചതും സ്കലോണിയുടെ സംഘത്തെ ഇന്ന് കാര്യമായി അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. മറുഭാഗത്ത് ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് വിജയം നേടിയ കനത്ത ആത്മവിശ്വാസത്തിലെത്തുന്ന ഈജിപ്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൂപ്പർ താരം മുഹമ്മദ് സലായും ഈ സീസണിൽ തകർപ്പൻ ഫോമിലുള്ള ഒമർ മർഷൂമും നയിക്കുന്ന ആക്രമണ നിരയുടെ അതിവേഗത്തിലുള്ള കൌണ്ടർ അറ്റാക്കുകളാണ്. എതിരാളികളുടെ ചെറിയൊരു പിഴവ് പോലും മുതലെടുത്ത് നിമിഷനേരം കൊണ്ട് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ളവരാണ് ഈ ഈജിപ്ഷ്യൻ വിങ്ങന്മാർ. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും അവർ വെറും 1 ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് എന്നത് അവരുടെ പ്രതിരോധ കോട്ടയുടെയും ഗോൾ കീപ്പറുടെയും അസാധ്യമായ കെട്ടുറപ്പ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മധ്യനിരയിൽ കളി മെനയുന്നതിലും പന്തടക്കം ദീർഘനേരം നിലനിർത്തുന്നതിലും അവർക്കുള്ള പോരായ്മ വ്യക്തമാണ്. വലിയ ടീമുകൾ ഉയർന്ന പ്രസിംഗ് തന്ത്രങ്ങളുമായി വരുമ്പോൾ സമ്മർദ്ദഘട്ടങ്ങളിൽ ഈജിപ്ഷ്യൻ മിഡ്ഫീൽഡ് പതറുന്നത് അവരുടെ വലിയൊരു ബലഹീനതയായി ഇവിടെ നിലനിൽക്കുന്നു. ഈ ആവേശം തൊട്ടു പിന്നാലെ നാളെ പുലർച്ചെ നടക്കുന്ന കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലേക്കും നീളുകയാണ്. അവിടെ ഖാനയെ 1-0 എന്ന സ്കോറിന് കടുത്ത പോരാട്ടത്തിനൊടുവിൽ മറികടന്നെത്തുന്ന കൊളംബിയയ്ക്ക് വിങ്ങർ ലൂയിസ് ഡയസിന്റെ അസാധാരണമായ വേഗതയും ഡാനിയൽ മുനോസിന്റെ തകർപ്പൻ വിംഗ് ബാക്ക് ഫോമും വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ടൂർണമെന്റിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 1 ഗോൾ പോലും വഴങ്ങാതെ ക്ലീൻഷീറ്റ് നിലനിർത്തിയ കൊളംബിയൻ പ്രതിരോധ നിര തന്നെയാണ് അവരുടെ കളിയുടെ നട്ടെല്ല്. ഡേവിൻസൺ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധം ശാരീരിക ക്ഷമതയിലും ഏരിയൽ പോരാട്ടങ്ങളിലും ഏറെ മുന്നിലാണെങ്കിലും മുന്നേറ്റ നിരയിൽ ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ ഫിനിഷിംഗിലെ കൃത്യതയില്ലായ്മ കൊളംബിയയെ അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. പലപ്പോഴും മികച്ച മുന്നേറ്റങ്ങൾ ഗോൾ ലൈനിന് മുന്നിൽ വെച്ച് പാഴാക്കുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായേക്കാം. അവർക്ക് മറുപടിയായി അൾജീരിയയെ 2-1 ആധികാരികമായി തോൽപ്പിച്ചെത്തുന്ന സ്വിസ് പടയുടെ പ്രധാന കരുത്ത് ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ തന്ത്രപരമായ കളി നിയന്ത്രണവും മാഞ്ചസ്റ്റർ സിറ്റി താരം മാനുവൽ അക്കാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള കടുപ്പമേറിയ പ്രതിരോധവുമാണ്. ഇതുവരെ ടൂർണമെന്റിൽ വെറും 1 ഗോൾ മാത്രം വഴങ്ങി കടുത്ത യൂറോപ്യൻ തന്ത്രങ്ങളിലൂടെ കളി മെല്ലെയാക്കാനും എതിരാളികളെ അക്ഷമരാക്കാനും മിടുക്കരായ സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ബലഹീനത പെട്ടെന്നുള്ള കൌണ്ടർ അറ്റാക്കുകളെയും അതിവേഗ വിങ്ങന്മാരെയും നേരിടുമ്പോൾ അവരുടെ വിംഗ് ബാക്കുകൾക്ക് വേഗത കുറവാണ് എന്നതാണ്. ഇത് കൊളംബിയയുടെ ലൂയിസ് ഡയസിനെ പോലുള്ള അതിവേഗ താരങ്ങൾക്കെതിരെ അവർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഇന്ന് മൈതാനത്ത് കളിമികവുകൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് വിജയിച്ചു കയറുന്ന 2 ടീമുകൾ തമ്മിലായിരിക്കും ജൂലൈ 11 കാൻസാസ് സിറ്റിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുക.

0: ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീൻ ചമ്രവട്ടം.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഇനി കേൾക്കാം പാഠകം. കെ പി നാരായണൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നു കഥ പാഞ്ചാലി സ്വയംവരം.
2: ഘോരാണം ധനവാനം നിരുപമവ്രതനാഭാര ഖിന്നം ധരിത്രീ മോരോ ലീലാവതാരൈ രഴകിനൊടു സമാശ്വാസയന്തം നിദന്തം ക്ഷീരം ബോധൌ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേധ പുരുഷാർത്ഥചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയകമലകർണികാമധ്യത്തിങ്കലന്മാർവെച്ച് നിശ്ചലഭക്തി പുരസരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ തൽ സേവാമ

മാർഗങ്ങളും പല പ്രകാരത്തിലുണ്ട്. ശ്രീമഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നുള്ളവയിൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ സാധിപ്പാനായിക്കൊണ്ട് കഥാപ്രസംഗത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്നു വരുന്ന സമയത്തിങ്കൽ വാക്കിൻ്റെ മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ പരിഭാഗതയുണ്ടാകണം. ആയതിൽ ഒന്നിൻ്റെ പോലും ലവലേശം ഗുണമില്ല എങ്കിലും മഹാജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭാമധ്യത്തെ പ്രാപിച്ച് പഠിച്ചവണ്ണം പറയുക എന്നു വരുന്ന സമയത്തിങ്കൽ ഈശ്വര ഇവൻ്റെ ബുദ്ധി ഈശ്വരകഥയെങ്കിലല്ലോ ലയിച്ചിരിപ്പൂ എന്ന് മൽഗുരുഭൂതൻ്റെ നിയോഗം ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് കലേശകുലശാർണവസംഭൂതന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ ജതുഗ്രഹദഹനാനന്തരം ഏകചക്രയെ പ്രാപിച്ച് വേഷപ്രച്ഛന്നന്മാരായി വേത്രഗീയനാകുന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ഭവനത്തിങ്കൽ ഭിക്ഷയേറ്റ ദിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം അവിടെ ആഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണരുടെ മുഖത്തിങ്കൽ നിന്ന് പാഞ്ചാലി സ്വയംവരോദന്തത്തെ ശ്രവിച്ചതിൻ്റെ ശേഷം അതിനായിക്കൊണ്ട് അവരോടും കൂടെ പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ഗംഗ കടന്ന് കുന്തിയെ കുലാലഭവനത്തിങ്കൽ ഇരുത്തി പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച സമയത്തിങ്കൽ പാഞ്ചാല രാജാവ് തൻ്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ച് ഭൂമണ്ഡലവർത്തികളായിരിക്കുന്ന സകല രാജാക്കന്മാരെയും ക്ഷണിച്ച സമയത്തിങ്കൽ എല്ലാ രാജാക്കന്മാരും പാഞ്ചാല രാജധാനിയെ പ്രാപിപൂതം ചെയ്തു. ആ സമയത്തിങ്കൽ പാഞ്ചാല രാജപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ്റെ അവസ്ഥയാകട്ടെ. പാഞ്ചാല ഭൂപാല സുതോ മഹാത്മാ സഞ്ചോദിതാസ്താതഗിരാതദാനിം പഞ്ചേഷു വേഷാൻ നൃപദീനശേഷാൻ മഞ്ചേഷു സംവേശിതവാൻ യഥാർഹം തദാനിം പാഞ്ചാലഭൂപാലസുതാ അശേഷാൻ നൃപദീൻ മഞ്ചേഷു സംവേശിതവാൻ. തദനന്തരം പാഞ്ചാലഭൂപാലസുതൻ അശേഷന്മാരായിരിക്കുന്ന നൃപതികളെ മഞ്ചങ്ങളിൽ സംവേശിതവാനായി. അതിൻ്റെ ശേഷം ആ പാഞ്ചാല രാജപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ സകല രാജാക്കന്മാരെയും സ്വീകരിച്ചിരുത്തി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷം വെച്ചാൽ ഏതിൻ്റെ ശേഷമാണ് ഇവിടുത്തെ അവസ്ഥ എന്താ ആ സമയത്തെന്ന് വെച്ചാൽ ആ പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചേക്കുക. എന്നാൽ അതെന്താ കാരണം? സാധാരണ വിവാഹമൊക്കെ പരീക്ഷ നിശ്ചയിക്കുക അങ്ങനെ പൊതുവുണ്ടോ? എല്ലാ കാര്യത്തിനും ഇപ്പോൾ പരീക്ഷയാണ്. പരീക്ഷ ഇല്ലാതെ കണ്ടെന്ന് യാതൊരു കാര്യങ്ങളും ഇല്ല. എന്ത് ഏതെങ്കിലും പ്രവൃത്തിയുടെ കാര്യങ്ങളായാലും രോഗമില്ല, സകല കാര്യങ്ങൾക്കും ഇന്ന് പരീക്ഷ ഇല്ലാണ്ടില്ല. വിവാഹത്തിന് മാത്രം ഇതേവരെ കേൾക്കുന്നുണ്ടായിട്ടില്ല. ഇപ്പതാ പാഞ്ചാലി സ്വയംവരം പരീക്ഷയെന്നാണ് കേൾക്കണത്. എന്താ അത് എന്ന് വെച്ചാൽ ഈ പാഞ്ചാലി സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കാനുള്ള കാരണം എന്താ? കാരണം ഉണ്ട്, ഈ പാഞ്ചാലിയെ അർജുനു കൊടുക്കണം നിശ്ചയിച്ചിട്ടാ പാഞ്ചാലൻ വിചാരിക്കേണ്ടായിരുന്നത്. എന്താ അർജുനു കൊടുക്കണമെന്ന് നിശ്ചയിക്കാൻ കാരണം അർജുൻ്റെ ആ വീരപരാക്രമങ്ങൾ കാണുകയുണ്ടായി. പണ്ട് ദ്രോണരെ തന്നെ പിടിച്ചു കെട്ടി കൊണ്ടിട്ട് ചവിട്ടാൻ നേരത്ത് അർജുനെ തടയുകയുണ്ടായി. അപ്പോൾ ആ അർജുൻ്റെ പരാക്രമം കണ്ടപ്പോൾ ഈ അർജുനെ തൻ്റെ പുത്രനായിട്ട് കിട്ടണമെന്നാ പാഞ്ചാലന് തോന്നണത്. അങ്ങനെ തോന്നിയപ്പോഴോ ഈ അർജുനെ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പറ്റുമോ? ഒരാളുടെ പുത്രനായിട്ട് ജനിച്ചിത്രയൊക്കെ ആവുക കഴിഞ്ഞേക്കണോ, ഇനി ഈ അർജുനൻ തൻ്റെ പുത്രനാണോന്ന് വിചാരിച്ചാൽ കാര്യം ശരിയാവുമോ? അപ്പോൾ പിന്നെ എന്താ വഴി? ആലോചിച്ചപ്പോൾ തനിക്കൊരു പുത്രി ഉണ്ടായാൽ ആ പുത്രി അർജുനു കൊടുത്താൽ പുത്രിയുടെ ഭർത്താവിനെ പുത്രൻ്റെ സ്ഥാനത്ത് കണക്കാക്കാം. അങ്ങനെ നോക്കിയപ്പോൾ തനിക്ക് പുത്രിയില്ല. ഇനി പുത്രി ഉണ്ടാവാൻ എന്താ വഴി എന്ന് ആലോചിച്ച് ഹോമം ചെയ്ത ആ ഹോമകുണ്ടത്തിങ്കിൽ നിന്ന് ആ പാഞ്ചാലി ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ അർജുനു കൊടുക്കാനായിട്ടാണ് ഈ പാഞ്ചാലി ഉണ്ടാവുന്നത് തന്നെ. അങ്ങനെ ഉണ്ടായി. ആ പാഞ്ചാലി വളർന്നു. പാഞ്ചാലി വളർന്ന് ആ യൗവനം അവ വിവാഹപ്രായമായി. ആ സമയത്താണ് കേൾക്കണത് അർജുനും പാണ്ഡവന്മാരും എല്ലാവരും അരക്കല്ലെ തിങ്കൾ കടന്ന് ദഹിച്ചു എന്നാണ് കേൾക്കണത്. ഇത് കേട്ട പാഞ്ചാലിൻ്റെ കഥ പറയാൻ്റെ എന്താ അർജുനെ അത്രത്തോളം ഇഷ്ടമായി പാഞ്ചാലിയെ കൊടുക്കണം എന്ന് നിശ്ചയിച്ചിട്ടായിരിക്കണത്. അങ്ങനെ ആ സമയത്ത് ആ അർജുനൻ കിടന്ന് ദഹിച്ചു എന്ന് കേൾക്കണം. ഇനി എന്താ വേണ്ടത്? ആകെ നിശ്ചയിലുണ്ടായി. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് ഏതായാലും ശരി, ഈ അർജുനൻ എന്തായാലും സിദ്ധി കൂടി. ഇനി അർജുനൻ്റെ അത്ര ഇല്ലെങ്കിലും ഏതാണ്ട് ഒപ്പത്തിന് നിൽക്കാൻ പരാക്രമമുള്ള ഒരാൾക്ക്, എന്താ ക്ഷത്രിയന്മാരായ വേണ്ടത് പരാക്രമമാണ്, അതുകൊണ്ട് അത്രയും പരാക്രമമുള്ള ഒരാൾക്കേ തൻ്റെ പുത്രിയെ കൊടുക്കുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ടാണ് ഇവിടെ ഈ പാഞ്ചാലി സമരം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കേണ്ടത്. നിശ്ചയിച്ചു തന്നെയല്ല സകല രാജാക്കന്മാരെയും, ഇനി ഭൂമിയെങ്കിൽ ഒരു രാജാവിനെ വിട്ടൂന്നില്ല, സകല ആൾക്കാരെയും ക്ഷണിച്ചു. രാജാക്കന്മാരെല്ലാവരെയും ദൂതന്മാരെ വിട്ട് വേണ്ട പോലെ ക്ഷണിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി തുടങ്ങി.
അങ്ങനെ സകല രാജാക്കന്മാരും ആ പാഞ്ചാല രാജധാനിയിലേക്ക് എത്തി. അതാണ് ആ സമയം. അതിനുശേഷം എന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി. ആ സമയത്ത് വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ച എല്ലാവരെയും ക്ഷണിച്ചു. അതിൻ്റെ ശേഷം

അങ്ങനെ സകല രാജാക്കന്മാരും വന്ന സമയത്തെങ്കിൽ ഈ ദുഷ്ടദ്യുമ്നൻ എല്ലാവരെയും സൽക്കരിച്ചിരുത്തി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ദുഷ്ടദ്യുമ്നൻ സകല രാജാക്കന്മാരെയും സൽക്കരിച്ചിരുത്തി എന്ന് പറഞ്ഞു, അങ്ങനെ സ്വമേധയാ തോന്നി ചെയ്തതാണോ എന്താ? ദുഷ്ടദ്യുമ്നൻ നോക്കിയപ്പോൾ രാജാക്കന്മാരെല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്, അവരോട് ഇരിക്കാനും പറയാനും ആരുമില്ല, ഇവിടെ ഒന്നിനും ഒരാളില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഇവരോ എന്തായാലും ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടേക്കാൻ വരും, ഒന്ന് സ്വീകരിച്ചിരുത്തേക്കാന്ന് വെച്ച് പുറപ്പെടുക. അങ്ങനെ ഉണ്ടെന്താ, ഇപ്പം അച്ഛനാണല്ലോ ഭരിക്കണത്, എന്നാൽ എൻ്റെ കേമത്തെ ഞാൻ കുറച്ച് കാട്ടിയേക്കാം, ഇപ്പോഴാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ് എന്ന് വിശ്വസിച്ചിട്ട് മകൻ പുറപ്പെടുക. അങ്ങനെയുണ്ട്. എന്നാൽ മകൻ പുറപ്പെടുന്നത് ഒരു ദിവസമല്ല പുറപ്പെട്ടപ്പോൾ നല്ല കാര്യം, ഇപ്പോൾ ഇവരെ സ്വീകരിച്ചിരുത്തുക നല്ല കാര്യമാണ്. ഇത് അതുകൂടാതെ കണ്ട് ചീത്ത പ്രവൃത്തി ആണ് മുഴുവൻ ചെയ്യണത്. മറ്റവനെ മുഴുവൻ ഏത് സമയവും ശല്യമായിട്ട് ഉള്ള ഒരു പ്രവൃത്തികളാണ് ചെയ്യണമെന്ന് വെച്ചാലോ, പിന്നെ ആ പുത്രനെ കൊണ്ട് എന്താ കാര്യം? യാതൊരു കാര്യമില്ല. അച്ഛൻ്റെ ഭരണം സമയത്ത് പുത്രൻ കയറിയിട്ട് മുഴുവൻ ദുഷ്പ്രവൃത്തികൾ ചെയ്യുക, ഇതിൻ്റെ ദോഷം മുഴുവൻ ആർക്കും അച്ഛനാ. അങ്ങനെയാണോ ഇവിടെ ദുഷ്ടദ്യുമ്നൻ ചെയ്യണത്? അതൊന്നുമല്ല. പിന്നെയോ ദുഷ്ടദ്യുമ്നൻ സ്വമേധയാ തോന്നി ചെയ്തതുമല്ല. പിന്നെയോ താതഗിരിനാൽ സഞ്ചോദിതനായിട്ടാണ് തൻ്റെ ആ അച്ഛനായിരിക്കുന്ന ദുഷ്ടദ്യുമ്നൻ, അച്ഛൻ ദുഷ്ടദ്യുമ്നനെ സമീപത്തെങ്കിലേക്ക് വിളിച്ചു. അല്ലേ ദുഷ്ടദ്യുമ്ന, ഇവിടുത്തെ കഥകൾ മുഴുവൻ ഞാൻ പറയാണ്ട് തന്നെ ഉണ്ണിക്കറിയാലോ. ഞാൻ പ്രത്യേകിച്ച് അതൊന്നും പറയേണ്ട ആവശ്യം എന്താ? ആ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഇവരൊക്കെ ഉണ്ണിക്കറിയാലോ. അതിന് വേണ്ട സകല ഉത്തരവാദിത്തങ്ങളും ഞാൻ ഉണ്ണിയെ ഏൽപ്പിക്കുക. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും സൽക്കാരം എന്ന് വേണ്ട സകലവിധ സൗകര്യങ്ങളും ഉണ്ണി ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് സഞ്ചോദിത അച്ഛൻ്റെ കൽപ്പന ഉണ്ടായി. ദുഷ്ടദ്യുമ്നനെ വിളിച്ചിട്ട് ആ കൽപ്പന കിട്ടിയതിൻ്റെ ശേഷം ദുഷ്ടദ്യുമ്നൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുക ചെയ്തത്. എന്താ ഇനി ഇവിടെ വേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രാജാക്കന്മാരെല്ലാവരും വരുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള സകലവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്യണം. ഈ രാജാക്കന്മാർ വന്നാൽ ഇവിടെ ഇപ്പോൾ എത്ര ദിവസം ഇവർക്ക് താമസിക്കേണ്ടി വരും നിശ്ചയമില്ല. അപ്പോൾ അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കണം. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യം, അത് രാജാക്കന്മാർ മാത്രമാവില്ല. രാജാവ് വരുമ്പോൾ രാജാവിൻ്റെ ഒപ്പം അവരുടെ ഭൃത്യന്മാരെ, അമാത്യന്മാരെ, മന്ത്രിമാരെ എന്ന് വേണ്ട തൻ്റെ കേമത്തെ മുഴുവൻ കാണിക്കാൻ കണക്കാക്കിയിട്ട് ആ രാജാക്കന്മാർ വരിക. അപ്പോൾ അവർക്ക് വേണ്ടതായിരിക്കുന്ന സകലവിധ സൗകര്യങ്ങളും ഒരാളോ രണ്ടാളോ എന്നല്ല രാജാവിൻ്റെ കൂടെ വരിക, അനവധി ആൾക്കാരാണ്. ഇവരെ മുഴുവൻ വേണ്ട വിധത്തിൽ സൽക്കരിക്കണം. അതിനെന്താ വേണ്ടത്? ആദ്യം തന്നെ തൻ്റെ മന്ത്രി, ഈ രാജധാനിയെങ്കിലും മന്ത്രിമാരനവധി ഉണ്ടല്ലോ, ഓരോരോ വിഭാഗങ്ങൾ തിരിച്ച് തിരിച്ച് തിരിച്ച് മന്ത്രിമാരുണ്ട്, ഇവരെല്ലാവരെയും വിളിച്ച് ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഏൽപ്പിക്കുക എന്ന് നിശ്ചയിച്ചത് എല്ലാ മന്ത്രിമാരെ, പൗരപ്രമുഖന്മാരെ, ഇവരെല്ലാവരെയും ദുഷ്ടദ്യുമ്നൻ വിളിച്ചു വരുത്തി. അല്ലേ മന്ത്രിമാരെ, പൗരപ്രമുഖന്മാരെ, നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എന്തിനാന്ന് നിങ്ങൾക്കറിയാലോ, പാഞ്ചാലിയുടെ വിവാഹം നിശ്ചയിച്ചാണ് ഇവരറിയാലോ. അപ്പോൾ അതിന് വേണ്ടതായിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഓരോരുത്തർ ഇവിടെ ചെയ്യണം. ഇവിടെ പല പല ഭാരങ്ങളുണ്ട്. എന്താ ഈ രാജാക്കന്മാരെ സ്വീകരിക്കേണ്ട ഭാരം, അത് സ്വീകരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ രാജാവ് വന്ന് ഗോപുരത്തിങ്ങ് നിൽക്കുക, ഒരാളും മുടക്കി സ്വീകരിക്കാൻ ചെല്ലില്ല. കുറേ നേരം കഴിയുമ്പോഴാണ് ചിലരായിട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം, ഓ ഈ രാജാവ് വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടത് ചെന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ രാജാവിന് മുഷിയും അത് പാടില്ല. രാജാവിനെ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കണം. അതിന് വേണ്ട ആളുണ്ടാവണം. അതുപോലെ തന്നെ വന്നാൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങൾ, എല്ലാ കാര്യവും ശരിയാക്കണം. അപ്പോൾ അതിന് ഓരോ ഉത്തരവാദിത്തം ഓരോരുത്തരും ഏൽക്കുക. എങ്ങനെയാണ്? ഓരോ ഓരോ ആൾക്കാരെ അതിന് വേണ്ടപ്പെട്ട ഏൽക്കണവരും ഏൽക്കണോണ്ട് വിരോധമില്ല ആരായാലും, പക്ഷേ അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിവുണ്ടാവണം. ആരാ വേണ്ടത്? ഓരോരുത്തരെ ആലോചിച്ച് തുടങ്ങി മന്ത്രിമാരെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടും. ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യം, ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കേമാവേണ്ട കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അത് വേഗവും ഭക്ഷണം നേരെയായില്ലെങ്കിൽ അത് അതിന് വേണ്ടപ്പെട്ട ആരായാലും വിരോധമില്ല, ഏൽക്കണ ആളെ കൃത്യമായിരിക്കണം ആ ഉത്തരവാദിത്തം. അതിന് ചില സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇന്നത്തെയൊക്കെ കഴിഞ്ഞു, ഇവിടുത്തെ ഉണ്ടാക്കിയത് മുഴുവൻ കഴിഞ്ഞു, ഇനി ഉണ്ണാളവരൊക്കെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എത്ര ആൾ വന്നാലും എപ്പോൾ വന്നാലും ഭക്ഷണം തയ്യാറായിരിക്കണം, അതിന് ഭാഗത്തുള്ള ആളായിരിക്കണം. എങ്ങനെയാണ് തനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ഏറ്റെടുക്കാൻ പറ്റുമോ? തന്നെ ഞാൻ ഏൽപ്പിക്കണമെന്നാണ് വെച്ചേക്കണത്. അപ്പോൾ എങ്ങനെയാണ്? ഓ ഗെയിമായിട്ട് ചിരിക്കണമൊക്കെ കാണാൻ്റെ വലിയ ഗെയിമായി എന്നാ വെച്ചാൽ എന്താ ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അത് എനിക്ക് കിട്ടണത്. ആദ്യ അവസാനം അതിഗേയമായിട്ട് ചെലുത്താം, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. എന്താ താൻ പറയണ പോലെ കാര്യം നടക്കുള്ളൂ വെച്ചാൽ തൻ്റെ കാര്യവും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഗെയിമായിട്ട് കൊണ്ട് നടക്കാം. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ തരം ഒന്നും പറ്റില്ല. താൻ ഗെയിമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നല്ല, വരണവർക്ക് മുഴുവൻ വേണ്ട വിധത്തിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്നാ. അതിന് വേണ്ടതായിട്ടുള്ള സകലവിധ കാര്യങ്ങളും താൻ ചെയ്യുക. എന്താ ആദ്യം വേണ്ട ദഹനക്കാരിയാണ്, അവരെ ആദ്യം തന്നെ നേരെ പോയിട്ട് ഏൽപ്പിക്കുക. അതുകൂടാണ്ട് ആ സമയമാകുമ്പോൾ ഏൽപ്പിച്ചവരാരും ഒന്നില്ല, അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ അതിനെ ഏൽപ്പിക്കേണ്ടവരെ വരുന്നു, അങ്ങനെ ഉറപ്പുള്ള വിശ്വാസയോഗ്യന്മാരായിരിക്കുന്ന ആൾക്കാരെ വേണ്ട വിധം ഏൽപ്പിക്കുക. അവരോ അതുണ്ട് ദഹനക്കാരെന്ന് പറഞ്ഞാൽ കരിച്ചും പുകച്ചും വൃത്തികേടായിട്ട് ദഹനക്കുന്ന ആൾക്കാരുണ്ട്, അവരെയും നിങ്ങൾ വിളിച്ചുകൊണ്ടിരണ്ട്. അതിന് പാകത്തിനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടിരാൻ പാടുള്ളൂ. ആ ദഹനക്കാരെ, അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ, അരി, എണ്ണ, പഞ്ചസാര തുടങ്ങിയിട്ടുള്ള അനവധി സാധനങ്ങൾ വേണമല്ലോ ഉദാഹരണത്തിന്. ഇവിടെ ഇപ്പോൾ ഈ രാജ്യത്ത് ഇതിനൊന്നിനും ദാരിദ്ര്യമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇനി അത് തികഞ്ഞില്ല. എന്താ ഇവിടെ ഈ ഭൂമണ്ഡലവർത്തികളായിരിക്കുന്ന സകല രാജാക്കന്മാരെ ക്ഷണിച്ച് വരികയാണ്, ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം വേണം, അപ്പോൾ ഇതുകൊണ്ട് തികഞ്ഞില്ല എന്ന് വരും. അങ്ങനെ വരണ സമയത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം, എത്ര വേണമെങ്കിലും സാധനങ്ങൾ ഇറക്കാം.

നമ്മുടെ ദ്രവ്യത്തിന് യാതൊരു കുഴപ്പമില്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സാധനങ്ങൾ ഇറക്കാം. അങ്ങനെ ഇറക്കുമ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ അവിടുന്ന് ഇത്ര സാധനം വേണമെന്ന് പറയുക, അത് അവിടുന്ന് കൊണ്ടുവരിക. അത് കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ പകുതിയാവുക, പകുതി വഴിയുന്ന ചോർച്ച. അങ്ങനെയൊക്കെ അയാൾ കാര്യം ശരിയാവില്ല. അത് വേണ്ട വിധത്തിങ്കിൽ എത്രയാണോ ഇവിടെയും അവിടെയും പറയണമെന്ന് വെച്ചാൽ അത് അത്രയും സാധനം കൃത്യമായിട്ട് ഇവിടെ എത്തണം. ഇവിടെ ഒന്ന് പറയുക, അവിടെ വേറെ ഒന്ന് പറയുക. അങ്ങനെയൊക്കെ അയാൾ കാര്യം ശരിയാവില്ല. ആ അത് വേണ്ട വിധത്തിങ്കിൽ ഇറക്കുക. അതുപോലെ തന്നെ വിറക്, നല്ല ഉണങ്ങിയ വിറക്, അത് ഇവിടുന്ന് ആ കിട്ടുകച്ചാൽ കൊണ്ടുവരാം എന്ന് വെച്ചിട്ട് വനം നശിപ്പിക്കണം എന്നല്ല പറയണത്. നല്ല ഉണങ്ങിയ വിറക് നോക്കി ഇവിടുന്ന് വെച്ചാൽ വെട്ടി പാകത്തിന് ഇടുക്കി ഇവിടെ കൊണ്ടുവരാം. വിറകിൻ്റെ ഉത്തരവാദിത്തം ഇങ്ങനെ തുടങ്ങി ഭക്ഷണത്തിന് വേണ്ടതായിരിക്കുന്ന സകലവിധ സാമഗ്രികളും ഏർപ്പാടാക്കാൻ ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചു, അയാളെ ഏൽപ്പിച്ചു. ഇനി അടുത്തത് ഭവന നിർമ്മാണം. അതാണ് ഇനി വേണം. എന്താ ഈ രാജാക്കന്മാർ വന്നാൽ അവർക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള ഭവനങ്ങൾ ഉണ്ടാവണം. ഇവർ ഒരാളൊന്നല്ല, അവർ രാജാവിൻ്റെ കൂടെ വരണവർ അനവധി ഉണ്ടാവും. ഭൃത്യന്മാരായിട്ടും മന്ത്രിമാരായിട്ടും അനവധി ആൾക്കാരുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം വേണം. അത് രാജാക്കന്മാർക്ക്, അവർ സുഖലോലുപന്മാരാണ്, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് താമസിക്കാനുള്ള സ്ഥലമായിരിക്കണം സൗകര്യമായിട്ടുള്ള. ഇവിടെ അനവധി ഭവനങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയണത്, പക്ഷേ അതുകൊണ്ടൊന്നും ചിലപ്പോൾ മതിയായി എന്ന് വരില്ല. കാരണം ഇവിടെ ഒന്നോ രണ്ടോ രാജാക്കന്മാരല്ല പറയണത്, അനവധി രാജാക്കന്മാരാണ്. ഇവർക്ക് എല്ലാവർക്കും താമസിക്കാൻ സ്ഥലം ഉണ്ടാവണം. അപ്പം എന്താ ഇഷ്ടം പോലെ ഭവനങ്ങൾ ഉണ്ടാക്കണം. അതിനാരാ ഒരാളെ ഉത്തരവാദിത്തം? ആ ഇങ്ങനെ തന്നെയാവാം ഭവനത്തിൻ്റെ നിർമ്മാണം, ഭവന നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാന്നാ വെച്ചേക്കണത്. ഓ സന്തോഷമായി എന്നാ തോന്നുന്നത്. എന്താ ഭവന നിർമ്മാണം ഇന്ന് അധികം വെട്ടിപ്പും തട്ടിപ്പും നടക്കണ മരാമത്തിലാണേ. അപ്പോൾ താൻ അതിനൊന്നും പുറപ്പെടണ്ട. അധികമൊന്നും വെട്ടിക്കാനും തട്ടിക്കാനും പുറപ്പെട്ടാൽ താൻ ഭവന നിർമ്മാണം കഴിഞ്ഞ് തൻ്റെ പണിക്കാരൻ കൊണ്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഭവനം ചട്ടപ്പെട്ട ധീം അവിടെ ഇടിഞ്ഞു കുഴിഞ്ഞ് വീഴുക. അങ്ങനെയൊന്നും ആയാൽ ഞാൻ സമ്മതിക്കില്ല. അത് വേണ്ട വിധത്തിങ്ങൾ നന്നായിട്ട് വേണം ചെയ്യുക. ഇല്ലെങ്കിലോ ചോർച്ച. അത് എന്താ മഴയങ്ങോട്ട് പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോയില്ല, മുഴുവനകത്ത്. അങ്ങനെയുള്ള ഭവനമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാനത് സമ്മതിക്കില്ല. ഉള്ള കാര്യം പറയാം, ദ്രവ്യം എത്ര വെച്ചാൽ ചിലവാക്കാം. പിന്നെ കുറച്ചൊക്കെ താൻ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തിക്കോളൂ, അതൊക്കെ സാധാരണ. അതിന് ഞാൻ കണ്ണടച്ചോളാമെന്നും കുഴപ്പമില്ല. പക്ഷേ ഭവനം അധികമാവണം, ഭവന നിർമ്മാണം. അതുപോലെ തന്നെ അലങ്കാരം അത് ഗെയിമായിട്ടുണ്ട്. രാജധാനികൾ മുഴുവൻ അധികമായിട്ട് കുരുത്തോലകളെ കൊടിക്കൂറ, അതുപോലെ തന്നെ കൊലവാഴ, കൊലത്തേങ്ങ, അതുകൊണ്ടൊക്കെ അങ്ങനെ അലങ്കരിക്കണം. വിവാഹ ദിവസം അത് കുരുത്തോല തൂക്കി അത് ഉണങ്ങി അതവിടെ കിടക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എത്ര ദിവസമെന്ന് പറയാൻ പറ്റില്ല, ദിവസം തോറും മാറ്റേണ്ടത് മാറ്റുക. അങ്ങനെ വെടുപ്പായിട്ടുള്ള അലങ്കാരമാണ്, അലങ്കാരം ഗെയിമാവണം. അതിനാരാ? ഓ ഇയാളെ കണ്ടിട്ട് കുറച്ച് അലങ്കാരത്തിലൊക്കെ കേമത്തുള്ള കൂട്ടത്തരാൻ കാണുന്നുണ്ടല്ലോ, തോന്നുന്നുണ്ടല്ലോ. തന്നെ അലങ്കാരത്തിൻ്റെ കാര്യം ഏൽപ്പിച്ചാലോ? ഓ അയാൾക്ക് സന്തോഷമായി എന്നാണ്. എന്താ അലങ്കാരം അയാൾ താൻ ഗെയിമായിട്ട് അലങ്കരിക്കണം എന്നല്ല പറയണത് കേട്ടോ. ഈ രാജധാനി മുഴുവൻ അധികമായിട്ട് അലങ്കരിക്കണം. അലങ്കാരത്തിൻ്റെ ഭാരം എന്ന് വേണ്ട, ആ വിവാഹത്തിന് വേണ്ടതായിരിക്കുന്ന സകലവിധ കാര്യങ്ങളും ഓരോരുത്തരെ ഓരോരുത്തരെ ദൃഷ്ടത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞു ഏൽപ്പിക്കൽ മുഴുവൻ കഴിഞ്ഞാൽ ഒരു ദിക്ക് ജന ദൃഷ്ടത്തിൽ സുഖമായിട്ട് അവിടെ ഇരിക്കുക. അങ്ങനെയാണോ? അതല്ല. പിന്നെയോ ഇവരുടെ ഓരോരുത്തരുടെ പിന്നാലെയും ദൃഷ്ടത്തിൽ നിന്ന് നടന്ന കാര്യങ്ങൾ നോക്കണ്ട. എന്താ എല്ലാവരും ചെയ്യണത് ശരിയാവണില്ലേ ഓരോന്ന്? ഓ തന്നെയല്ലേ അലങ്കാരത്തിൻ്റെ കാര്യം ഏൽപ്പിച്ചിരുന്നത്? അതെ, എന്നെ തന്നെയാണ് അലങ്കാരത്തിൻ്റെ. എത്രത്തോളമായി അലങ്കാരം? ഓ ഇവിടെ ഇതാണിപ്പോൾ ഈ രംഗ കന്യകയ്ക്ക് നിൽക്കാനുള്ള രംഗപ്രദേശം എന്നാ വെച്ചേക്കണം അല്ലേ? ആ ഇത് തന്നെയാണ്. എന്നാൽ ഇവിടെ ഇത് പോരാ, കുറച്ച് ഇവിടെ അലങ്കാരം കുറച്ചും കൂടി ആവാം, ഒരു കൊലവാഴയും കൂടി ഇവിടെ ആവാം, കുരുത്തോല കുറച്ചും കൂടി ആവാം, ഇവിടെ ആവാം, അവിടെ ആവാം. ഇങ്ങനെ ആ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ചെയ്യിക്കേണ്ടവരെ കൊണ്ട് ചെയ്യിക്കുക. അതുപോലെ തന്നെ ഓ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയല്ലേ? എന്തൊക്കെയായി സാധനങ്ങൾ ദഹനക്കാരെ ഏൽപ്പിക്കുക ഒക്കെ ആയില്ലേ? അടുപ്പിടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയില്ലേ? അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ നടന്ന കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ദുഷ്ടദിന് തന്നെ എന്നെ യാതൊരു കുഴപ്പമില്ല, അവരൊക്കെ ഇപ്പോൾ ഇരിക്കുകയാണെന്ന് കണ്ടാൽ ഇവർ പിന്നെ അതൊന്നും ചെയ്യില്ല. എന്താ ഈ ഏൽപ്പിച്ച ആളൊക്കെ എൻ്റെ ഉത്തരവാദിത്തം ഇല്ല. അപ്പോൾ പിന്നെ ഈ ഏറ്റവർക്ക് എന്ത് ഉത്തരവാദിത്തം? അവർ യാതൊന്നുമില്ല, അവർ അവരുടെ കാര്യം നോക്കി നടക്കുകയുണ്ടാവുള്ളൂ. എന്താ നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ മന്ത്രിമാരുടെ കഥ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ. ഏറ്റ കാര്യം അതുപോലെ ചെയ്യണം. ഒരു മന്ത്രി പോലും ഉണ്ടോ? ഒരാളുമില്ല അങ്ങനെ. അതുകൊണ്ട് ദുഷ്ടദിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇവർ ഇവരുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നില്ലേ, ഇവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ ഭംഗിയായിട്ട് ചെയ്യണില്ലേ എന്ന് നോക്കിക്കൊണ്ട് ഇവരുടെ പിന്നാലെ അങ്ങനെ ദുഷ്ടദിനം നടക്കുന്നുണ്ട്. ഇങ്ങനെ ആ പാഞ്ചാലി സ്വയംവരത്തനായിക്കൊണ്ട് ആ പാഞ്ചാല രാജധാനി വേണ്ട വിധത്തെങ്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക ദുഷ്ടദിന്മൻ. അങ്ങനെ ഇക്കുന്ന സമയത്തെങ്കിലാണ് രാജാക്കന്മാരെല്ലാവരും ക്ഷണിച്ചിരിക്കുന്നവരെല്ലാവരും അവരവരുടെ കേമത്തം കാട്ടിക്കൊണ്ട് ആ പാഞ്ചാല രാജധാനിയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴോ പാഞ്ചാല രാജപുത്രനായിരിക്കുന്ന ദുഷ്ടദിന്മൻ എല്ലാവരെയും വഴിപോലെ സ്വീകരിക്കാനും തുടങ്ങി. ഒരു രാജാവ് കേട്ടു എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ അപ്പോഴേക്കും ആ എവിടെ താരക്കാരെവിടെ വാദ്യക്കാരെ എല്ലാവരും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഇങ്ങടെ നിന്നെല്ലാം ഇങ്ങടെ നിന്നെല്ലാം ഇങ്ങടെ നിന്നെല്ലാം ആ സ്വീകരിച്ചു കൊണ്ടുപോയി ഓരോ ഒരു ഭവനത്തിൻ്റെ കൊണ്ടത് ആ അദ്ദേഹത്തിന് താമസിക്കാൻ വിധിച്ചാക്കണം ഭവനത്തിൽ കൊണ്ട് താമസിപ്പിക്കുകയും. ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് സ്വീകരിക്കുന്നുണ്ട്. അവരവരുടെ ആ
വേണ്ട രീതിയെങ്കിലും അവരോ രാജാക്കന്മാരെയും സ്വീകരിക്കണത്. എങ്ങനെയാണ് അവരെ സ്വീകരിക്കണത്? യഥാർഹം, അർഹതയ്ക്കനുസരിച്ച്. ഒരാളെയും അർഹതയല്ലാണ്ട് മാനിക്കണില്ല. എന്താ ഓരോ എത്ര ഉണ്ട് യോഗ്യത ഉണ്ട്, ആ രാജാവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അയാൾക്ക് എന്തിലാണ് താല്പര്യം കൂടുതലുള്ളത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിനോദത്തിൽ പ്രധാനം എന്താണ്, ഇതൊക്കെ ദൃഷ്ടധ്വനൻ അറിഞ്ഞ് അവർക്ക് യാതൊരു വിധത്തിലുള്ള മുഷ്ടിലും തട്ടരുതെന്ന് കണക്കാക്കി ആ

വേണ്ട പോലെയാണ് സ്വീകരിക്കണത്. എന്നാൽ ഇതിനെങ്ങനെയാണ് യഥാർത്ഥത്തിൽ കഴിയണത്? ഇതിനൊക്കെ ഈ ഒരു രാജാവ് വന്നു എന്ന് കേട്ടാൽ ആ രാജാവിനെ ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആ രാജാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ഈ ദുഷ്ടദ്യുമ്നൻ എങ്ങനെയാണ് കഴിയണത് എന്ന് വെച്ചാൽ, ദുഷ്ടദ്യുമ്നൻ്റെ കഥ എങ്ങനെയാണ് മഹാത്മാവാകുന്നത്? ഇന്ന് ദുഷ്ടദ്യുമ്നനെ പോലെ ഈ സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ അധികാമനായിട്ട് വേറെ ആളില്ല. ഒരു രാജാവ് വന്നു എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ കേമത്തങ്ങൾ എന്താണ്, എത്രത്തോളം പരാക്രമമുണ്ട്, ശൗര്യം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് തുടങ്ങിയിട്ട് സകല കാര്യം ദുഷ്ടദ്യുമ്നൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ സകല രാജാക്കന്മാരെയും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിവാഹ സദസ്സിൽ ഇത്രയൊക്കെ അർഹത നോക്കി സ്വീകരിക്കാനുണ്ടോ? അതുണ്ട്, അർഹത നോക്കി സ്വീകരിക്കാനുണ്ട്. കാരണം അർഹത എനിക്കനുസരിച്ചല്ല സ്വീകരിച്ചതെന്ന് വെച്ചാൽ രാജാക്കന്മാർക്ക് മുഷിയാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. കാരണം ഒരാളെ ഒരു അധികേമനായിരിക്കുന്ന രാജാവിനെ സ്വീകരിച്ചു കൊണ്ട് ആ അങ്ങക്ക് ഇവിടെയാണോ ഇരിക്കാൻ കൽപ്പിച്ചേക്കണത് പറഞ്ഞാൽ ഒരു സിംഹാസനത്തിൽ കൊണ്ട് രാജാവിനെ ഇരുത്തി. ഈ ദൃഷ്ടദ്യുമ്നൻ അവിടുത്തെ പോയി കഴിയുമ്പോഴാണ് രാജാവ് നാല് പുറം നോക്കുക. നാല് പുറം നോക്കുമ്പോഴോ തന്നേക്കാളും താഴെയുള്ള സാമന്തന്മാരെയാണ് മുഴുവൻ നാല് പുറം കാണുന്നത്. ആഹാ, എന്നെ ഇവരുടെ ഇടയിലാണ് കൊണ്ടിരിക്കേണ്ടത്, ഞാൻ ഇവിടെ ഇരിക്കുകയല്ല എന്ന് വിശ്വസിച്ചിട്ട് ആ രാജാവ് അവിടുന്ന് ശുണ്ടിയെടുത്ത് എഴുന്നേറ്റ് പോകാനായിട്ട് പുറപ്പെട്ട് ആ സദസ്സിങ്ങിൽ നിന്ന് അവിടെ ഇറങ്ങിപ്പോയാലോ. ഇവിടെ എന്താ രാജാവ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയണത്. അപ്പോൾ ഈ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ഇന്നല്ല, പണ്ട് തന്നെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ഉണ്ടെന്ന് കാര്യം ഉറപ്പല്ലേ? �പ്പോൾ ഒരു സഭയത്ത് ഒരാളിറങ്ങിപ്പോയിച്ചാൽ യാതൊരു അതിന് അയാളുടെ ശല്യം കൂടി സഭയിലേക്ക് ഉണ്ടാവില്ലല്ലോ എന്നാ ഇപ്പോഴത്തെ ഇത്. പക്ഷേ അങ്ങനത്തെ ഒരു സഭയല്ല ഇത്, ഇതോ വിവാഹ സദസ്സാ. അങ്ങനെ വരുമ്പോൾ ഈ വിവാഹ സഭയിലാവുമ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയാൽ അത് പ്രത്യേകം പറയാൻ ആളുണ്ടാവും, എന്താ അധികമനായിരുന്ന അദ്ദേഹം ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇതിൽ പരം പിന്നെ ഒരു അപമാനം ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഈ സാമന്തന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിനെ കൊണ്ടിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചുണ്ടി ഉണ്ടാവാൻ കാരണം അതുണ്ടാവരുത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ ഇടയിൽ തന്നെ വേണം ഇരുത്താൻ. അദ്ദേഹത്തിന് അങ്ങനെ കണക്കായിട്ടുള്ള സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട് ആ സദസ്സെങ്കിൽ ആ സിംഹാസനത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടിരുത്തണത്. ഇങ്ങനെ ഓരോ രാജാക്കന്മാരെയും അവരുടെ അർഹതയ്ക്കനുസരിച്ച് യഥാർഹം അവരുടെ നിലയും വിലയും അനുസരിച്ചിട്ടാണ് ആ സകല രാജാക്കന്മാരെയും സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ ആ രാജസഭയിലേക്ക് വന്നിരിക്കുന്ന സകല മഹാരാജാക്കന്മാരെയും അതുപോലെ തന്നെ മഹാബ്രാഹ്മണരെ മഹാജനങ്ങളെ ഒരാളെയും യാതൊരു വിധത്തിലുള്ള മുഷിവും തട്ടാണ്ടാ സ്വീകരിക്കണം. നിരാക്ഷേപമായിട്ടാ സൽക്കാരെ എന്താ വേഗം കഴിയും മുഷിയിൽ തന്നെ സ്വീകരിച്ചത് പോരാ, തന്നെ ആ കണ്ടപ്പോൾ കുശലം പറഞ്ഞത് ശരിയായില്ല, ഇരുത്തിയത് ശരിയായില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി ഉണ്ടാവും കാര്യങ്ങൾ. ഇതൊന്നും കുഴപ്പമുണ്ടാവരുതെന്ന് കണക്കാക്കി വേണ്ട വിധത്തിങ്ങൾ അതിട്ടുന്ന സകല ആൾക്കാരെയും സ്വീകരിച്ചിരുത്തുണ്ടായത്. എന്നാൽ ഈ പാഞ്ചാല രാജധാനികളിൽ വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ കഥ എങ്ങനെയാണ്, അവരെങ്ങനെയുള്ളവരാന്ന് വെച്ചാൽ പഞ്ചേഷു വേഷാൻ അശേഷാൻ ദ്രപദീൻ. പഞ്ചേഷു വേഷന്മാരാണ് അശേഷന്മാരായിരിക്കുന്ന ദ്രപദികളും. പഞ്ചേഷുവിൻ്റെ വേഷം പോലെ ഇരിക്കുന്ന വേഷത്തോടു കൂടിയവരാണ് രാജാക്കന്മാരെ. പഞ്ചേഷു കാമദേവൻ, കാമദേവനോട് തുല്യന്മാരാണ് എല്ലാവരും. അതെന്താ ഇവരെല്ലാവരും ഇവിടെ വരണത് എന്തിനാ, വിവാഹത്തിനാ. അങ്ങനെ വരുമ്പോൾ ഈ പാഞ്ചാലി തന്നെ കണ്ടാൽ ആദ്യ നോട്ടത്തിൽ തന്നെ തന്നിൽ ഭ്രമിക്കണം, ഇതുപോലെ ഒരാളില്ല എന്ന് പാഞ്ചാലിയുടെ ഉള്ളിൽ തോന്നണം എന്ന് വിശേഷിച്ചിട്ട് അധികമായിട്ട് അലങ്കാരമൊക്കെ കഴിച്ചിട്ടാണ് ഓരോരുത്തരും വന്നേക്കണത്. എന്താ ആ യുദ്ധങ്ങൾ ചിലപ്പോൾ അംഗഭംഗങ്ങൾ പറ്റിയിട്ടുണ്ടാവും അവിടെയൊക്കെ, ആ അത് മറവ് ചെയ്ത് അധികമായിരിക്കുന്ന പട്ടാമ്പരങ്ങൾ, കിരീടം, കടകം തുടങ്ങിയിരിക്കുന്ന തനിക്ക് ഇതിൽ കേമത്തം, ഇനി കേമത്തം വേറെ കാണിക്കാൻ അവസരമില്ല, ഇത് ഇപ്പം തന്നെ മുഴുവൻ കാണിക്കണം എന്നുള്ളതാണ് ഓരോരുത്തരുടെ നിലപാട്. അങ്ങനെ എല്ലാവിധ ആടയാഭരണങ്ങളോടും കൂടിയിട്ട് സകല രാജാക്കന്മാരും അവർ തേരിക്കേറി വരുന്നവരുണ്ട്, ആനപ്പുറത്ത്, കുതിരപ്പുറത്ത്, അങ്ങനെ അവരവരുടെ വാഹനങ്ങൾ കയറി അധികേമന്മാരായിട്ടാണ് എല്ലാവരും ഇവിടേക്ക് വന്നേക്കണത്. അങ്ങനെ സകല രാജാക്കന്മാരും ആ പാഞ്ചാല രാജധാനിയിലേക്ക് വന്ന് കയറുക ചെയ്തേക്കണത്. ഓരോരുത്തരെ കണ്ടാൽ തന്നെ ഉണ്ട്, കണ്ടാൽ ഏ ഇത് പരം ഒരു രാജാവില്ല, എന്താ ശിശുപാലൻ, ജരാസന്ധൻ, ദുര്യോധനൻ, കർണൻ എന്ന് വേണ്ട ആ സദസ്യങ്ങൾ വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ കഥ. ഇത്ര കേമന്മാരായിട്ട് വേറെ ആരും ഇല്ല, അത്ര കേമന്മാരായിരിക്കുന്ന സകല ഇന്ന് ഭൂമിയെങ്കിൽ ഇനി ഒരു രാജാവില്ല. ഏത് രാജാവുണ്ടോ ഇനി, അത് കേമന്മാരെന്നില്ല, പരാക്രമം കുറഞ്ഞവരായാലും അവരും ആ സദസ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സദസ്യങ്കൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനും എത്തിയിട്ടുണ്ട്. എന്താ ശ്രീകൃഷ്ണനും വന്നു എന്ന് പറയാം, എന്താ ശ്രീകൃഷ്ണനെ പോലെ ഇനി വേറെ ആരും ഇല്ല. ഇനി ഇന്ന് ഭൂമിയെങ്കിൽ ഇന്ന് ഈ യാദവ പ്രമുഖന്മാരിൽ വെച്ചിട്ടുള്ള ശ്രീകൃഷ്ണനെ പോലെ ഇനി ഭൂമിയിൽ ആരുമില്ല. ശ്രീകൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞാൽ ആ വിവാഹം അധികമായി. എന്താ ശ്രീകൃഷ്ണനെ കഴിഞ്ഞ് വേറൊരാളെ ഇന്ന് ആ ലോകത്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പിന്നെ ആ അധികമാവാനുള്ളൂ ആ ശ്രീകൃഷ്ണൻ വരെ ഇന്ന് പാഞ്ചാല രാജധാനിയിൽ എത്തിയെന്നാണ് പറഞ്ഞത്. എന്നാൽ ശ്രീകൃഷ്ണൻ മറ്റുള്ള രാജാക്കന്മാർ വന്ന പോലെ തൻ്റെ കേമത്തൊക്കെ കാണിച്ച് അങ്ങനെ വന്നേക്കുകയാണോ? അങ്ങനെ വന്നേക്കല്ല. എന്താ മറ്റുള്ള രാജാക്കന്മാർ വന്നേക്കണം എന്തിനാ, പാഞ്ചാലിയെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരൊറ്റ വിചാരത്തോടു കൂടെ വന്നേക്കണത്. എന്നാൽ കൃഷ്ണൻ അങ്ങനെയാണോ വന്നേക്കണത്? കൃഷ്ണൻ അങ്ങനെയല്ല വന്നേക്കണത്. പിന്നെയോ തൻ്റെ പരമഭക്തിയായിരിക്കുന്ന പാഞ്ചാലി ആ പാഞ്ചാലിയുടെ വിവാഹം മാനിക്കണം, ആ വിവാഹം മംഗളമാക്കി തീർക്കണം എന്ന് കണക്കാക്കിയിട്ടാണ് കൃഷ്ണൻ അവിടെ വരെ ഉണ്ടായിരിക്കണത്. എന്നാൽ ഈ കൃഷ്ണൻ അങ്ങനെ എല്ലാവരുടെ വിവാഹം മാനിക്കാനായിട്ട് ഇങ്ങനെ പോകാറുണ്ടോ?

ആ കല ആൾക്കാരുടെ വിവാഹം മാനിച്ചേക്കാം വെച്ച് കൃഷ്ണൻ പോവുക, അത് പൊതുവുണ്ടോ? അത് പൊതുവില്ല. പിന്നെ ഈ പാഞ്ചാലിയുടെ വിവാഹം മാനിക്കാനായിട്ട് കൃഷ്ണൻ വരാനുള്ള കാരണം എന്താ? പാഞ്ചാലി ആരാ? കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ പരമഭക്തയാ. ഭക്തന്മാർക്ക് ഏക ബന്ധുവാ കൃഷ്ണൻ. ഭക്തന്മാരിൽ ഇത്ര വാത്സല്യം ഉണ്ടായിട്ട് കൃഷ്ണനെ പോലെ വേറെ ആളില്ല. അപ്പോൾ തൻ്റെ പരമഭക്തയായിരിക്കുന്ന ഈ പാഞ്ചാലിയുടെ വിവാഹം മാനിക്കാൻ താൻ തന്നെ ചെല്ലണം എന്ന് കണക്കാക്കിയിട്ടാണ് ആ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പാഞ്ചാല രാജധാനിയിലേക്ക് വരികയുണ്ടായത്. എന്നാൽ അത് തന്നെയല്ല, പിന്നെയോ തൻ്റെ പരമഭക്തന്മാരിൻ്റെ പാണ്ഡവന്മാരും. അങ്ങനെയുള്ള ആ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനെ പോലെ ഇന്ന് അധികമനായിട്ട് ഒരാളില്ല. തൻ്റെ ഭക്തൻ തന്നെയാണ്, തനിക്ക് വേണ്ടപ്പെട്ട ആളാ തൻ്റെ സഖാവ അർജുനൻ. ആ അർജുനൻ്റെ കീർത്തി ഇപ്പോൾ അരക്കല്ലെത്തികൾ കടന്ന പാണ്ഡവന്മാർ മുഴുവൻ അവരുടെ കീർത്തി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് സാധാരണ പാണ്ഡവന്മാരുടെ കീർത്തിയുണ്ട്. ഇന്ന് ആ കീർത്തി മുഴുവൻ നശിച്ചു, പാണ്ഡവന്മാർ നശിച്ചു എന്നാണ് അവരുടെ വർത്തമാനം. അതല്ല, അവർ ജീവിച്ചിരിക്കേണ്ട, അവർ പണ്ടത്തെക്കാലം ശക്തിമാന്മാരായിട്ട് തിരിച്ചു വന്നു എന്ന് ഞാൻ വിചാരിച്ച തന്നെ കൊണ്ട് ഇവിടെ അറിയിക്കണം. എന്താ ആ അർജുനനെ കൊണ്ട് ഈ വില്ലെടുപ്പിച്ച് ലാക്ക് ഖണ്ണിച്ച് പാഞ്ചാലിയെ വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാലേ പാണ്ഡവന്മാരുടെ

0: ഇന്ന് ആ കീർത്തി മുഴുവൻ നശിച്ചു, പാണ്ഡവന്മാർ നശിച്ചു എന്നാ അവരുടെ വർത്തമാനം. അതല്ല, അവർ ജീവിച്ചിരിക്കേണ്ട, അവർ പണ്ടത്തെക്കാലം ശക്തിമാന്മാരായിട്ട് തിരിച്ചു വന്നു എന്ന് ഞാൻ വിചാരി തന്നെ കൊണ്ട് ഇവിടെ അറിയിക്കണം. എന്താ ആ അർജുനനെ കൊണ്ട് ഈ വില്ലെടുപ്പിച്ച് ലാക്ക് ഖണ്ഡിച്ച് പാഞ്ചാലിയെ വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാലേ പാണ്ഡവന്മാരുടെ കീർത്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ തൻ്റെ പരമഭക്തനായിരിക്കുന്ന പാണ്ഡവന്മാരെ അതിൽ അർജുനൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ആ അർജുനനും പരമഭക്തയായിരിക്കുന്ന പാഞ്ചാലിയും തമ്മിലുള്ള വിവാഹം മംഗളമാക്കി തീർക്കുക, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ശ്രീകൃഷ്ണൻ ആ പാഞ്ചാലി രാജധാനിയിലേക്ക് വന്നേക്കണത്. എന്നാൽ കൃഷ്ണൻ ഒറ്റയ്ക്ക് മറ്റുള്ള രാജാക്കന്മാർ വന്ന പോലെ കേമായിട്ട് അലങ്കരിച്ച കൃഷ്ണൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വരിക, അങ്ങനെയാണോ? അതല്ല, പിന്നെ കൃഷ്ണൻ്റെ കൂടെ ആരാ വേറെ ആരാ ഉള്ളത്? കൃഷ്ണൻ്റെ ഒപ്പം തൻ്റെ പ്രിയതമയായിരിക്കുന്ന സത്യഭാമയും കൃഷ്ണൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ അത്? മറ്റുള്ളവരാരും അങ്ങനെ വന്നിട്ടില്ല, കൃഷ്ണൻ മാത്രം. എന്താ ഇതേവരെ കൃഷ്ണൻ അങ്ങനെ പോണ കണ്ടിട്ടില്ല. പിന്നെ എന്താ കൃഷ്ണൻ അന്ന് സത്യഭാമയും കൊണ്ടുവരാനുള്ള കാരണം വെച്ചാൽ അത് കാരണമുണ്ട്. കാരണം കൃഷ്ണനെ കണ്ടാൽ മറ്റുള്ള രാജാക്കന്മാരെ ആരും വില്ലെടുക്കില്ല. എന്താ ആരെങ്കിലും വില്ലെടുക്കാൻ പുറപ്പെടണ്ട? അതെ, താൻ എങ്ങടാ പോണത്? ഞാൻ വില്ലെടുക്കാൻ പോവാ. ആഹാ, താൻ വില്ലെടുക്കാനാണ് പോണത്? എന്നാൽ തൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, താൻ ആവശ്യമില്ലാത്തതിനൊന്നും പുറപ്പെടണ്ട. എന്താ അത്? അതോ ആ കൃഷ്ണൻ അവിടെ വന്നിട്ട, കള്ളൻ അയാൾ വന്നേക്കണം, കണ്ടില്ലേ അവിടെ? ഓ, കൃഷ്ണൻ വന്നിട്ടല്ലേ. ആ എന്നാൽ ഈ കന്യക കൃഷ്ണൻ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് കൃഷ്ണൻ അവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് താൻ വില്ലെടുക്കാൻ പുറപ്പെടണ്ട. കൃഷ്ണൻ എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നതിനെല്ലാം കന്യക കൃഷ്ണൻ തരാക്കുകയും ചെയ്യും എന്ന് നിശ്ചയിച്ച് ആ തന്നെ എല്ലാവരും മുടക്കും, അത് കൂടാതെ കൊണ്ടിരിക്കണം എന്ന് ആ രാജാക്കന്മാരെ എല്ലാവരും മുടക്കി കഴിഞ്ഞാലോ അർജുനൻ വില്ലെടുത്ത അർജുനന് പേരുണ്ടാവില്ല. അപ്പോൾ സത്യഭാമ ഒപ്പം ഉണ്ടെങ്കിലോ? ഒരു ഭാര്യ കൂടെ ഇരിക്കുമ്പോൾ പാഞ്ചാലിയുടെ കൈ പിടിക്കാൻ സത്യഭാമ സമ്മതിക്കില്ലല്ലോ. അത് കണക്കാക്കി രാജാക്കന്മാരെല്ലാവരും വില്ലെടുക്കാൻ പുറപ്പെടും. ഇങ്ങനെ ആ പാണ്ഡവന്മാരുടെ കീർത്തി ഉണ്ടാക്കണം എന്ന് നിശ്ചയിച്ചിട്ട് ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനും ആ പാഞ്ചാല രാജധാനിയിൽ വരികയും ചെയ്തു. ഇപ്രകാരം യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനോ തൻ്റെ പരമഭക്തയായിരിക്കുന്ന പാഞ്ചാലിയുടെയും പരമഭക്തനായിരിക്കുന്ന അർജുനൻ്റെയും വിവാഹം മംഗളമാക്കി തീർക്കുവാനായിക്കൊണ്ട് പ്രിയതമയായിരിക്കുന്ന സത്യഭാമയോടും ജ്യേഷ്ഠനായിരിക്കുന്ന ബലഭദ്രരോടും യാദവ സൈന്യങ്ങളോടും കൂടെ പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച് സകല ജനങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് ആയോടെ വർത്തിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവക്കളായ നീല കമലാചുംബനലമ്പടോതി രമ്യ അളിബോധ ഇവാരവിന്ദ മധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോരാ.
1: ഇപ്പോൾ കേട്ടത് പാഠകം, കെ പി നാരായണൻ നമ്പ്യാർ അവതരിപ്പിച്ചത്. കഥ പാഞ്ചാലി സ്വയംവരം.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
1: ചലച്ചിത്ര ഗാനം കേൾക്കാം. തുടരും എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയുടെ ഈണം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉദിത് നാരായണനും അൽക്കാ യാഗ്നിക്കും പാടിയത്. ചിത്രം രാജ. സമീറിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു നദീം ശരവൺ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: അടുത്ത ഗാനം കേൾക്കാം. സമീർ രചിച്ച് ആനന്ദ് മിലിന്ദ് ഈണമിട്ട് ഉദിത് നാരായണനും സാധന സർഗവും പാടിയത്. ചിത്രം കിസ്മത്ത്.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം ഐക്യഭാരതി. വൈക്കം മുഹമ്മദ് ബഷീർ ജൻമാനസ്ക കഥാകാരൻ ഡോക്ടർ ഷഹല കെ പിയുടെ പ്രഭാഷണം.

ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി.

യഥാർത്ഥവാദി ശൈലിക്ക് കാരണം ബാല്യകാല സഖി മലയാളം സാഹിത്യക്ക് കാൽജയി കൃത്യവും ഗിനി ജാതി ഹെ. മാംഗോസ്റ്റിംഗ് പേടിക്ക് നീച്ചെ ബേഠെ ബഷീറിനെ അപ്നെ ജീവനാനുഭവം കെ ആധാർ പർ യെ അനുഭവ കിയാ കി ലോകമേ തറവാട് അർത്ഥാത് സമസ്ത വിശ്വ ഹി മേരാ ഘർ ഹെ ഓർ പൗധെ ഖാസ് തഥാ കെഞ്ചുവെ ഹി മേരെ പരിവാർ കെ സദസ്യ ഹെ. യെ കഥൻ ബഷീർ കി വ്യാപക മാനവീയ ഓർ പാരിസ്ഥിതിക് ചേതന കാ പരിചായക ഹെ. ഉൻകെ ലിയെ പ്രകൃതി കേവൽ സൗന്ദര്യ കാ വിഷയ നഹി ബൽക്കി ജീവൻ കാ അഭിന്ന അംഗ ഹെ. വെ മനുഷ്യ ഓർ പ്രകൃതി കെ ബീച്ച് കിസി പ്രകാർ കാ ഭേദ നഹി മാനതെ ഥെ. ഉൻകാ വിശ്വാസ് ഥാ കി മനുഷ്യ പൃഥ്വി കാ സ്വാമി നഹി ബൽക്കി ഉസ്കെ അസംഖ്യ ജീവ ജന്തുവോ ഓർ വനസ്പതിയോ കെ സാഥ് സഹ അസ്തിത്വ മേ രഹനെ വാലാ ഏക് സാധാരണ ജീവ ഹെ. ബഷീർ കി രചനാവും മേ പര്യാവരണ കെ പ്രതി ഗഹരാ സമ്മാൻ ഓർ സംവേദനശീൽ ദൃഷ്ടികോൺ ദിഖായി ദേതാ ഹെ. വേ സാംപ് താരാ മച്ഛലി കഛുവെ പക്ഷിയോ പശുവോ വൃക്ഷോ ഓർ ഛോട്ടെ സെ ഛോട്ടെ ജീവോ കോ ഭി പ്രകൃതി കെ സമാന അധികാർ യുക്ത ഉത്തരാധികാരി മാനത്തെ ഹെ. ഉൻകെ അനുസാർ പൃഥ്വി പർ കേവൽ മനുഷ്യ കാ അധികാർ നഹി ഹെ ബൽക്കി പ്രത്യേക ജീവ കാ ഇസ് സൃഷ്ടി പർ സമാന അധികാർ ഹെ. യെ ദൃഷ്ടി ആധുനിക പാരിസ്ഥിതികി കെ ഉസ് സിദ്ധാന്ത സെ മേൽ ഖാതി ഹെ ജോ സമസ്ത ജീവ ജഗത് കെ പരസ്പര നിർഭർ അസ്തിത്വ കോ സ്വീകാർ കർത്തെ ഹെ. ബഷീർ കി പ്രകൃതി ദൃഷ്ടി ഉപയോഗിതാവാദി നഹി ബൽക്കി സഹജീവൻ പർ ആധാരിത ഹെ. വേ പ്രകൃതി കെ ദോഹൻ കർണേ കെ ബജായ് ഉസ്കെ സാത്ത് സാമഞ്ജസ്യ സ്ഥാപിത കർണേ കാ സന്ദേശ് ദേതെ ഹെ. ഉൻകി രചനാവും മേ വൃക്ഷ പശു പക്ഷി ഓർ അന്യ ജീവ കേവൽ പൃഷ്ഠഭൂമി കാ ഹിസ്സ നഹി ഹെ ബൽക്കി കഥാ കെ സക്രിയ ഓർ ജീവൻ സഹഭാഗി ബൻകർ ഉപസ്ഥിത് ഹോത്തെ ഹെ. വേ മനുഷ്യ കോ യേ സ്മരണ കരാതെ ഹെ കി പ്രകൃതി കെ ബിന മാനവ സഭ്യത കാ അസ്തിത്വ സംഭവ നഹി ഹെ. ശബ്ദങ്ങൾ ബഷീർ കാ ഏക് അത്യന്ത ഭയാവഹ ഓർ ഝക്ചോർ ദേനെ വാല ഉപന്യാസ് ഹെ. സ്വയം ബഷീർ നെ ഇസ് കൃതി കാ മൂല്യാങ്കൻ കർത്തെ ഹുയെ ലിഖാ ഹെ. യേ ഏക് ഛോട്ടി സി പുസ്തക ഹെ ജിസ് പർ തീഖി ഓർ കഠോർ ആലോചനാവും കെ ഗോലെ ബർസായെ ഗയെ ഫിർ ഭി ഇസ്കി വിഷയ വസ്തു അത്യന്ത ഭയാവഹ ഹെ. യേ ഉപന്യാസ ഏക് അനാഥ വ്യക്തി കി ദൃഷ്ടി സെ സംസാര കോ ദേഖനെ കാ പ്രയാസ് കർത്താ ഹെ. ഇസ്മേ യുദ്ധ ഓർ യുദ്ധോത്തര സംസാർ സംലൈംഗികത വേശ്യാവൃത്തി യൗന രോഗ മനുഷ്യ കെ ഝൂട്ടെ മുഖോട്ടെ തഥാ നിരീശ്വർവാദ ജേസെ വിഷയോ കോ ബിനാ കിസി ആഡംബര യാ സങ്കോച് കെ സാത്ത് പ്രസ്തുത കിയാ ഗയാ ഹെ. ബാരഹ അധ്യായോ മേ വിഭാജിത് യേ കൃതി അന്തതഃ പാഠ കെ മന്മേ യേ ബോധ ഉൽപന്ന കർത്തി ഹെ കി പൂരാ സംസാര മാനോ ഏക് പാഗല ഘാനാ ഹെ. ഉപന്യാസ കാ നായക് ഏക് അനാഥ ബാലക് ഹെ ജിസെ ഏക് പാദ്രി ചൗരാഹെ സെ ഉഠാകർ അപ്നെ സംരക്ഷൻ മേ പാലതാ ഹെ. ബഡാ ഹോകർ വോ സൈനിക് ബൻതാ ഹെ ഓർ ദുദി വിശ്വയുദ്ധ മേ ഭാഗ ലേതാ ഹെ. യുദ്ധ സമാപ്ത ഹോനെ കെ ബാദ് സേനാ സെ മുക്ത ഹോകർ ജബ് വോ അപ്നെ ദേശ് ലോട്ടതാ ഹെ തോ മാനവീ യൗന ജിജ്ഞാസ തഥാ ദൂസരെ വ്യക്തി കെ ഛൽ കാ ശികാർ ഹോകർ സംലൈംഗിക സംബന്ധോ മേ ഉലജ് ജാതാ ഹെ ഓർ ഗോനോറിയ ജേസി യൗന ജനിത ബിമാരി സെ പീഡിത ഹോകർ സഡകോ പർ ജീവൻ ബിതാനേ കെ ലിയെ വിവശ് ഹോ ജാതാ ഹെ. ഇസ് ദൗരാൻ വോ സമകാലീൻ സമാജ് കെ അനേക കട്ടു ഓർ ബഹുആയാമി അനുഭവോ സെ ഗുസർതാ ഹെ. ഗഹരേ നിരാശാവാദ സെ ഗ്രസ്ത ഹോകർ വോ ആത്മഹത്യ കാ പ്രയാസ് ഭി കർതാ ഹെ കിന്തു അസഫൽ രഹതാ ഹെ. അന്തതഃ വോ അപ്നെ ജീവൻ കെ സമസ്ത അനുഭവോ ഓർ കർമ്മോ കോ ഏക് പ്രതിഷ്ഠിത സാഹിത്യകാർ കെ സമക്ഷ പ്രസ്തുത കർതാ ഹെ. ശബ്ദങ്ങൾ മേ ബഷീർ നെ പീഡിത ഓർ രോഗ്രസ്ത മനുഷ്യോ കെ ത്രാസദ് ജീവൻ കാ അത്യന്ത പ്രഭാവശാലി ചിത്രൻ കിയാ ഹെ. ആനവാരിയും പൊൻകുരിശും തഥാ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ജേസെ ഉപന്യാസോ കെ മാധ്യം സെ ബഷീർ നെ മലയാളം സാഹിത്യ കോ ഉപന്യാസ് കെ ഏക് നവീൻ അവധാരണ പ്രദാൻ കി. ഗ്രാമീണ ജീവൻ കോ പൃഷ്ഠഭൂമി ബനാകർ ഉനോനെ ആസ്ഥ മാനവീയ മൂല്യോ ഓർ ജീവൻ കെ സഹജ സുഗന്ധ സെ പരിപൂർണ ഏക് ഐസാ കഥാ സംസാർ രച ജോ ജീവൻ സാപേക്ഷ ഓർ മൂല്യനിഷ്ഠ ഹെ. ഇൻ ഉപന്യാസോ മേ പൊൻകുരിശ് തോമ ആനവാരി രാമൻ നായർ ഇട്ടുകാലി മമ്മൂഞ്ഞ് കൊച്ചു ത്രേസ്യ നീലാണ്ടൻ നാമക് ഹാത്തി തഥാ പാറുക്കുട്ടി നാമക് ഹഥിനി ജേസെ പാത്രോ കോ ബഷീർ നെ മഹാകാവ്യ കെ നായകോ കെ സമാൻ ജീവന്ത ഓർ സ്മരണീയ രൂപ പ്രദാൻ കിയാ ഹെ. ഇൻ കൃതിയോ മേ പരമ്പര ഓർ ആധുനികത ന്യായ ഓർ അന്യായ കെ ബീച്ച് വിദ്യമാൻ അന്ധ സംബന്ധ കഥാ കെ താനെ ബാനെ മേ ഗഹരായി സെ ഗുന്ദെ ഹുയെ ഹെ ജോ ഇന്നെ വൈചാരിക ഓർ കലാത്മക ദൃഷ്ടി സെ വിശിഷ്ട ബനാതെ ഹെ. വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം സാഹിത്യക്കെ അത്യന്ത ലോകപ്രിയ ഓർ ജനപ്രിയ സാഹിത്യകാർ ധേ. വേ സംവേദനശീൽ ചിന്തക് സാമാജിക ഉത്തരദായിത്വ സെ സമ്പന്ന വ്യക്തിത്വ തഥാ പ്രേം ഓർ മാനവതാ കെ ഉപാസക് ധേ. ഉൻകാ വിശ്വാസ് ഥാ കി ഏക് അച്ഛ സാഹിത്യകാർ ബന്നേ കെ ലിയെ സബ്സെ പെഹ്ലെ ഏക് അച്ഛ മനുഷ്യ ഹോന ആവശ്യക് ഹെ. ഉൻകെ ലേഖൻ കാ ഉദ്ദേശ്യ സമാജ് മേ പ്രേം സദ്ഭാവ ഓർ മാനവീയ മൂല്യോ കാ പ്രസാർ കർണാ ഥാ. ബഷീർ ഐസെ രചനാകാർ ഹെ ജിനോനെ മലയാളം സാഹിത്യ കോ അപ്നി വിശിഷ്ട ഭാഷ ഓർ അഭിവ്യക്തി ശൈലി പ്രദാൻ

0: इन मामलों पर कोई कुछ भी बोलेगा तो वे सुनते रहेंगे और फिर अपना आक्रोश व्यंग्य में लपेटकर प्रस्तुत करेंगे। वे अक्सर साहित्य पर बातें नहीं करते। उनके यहाँ हर किसी को बैठने की जगह थी। सुलेमानी चाय मिलेगी, तमाम लोगों के साथ समान सलोक, एक जैसा मुलाजा। आपकी जो भी समस्या हो उस पर वे ध्यान देंगे। वे कोई अफसर या अमीर तो नहीं थे, खुद को कलम का मामूली मजदूर कहने वाले। उधर आपकी समस्याओं का कोई व्यावहारिक समाधान नहीं मिलेगा, फिर भी वह स्नेह सिक्त माहौल और ध्यानपूर्वक श्रवण, तसल्ली से सराबोर लफ्ज आपके मन को सांत्वना प्रदान करेंगे। आप उड़ने लगे तो वह दुबला दाएं हाथ आशीर्वाद की मुद्रा में उठाते हैं, लोगा समस्ता सुखिनो भवंतु। महिलाओं के लिए आशीर्वाद देते हैं दीर्घ सुमंगली भवा। शायद बशीर की संस्कृत की ज्ञान इस तरह की कुछ सूक्तियों तक सीमित रहे। इस साहित्यकार की प्रिय कला साहित्य नहीं बल्कि संगीत थे। उन्होंने गीत नहीं लिखा, गीतों को संगीत नहीं दिया, गीत गाया नहीं, कोई बाजा नहीं बजाया, सिर्फ एक श्रोत थे। चाहे कितनी देर संगीत सुनते रहे वे ऊबते नहीं थे। गायकों के बारे में जोश के साथ बोलते थे, ज्यादातर हिंदुस्तानी गायकों के बारे में। पुराने ढंग के ग्रामोफोन और इस तरह के कई रिकॉर्ड हमेशा उनके पास रहते थे। कई इलाकों में भटकने वाले बशीर अपने साथ इन चीजों को भी हमेशा ले जाते थे। नए ढंग का रेडियोग्राम और स्टीरियो सब उनके पास थे। कई जगहों से कई भाषाओं के बेहतरीन गायकों के रिकॉर्ड उन्होंने जुटा लिए थे। किताबों को नहीं, गीतों को ही उन्होंने इकट्ठा किया। बशीर के पास इस तरह का अनमोल संकलन था। मामूली सिनेमा गीतों पर ये ज्यादा ध्यान नहीं देते थे। जब कभी कोड़िकोड में संगीत सभाएं होती थी तब बशीर सामने वाली पंक्ति में मौजूद रहते। अक्सर साहित्यिक सभाओं में ये कहानीकार दिखाई नहीं देता। तो ये था एमएन कारशेरी ने वैके मोहम्मद बशीर के बारे में लिखा था। इसका हिंदी अनुवाद किया था केंद्र साहित्य अकादमी ने। इसी के साथ वैके मोहम्मद बशीर के ऊपर ये कार्यक्रम यहाँ समाप्त होता है। फिर मिलेंगे अगले हफ्ते। नमस्कार।
1: ഐക്യ ഭാരതി സമാപിച്ചു. ഇനി കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
2: രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
3: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർ

0: അർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൻസ് സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: highest civilian honor, the Bintang Adipurna, by Indonesian President Prabowo Subianto during a ceremonial event. Prime Minister Modi expressed gratitude for the award and dedicated it to the people of India and described it as a reflection of the enduring historical and civilizational ties between India and Indonesia.
1: मैं इस गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रभो का हृदय से आभार व्यक्त करता हूँ. आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है. ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है.
0: In Keralam, three people were killed in a landslide at the tunnel construction site near Kalladi in Mepadi, Wayanad, following heavy rainfall today. Nine workers who were trapped underground were rescued and shifted to the Government Medical College Hospital, Mepadi. Six others remain missing and are feared trapped beneath the debris. Rescue operations are continuing with teams from the fire and rescue services and disaster response agencies. A sub-inspector of police from Mepadi also sustained injuries during the rescue operation and has been admitted to hospital. The Keralam State Disaster Management Authority said the collapse occurred when debris accumulated during the excavation for the tunnel construction site slid down. Work at the site had been suspended on Monday due to incessant rain. Vehicles at the site were also buried in the landslide. Wayanad has been experiencing heavy rainfall since yesterday. A red alert has been issued for Wayanad and Kozhikode districts. In FIFA World Cup, defending champions Argentina will take on Egypt in round of 16 match in Atalanta tonight. Later in another round of 16 clash, Switzerland will face Colombia in Vancouver. Belgium defeated United States 4-1 in the round of 16 clash in Seattle to secure their place in the quarterfinals of the tournament. Belgium will now face Spain in the quarterfinals at the Los Angeles Stadium on Friday. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനാചരണം നടന്നു. ഷിഗല്ല രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനാചരണം നടന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ അസംബ്ലിയിൽ പകർച്ചവ്യാധി ശുചിത്വ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ഇഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധനയും ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രണ്ട് കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുട്ടികളാണ് ഇവർ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടാതെ ജില്ലയിൽ രണ്ട് കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുമുണ്ട്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി തുടങ്ങിയവ പ്രധാന ലക്ഷണങ്ങളാണ്. രണ്ടു കുട്ടികളിലും പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളും നിരീക്ഷണത്തിലുള്ള കുട്ടികളും തലേദിവസത്തെ പൊറോട്ടയും ചിക്കനും പപ്സും എന്നിവ കഴിച്ചിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഭക്ഷണശാലകളിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടുകൾ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഉത്രട്ടാതി ജലമേള ഓഗസ്റ്റ് 30

0: 9-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ് ഡെസ്ക് ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പുമായി ചേർന്ന് വള്ളസദ്യയ്ക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വള്ളസദ്യയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഉത്രട്ടാതി ജലമേള, വള്ളസദ്യ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള ശുദ്ധത ഉറപ്പാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നൽകും. മെഡിക്കൽ ടീമും ആംബുലൻസ് സൌകര്യവും മുഴുവൻ സമയവും ഉറപ്പാക്കും. മഫ്തിയിലും അല്ലാതെയും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിക്കും. ഡ്രോൺ നിരീക്ഷണം, CCTV എന്നിവ ഏർപ്പെടുത്തും. കോന്നിയിൽ 13-വയസ്സുകാരിയുടെ വ്യാജ പീഡനക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വിദ്യാർത്ഥിനിയെ സഹപാഠികളും പുറത്തുനിന്നുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിൽ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരോപണവും ഉയർന്നിട്ടുള്ളത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴിയാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി ആദ്യം പോലീസിന് ലഭിക്കുന്നത്. പെൺകുട്ടി നൽകിയ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ മൊഴികളിലും പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴികളിലും കടുത്ത വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പരാതി വ്യാജമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് താത്കാലികമായി വിട്ടയച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40-നും 8:40-നും 9:30-നും ചലച്ചിത്രഗാനങ്ങൾ. 6:50-ന് വയലും വീടും. തോട്ടവിളകളുടെയും മറ്റു കാർഷിക വിളകളുടെയും മഴക്കാല പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അഖിൽ രാജ് സംസാരിക്കുന്നു. 7:20-ന് കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35-ന് യുവവാണി, പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗം. 8:00-ന് സർഗ കേരളം, TP ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാടിന്റെ പ്രഭാഷണം, തനിയെ KR മല്ലിക അവതരിപ്പിച്ച കഥ, ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത. 9:15-ന് വിദ്യാഭ്യാസ രംഗം, 9:30-ന് കഥകളിപ്പദങ്ങൾ, PM നവീൻ രുദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11:00-ന് ലളിതഗാനം. 2026 ജൂലൈ 8 ബുധനാഴ്ച നാളെ രാവിലെ 6:00-ന് PV മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വചനാമൃതം. 6:10-ന് അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലി, വള്ളത്തോളിന്റെ കവിത ഒരു ഉറക്കുപാട്ട്, ആലാപനം സ്വപ്ന എസ് നായർ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00-ന് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ഭവിതകുമാരി വി പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35-ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40-ന് നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45-ന് ഇന്നത്തെ ഗാനം. 7:50-ന് രാഗപരാഗം. 7:55-ന് ഇളയനില. 8:30-ന് ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00-ന് വാർത്താജാലകം. തുടർന്ന് സുവർണമലരുകൾ. 9:30-ന് ലളിതഗാനങ്ങൾ. 10:00-ന് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം. 10:15-ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10-നും 12:40-നും എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00-ന് ഗാനോത്സവം. 2:15-ന് തുടർ നാടകം. 2:30-ന് ഗസൽ. 4:45-ന് കാൽപ്പന്തോളം.

0: ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് കഥാപ്രസംഗം, എ കെ ദിനേശൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. പ്രവാസ ജീവിതത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് മുനീർ പി കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്ക് റിയൽ FM പോഡ്കാസ്റ്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

0: शुभारम्भं विहितवान्। अस्मिन् मंगलावसरे संबोधयन् श्रीशाहः प्रतिपादितवान् यत् अयं वपनसंकल्पः दिल्ली पर्यावरणस्य पर्यावरणतन्त्रस्य च आमूलं परिवर्तनाय कश्चन अत्यन्तं महत्वपूर्णः अभिनव प्रयासो वर्तते। केन्द्रीय जनजातीय कार्य मन्त्रालयेन जूएल ओरम इत्यनेन जनजातीय विकासाय ज्ञानस्य नवान्वेषणस्य साक्ष्याधारित नीति निर्माणस्य च यन्त्ररूपेण जनजातीय अनुसंधान संस्थानां सुदृढीकरणाय नूतन दृष्टिः उद्घाटिता वर्तते। केन्द्रीय कृषि मंत्री शिवराज सिंह चौहानः अद्य 20,000+ कृषि उद्यमिनः 20,00,000 कृषकान् सशक्तीकर्तुं प्रगति परियोजनायाः शुभारम्भम् अकरोत्। निर्वाचनायोगेन बिहार गुजरात मध्य प्रदेश राज्यानां त्रिविधानसभासनानां उपनिर्वाचनेभ्यः अधिसूचना प्रख्यापिता। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिषु त्रिषु दिनेषु नैरन्त्य प्रावृषे उत्तर अरब सागर गुजरात इत्येतयोः अन्येषु केषुचित् भागेषु तत्रैव हरियाणा पंजाब राजस्थान इत्येतेषां शेषभागेषु अग्रे गन्तुं स्थितिः अनुकूला वर्तते। अद्य तटीय कर्णाटकस्य गुजरातस्य कोंकणस्य गोवा राज्यस्य मध्य महाराष्ट्रस्य च केषुचित् भागेषु प्रचण्ड वृष्टिः भविष्यति इति ऋतु विज्ञानेन विभागेन पूर्वानुमानितम्। पुरुष क्रिकेट प्रतिस्पर्धायाम् अद्य रात्रौ नॉटिंघम इत्यस्य ट्रेंट ब्रिज इत्यत्र पंच स्पर्धानां श्रृंखलायाः तृतीये 20-20 अन्ताराष्ट्रिय द्वन्द्वे भारतीय दलं इंग्लैंड दलं सम्मुखी करिष्यति। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
2: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ

0: സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
1: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിൽ ഉണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയ സമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
3: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,180

0: ഒന്നിലും നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 രൂപ താഴ്ന്ന് 1,06,520 രൂപയും ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനത് വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രശലഭം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ ഭാവനയ്ക്ക് വിദ്യാസാഗറിന്റെ ഈണം.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ഒ എൻ വി കുറിപ്പ് രചിച്ച് വിദ്യാസാഗർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 11 കോട് ദേശം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം വയലും വീടും. തോട്ടവിളകളുടെയും മറ്റു കാർഷിക വിളകളുടെയും മഴക്കാല പരിചരണത്തെക്കുറിച്ച്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അഖിൽ രാജ് സംസാരിക്കുന്നു. വയലും വീടും.

0: എല്ലാവർക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തോരാതെ പെയ്യുന്ന മഴയും കാലം തെറ്റിയുള്ള മഴയും, ഇത് കർഷകരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ വ്യാകുലതയാണ്. പലവിധ കീടങ്ങളുടെ ആക്രമണവും കാർഷിക വിളകളെ നശിപ്പിക്കുന്നു. സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യം ചിലവാക്കി ജീവന തുല്യം പരിപാലിച്ചു പോരുന്ന കാർഷിക വിളകൾ പ്രകൃതിയുടെ ഇത്തരം പ്രതിഭാസങ്ങളാൽ നശിച്ചു പോകുമ്പോൾ കർഷകരുടെ പ്രതീക്ഷകളും നാളേക്കായി കരുതിവയ്ക്കുന്ന അവരുടെ സ്വപ്നങ്ങളുമാണ് കണ്ണീരിലാവുന്നത്. പ്രിയ ശ്രോതാക്കളെ, തോട്ടവിളകളുടെയും അതുപോലെ മറ്റു കാർഷിക വിളകളുടെയും മഴക്കാല പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അഖിൽ രാജ് സംസാരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
1: നമസ്കാരം. ഇപ്പൊ നമുക്കറിയാം മഴക്കാലമാണ്, ഇപ്പൊ കാലം തെറ്റിയുള്ള മഴകളാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃഷിയിലെ ഈ മഴക്കാലത്ത് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്രധാന കൃഷിയായിട്ടുള്ള തെങ്ങിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം നോക്കാം. തെങ്ങിൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് വരുന്നത് അഴുകൽ രോഗങ്ങളാണ്. അപ്പോൾ അഴുകൽ രോഗം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കുമിൾ രോഗമാണ്. ഫംഗസാണ് അതിൻ്റെ ആക്രമണകാരി. അതായത് പല ഫംഗസുകളും എല്ലാ ഫംഗസുകളും ആക്രമണം കൂടുന്നത് ഈ മഴ സമയത്താണ്. കാരണം അതിൻ്റെതായ ഒരു തണുപ്പും ഒക്കെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ കാരണമാണ് ആ സമയത്ത് നമ്മുടെ കുമിൾ രോഗങ്ങളൊക്കെ കൂടാനായിട്ടുള്ള സാധ്യത. അപ്പം നമ്മുടെ തെങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തെങ്ങിന് ഏറ്റവും കൂടുതൽ മഴ സമയത്ത് കൂടുതലായിട്ട് കാണുന്നതാണ് മണ്ട ചീയൽ, കൂമ്പ് ചീയൽ എന്ന് പറയുന്നൊരു രോഗം. ഇതിപ്പോൾ വരുന്നതിനൊരു പ്രായം ഇല്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇത് വരാനായിട്ട്

സാധിക്കും. മഴ സമയമാണെങ്കിൽ ഇത് കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നോക്കുകയാണെങ്കിൽ, രോഗം ബാധിച്ച തെങ്ങിന്റെ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള രണ്ടു മൂന്ന് ഓലകൾ വാടുകയും മഞ്ഞളിച്ച് തൂങ്ങിക്കിടക്കുകയും കാണാൻ പറ്റും. അതുപോലെ തന്നെ നാമ്പോല അഴുകുന്നതോടെ അവ വാടി ഉണങ്ങി ഒടിഞ്ഞു പോകും. അപ്പോൾ നാമ്പോല വലിച്ചാല് അത് എളുപ്പത്തിൽ ഊരി വരികയും ആ ഭാഗം അഴുകിയ ഭാഗത്തില് ആ മണ്ടയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം, ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല് അനുഭവപ്പെടും. അപ്പോ അടിഭാഗത്തുള്ള ഓലകൾ പോയിട്ട് മുകളിലുള്ള എല്ലാ ഓലകളും ഇതേപോലെ അഴുകിപ്പോകും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രായത്തിന്റെ കാര്യം പറഞ്ഞു, എങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇളം പ്രായത്തിലുള്ള തെങ്ങുകളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. നമ്മുടെ സാധാരണ തെങ്ങിനൊക്കെ കുറച്ചുകൂടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. മഴക്കാലത്ത് ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കുക എന്ന് വെച്ചാല്, മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം നാമ്പോലയിലും ചുറ്റുമുള്ള ഓലകളിലും നല്ലതുപോലെ തളിക്കണം. ഇതെപ്പോഴൊക്കെയെന്ന് വെച്ചാല്, കാലവർഷം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും തന്നെ അതിന്റെ മണ്ട വൃത്തിയാക്കിയിട്ട് ആ ഭാഗത്ത് തളിക്കണം. അതല്ലാണ്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാന്ന് വെച്ചാല്, രോഗബാധയുള്ള തോട്ടങ്ങളിൽ തെങ്ങിന്റെ നാമ്പോല ഒടിഞ്ഞു തൂങ്ങുമ്പോൾ തന്നെ ചീഞ്ഞ ഭാഗം ചെത്തി മാറ്റി തീയിട്ട് നശിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ അഴുകിയ ഭാഗം കാണുകയാണെങ്കിൽ തന്നെ ഉടനെ അതിനെ നശിപ്പിച്ച് കളയണം. എന്നിട്ട് ആ മുറിപ്പാടിലും അതിന് ചുറ്റുമുള്ള ഭാഗത്തെല്ലാം ബോഡോ കുഴമ്പ്, ബോഡോ പേസ്റ്റ് ഉണ്ട്, ബോഡോ മിശ്രിതത്തിന്റെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു സ്പ്രേ ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ബോഡോ കുഴമ്പ് ആ ഭാഗത്ത് വെച്ച് പുരട്ടുകയും പ്ലാസ്റ്റിക് കവറോ വാഴയിലെയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കെട്ടി വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് രോഗം ബാധിക്കാതെ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ രീതിയിലാണ് എങ്കിൽ, അതായത് നമുക്ക് ബോഡോ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള നിയന്ത്രണ മാർഗം നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, തുളയിട്ട പോളിത്തീൻ പാക്കറ്റുകളിൽ മാംഗോ സബ്ബ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന രീതിയിൽ നിറച്ചിട്ട് നാമ്പോലയ്ക്ക് തൊട്ട് താഴെയുള്ള 2-3 ഓലക്കവളുകളിൽ മഴക്കാലത്ത് വെച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുമിൾനാശിനി ആ ഭാഗത്ത് ആവുകയും പിന്നെ ഈ ഒരു കുമിൾ രോഗം വരാതിരിക്കുകയും ചെയ്യും. പിന്നെ അതുമല്ലാണ്ട് നോക്കിപ്പോ ജൈവിക രീതിയിൽ പുതിയതായിട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, അവിടെയുള്ള തോട്ടവിള ഗവേഷണ കേന്ദ്രം ഒരു പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രൈക്കോ കേക്ക്, അതായത് ട്രൈക്കോഡെർമയുടെ കേക്കാണ്. ട്രൈക്കോഡെർമ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മണ്ണിലുള്ള കുമിളുകളെല്ലാം നശിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ട്രൈക്കോ കേക്കിനെ 3-4 കേക്ക് മഴയ്ക്ക് തൊട്ട് മുമ്പായിട്ട് മണ്ട വൃത്തിയാക്കി വെച്ചു കൊടുക്കുക. അതായത് മഴ, നമുക്കറിയാം 2 സീസണിലാണ് മഴ വരുന്നത്, ജൂൺ ജൂലൈയിൽ ഒരിക്കൽ വരും, സെപ്റ്റംബർ ഒക്ടോബറിൽ വരും. അപ്പോൾ ഈ 2 സമയത്തും പുതുമഴ കിട്ടിയ ഉടനെ തന്നെ ഈ ട്രൈക്കോ കേക്ക് 3-4 വൃത്തിയാക്കിയിട്ട് മണ്ടയിൽ വെച്ചു കൊടുക്കുക. മഴ നനയുമ്പോൾ തന്നെ ആ കേക്കിന്റെ ഉള്ളിലുള്ള ആ ഫംഗസ് പുറത്തു വന്ന് ആ മണ്ടയിൽ മൊത്തം വ്യാപിക്കുകയും രോഗം പരത്തുന്ന അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുള്ള കുമിളിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ അതല്ലാണ്ട് മണ്ടയിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റുകയാണെങ്കിലും പെട്ടെന്ന് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പം മണ്ടയിൽ മുറിവ് വരുത്തുന്ന ആരാണ് മെയിനായിട്ട്? കൊമ്പൻ ജെല്ലിയാണ്, കറുത്ത നിറത്തിലുള്ള ചെറിയ കൊമ്പുള്ള കൊമ്പൻ ജെല്ലിയാണ്. ഈ കൊമ്പൻ ജെല്ലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിലുള്ള ആ മണ്ട നാമ്പോല ഉള്ളിലോട്ട് തുരന്ന് തിന്നുകയാണ്. അതല്ലാണ്ട് വേറൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ മുറിവുണ്ടാകുന്നു. അപ്പൊ മുറിവുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ഈ കുമിളുണ്ടെങ്കിൽ നമ്മുടെ ഫംഗസ് അത് മണ്ണിലൂടെയും അതുപോലെ തന്നെ വെള്ളത്തിലൂടെയും കാറ്റിലൂടെയൊക്കെ പടരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മുറിവ് പറ്റുകയാണെങ്കിൽ ഈ ഭാഗത്ത് വന്നിരുന്ന് ആ ഒരു അഴുകൽ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുമ്പഞ്ചെല്ലിയുടെ ആക്രമണത്തെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് തെങ്ങിനും അതുപോലെ തന്നെ കവുങ്ങിനും പ്രധാനമായിട്ടും വരുന്നൊരു രോഗമാണ് നമ്മുടെ മഹാളി രോഗം. മഹാളി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മഹാളി രോഗത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മച്ചിങ്ങ, ഇളം തേങ്ങ എന്നിവയുടെ അകാലത്തിൽ ധാരാളമായി പൊഴിഞ്ഞു വീഴുന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. ഓക്കെ, അത് മെച്ചുവർ ആവുന്നതിന് മുമ്പ്, മൂപ്പത്തുന്നതിന് മുമ്പ് അത് തൊഴിഞ്ഞു വീഴും. അപ്പോൾ ഈ തേങ്ങയുടെ തൊപ്പിയുടെ അല്ലെങ്കിൽ ആ അടയ്ക്കയുടെ തൊപ്പിയുടെ ഭാഗത്ത് കറുത്ത നിറത്തിൽ ചീഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ചീച്ചില് നമുക്ക് അതിനെ കട്ട് ചെയ്ത് നോക്കിയാൽ അതിന്റെ ചീച്ചിന് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷണം. പിന്നെ അതല്ലാണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചീഞ്ഞ ഭാഗത്ത് ഒരുമാതിരി വെള്ള കളറിൽ, വെള്ള പൂപ്പല് പോലെ, ഒരു പഞ്ഞു പോലെ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. ഇത് നമ്മുടെ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോ കാലവർഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മണ്ട വൃത്തിയാക്കുക, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴയ്ക്ക് തുടങ്ങുന്നതും മഴയ്ക്ക് ശേഷവും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഇത് ചെയ്തു കൊടുക്കണം. പിന്നെ അതല്ലാണ്ട് ഈ തൊഴിഞ്ഞു വീഴുന്ന, രോഗം വന്ന് പൊഴിയുന്ന എല്ലാ വെള്ളയ്ക്ക് അല്ലെങ്കിൽ ആ മച്ചിങ്ങകളെയും ശേഖരിച്ച് നശിപ്പിച്ച് കളയണം. കാരണം നമുക്കറിയാം അതിങ്ങനെ ഒരു പൂപ്പല് പോലെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗസ് ആണ്. ആ

ദിവസം മണ്ണിൽ കിടന്ന് പിന്നെയും പെറ്റുപെരുകയും പിന്നെയും നമ്മൾ ആ ചെടിയെ ബാധിക്കുകയും ചെയ്യും. ശുദ്ധിയായി സൂക്ഷിക്കുക എന്നതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ കുമിൾ രോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, നമ്മുടെ വാഴയിൽ ഈ സമയത്ത്, അതായത് മഴ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഇലകരിച്ചിൽ, അതായത് ഇലപ്പുള്ളി രോഗം, ഇലകരിച്ചിൽ. ഈ ഇലകരിച്ചിലിന് സാധാരണയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഇല കരിയുന്ന ഇലകളെല്ലാം കർഷകർ മണ്ണിന് വളമാകാൻ വേണ്ടിയിട്ട് മണ്ണിൽ തന്നെ ഇട്ടു കൊടുക്കലാണ് പതിവ്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഫുൾ കുമിളാണ്, ഫംഗസ് ആണ്. ആ ഫംഗസ് പിന്നെയും മണ്ണിൽ കിടന്ന് പെറ്റുപെരുകയും പിന്നെയും ചെടി ആക്രമിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ കറക്റ്റായിട്ടുള്ള ഇട അകലം പാലിക്കുക. മഴ സമയത്ത് തണുപ്പ് കൂടുതലാണെങ്കിലും ഈ പറയുന്ന പോലെ രോഗാണ് കൂടുതൽ പെറ്റുപെരുകാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ടുള്ള ഇട അകലം നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഇല വെട്ടി മണ്ണിലിടുന്നത് ഒഴിവാക്കുക. വെട്ടി ദൂരെ എവിടെയെങ്കിലും അതിനെ നശിപ്പിച്ച് കളയാൻ, കത്തിച്ച് കളയാൻ ശ്രദ്ധിക്കുക. അതല്ലാണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷിയായിട്ട് ഇതിന് ചെയ്യാൻ പറ്റുന്നത്, ജൈവ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, ഇതിനെ സ്യൂഡോമോണസ് ഇടയ്ക്കിടയ്ക്ക്, സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ മാംഗോസബ് പോലെയുള്ള എന്തെങ്കിലും കുമിൾനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ബോഡോ മിശ്രിതവും സ്പ്രേ ചെയ്താൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മഴയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മഴ സമയത്ത് മാണം അഴുകൽ, അതായത് മാണം അഴുകിപ്പോകുന്നൊരു രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് വെള്ളക്കെട്ടുള്ള വയലുകളിൽ ആണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ വാഴയിലകൾ മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങും. നേരത്തെ പറഞ്ഞ പോലെ കരിഞ്ഞിട്ടായിരിക്കില്ല, മഞ്ഞളിച്ചിട്ട് ഒടിഞ്ഞു തൂങ്ങുന്നുണ്ടാവും. പിന്നെ ഈ വാഴപ്പോളയിൽ വെള്ളം നിറഞ്ഞ പോലെ ആവുകയും വാഴയിലുള്ള കടഭാഗത്ത് നിറവ്യത്യാസം വരികയും ചെയ്യും. വേരുകൾ കുറഞ്ഞു വരും, വേരുകൾ കറുത്ത് അഴുകിപ്പോകും. വാഴയുടെ മാണവും കന്നുകളും അഴുകിത്തുടങ്ങും. തടകളുടെയും മാണത്തിൻ്റെയും ഉൾഭാഗം കറുത്ത് അഴുകിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ മണ്ണിൻ്റെ തൊട്ടുമുകളിൽ വെച്ച് ആ ഭാഗത്ത് വെച്ച് ഒടിഞ്ഞു വീഴുകയും ചെയ്യും. ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളായിരിക്കും ഈ ഒരു സമയത്ത്, അതായത് ഈ മഴ സമയത്ത് കാണുന്നൊരു വേറൊരു പ്രശ്നം. അപ്പോൾ ഇതിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴയാണ്, വെള്ളക്കെട്ടാണ്, നമുക്കറിയാം. അപ്പോൾ നീർവാർച്ച ഉറപ്പുവരുത്തുക ഒന്നാമത്തത്. പിന്നെ വാഴക്കന്ന് സ്യൂഡോമോണസ് ലായനിയിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് ആദ്യമേ ഒന്ന് മുക്കി വെച്ചിരിക്കുക. പിന്നെ ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി രോഗബാധ കണ്ടു തുടങ്ങിയ ആ ഒരു സ്ഥലങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നനയ്ക്കുന്ന വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കിഴികെട്ടി ഇട്ട് കൊടുക്കാം. അതല്ലാണ്ട് നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കൺട്രോൾ ആകുന്നില്ല, നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കേരളത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രധാനമുള്ള അടുത്തൊരു വിളയാണ് കുരുമുളക്. കുരുമുളക് കൃഷി ചെയ്യുന്നവർ ഇഷ്ടംപോലെ ഉണ്ടാവും, ധാരാളം ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ കാലവർഷത്തോടാരംഭിച്ച് ഒരു രോഗം വരുന്നതാണ് ദ്രുതവാട്ടം, അല്ലെങ്കിൽ മൂട് ചീയൽ, ചുവട് ചീയൽ, കട ചീയൽ എന്ന പല പേരിലും ഈ ഒരു ദ്രുതവാട്ടത്തിനെ അറിയപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കാലവർഷത്തോടെയാണ് ഈ രോഗം കാണപ്പെടുന്നത്. ഇലകളിൽ ചൂടുവെള്ളം വീണ് പൊള്ളിയ പോലെ കറുത്ത പാടുകൾ ഉണ്ടായിട്ട് ഇലകൾ കരിഞ്ഞു പോകും. ഇലകളിൽ നിന്ന് രോഗം തണ്ടുകളിലേക്കും തിരികളിലേക്കും വ്യാപിക്കും. വള്ളികൾ പെട്ടെന്ന് വാടി ഉണങ്ങി പൂർണ്ണമായി നശിച്ചു പോകും. വേരുകൾ മൊത്തമായി അഴുകി നശിക്കും. ഇലകൾ വാടി മഞ്ഞളിച്ച് ഉണങ്ങി വീഴും. അതുപോലെ തന്നെ തരികളിലെ മണികൾ ചുക്കിച്ചുളുങ്ങി പോകും. ഇങ്ങനെ പല പല ലക്ഷണങ്ങളാണ് ഈ ഒരു ദ്രുതവാട്ടം കൊണ്ട് കാണപ്പെടുന്നത്. ഒരു 2-3 ആഴ്ചയ്ക്കകം തന്നെ ഈ ഒരു വള്ളി, ഈ രോഗം ബാധിച്ചത് നമുക്ക് വാടി നശിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധിയായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ, വള്ളികളെ രോഗബാധയില്ലാത്ത സ്ഥലത്ത് നിന്ന് മാത്രം എടുക്കുക, അതിനെ നടാൻ ശ്രദ്ധിക്കുക. പിന്നെ വായു സഞ്ചാരം നന്നായിട്ട് ഉറപ്പുവരുത്താനായിട്ട്, മഴ സമയമാകുമ്പോൾ നമുക്കറിയാം തണലൊക്കെ ആയിരിക്കും, ഉള്ളിൽ നന്നായിട്ട് വെയിൽ കിട്ടുകയില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല വായു സഞ്ചാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മരങ്ങളുടെ കൊമ്പെല്ലാം വെട്ടിക്കൊടുത്ത് വെയിൽ കുറച്ച് കിട്ടുന്ന രീതിയിൽ കൊമ്പുകളെല്ലാം മുറിച്ചു കൊടുക്കുക. ആ കാര്യമൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതല്ലാണ്ട് വള്ളിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ മണ്ണിട്ട് കൂന കൂട്ടി കൊടുക്കുക. പിന്നെ തടത്തിൽ വെയിൽ കൊള്ളാണ്ട് പുതയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാലവർഷങ്ങളിൽ ചെടിയുടെ ചുവട്ടിൽ മണ്ണ് ഇളക്കുന്നതും തടം കിളയ്ക്കുന്നതൊക്കെ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മണ്ണിലൂടെയും വേരിലൂടെയും ഒക്കെ ബാധിക്കും. അപ്പോൾ അവിടെ രോഗബാധയുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് കിളയ്ക്കുമ്പോൾ അത് വേരിലൂടെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ നമുക്ക്

0: വേറൊരു കാര്യം ചെയ്യുന്നത് ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്തിട്ടുള്ള വളർത്തിയിട്ടുള്ള ചാണകപ്പൊടി 2.5 മുതൽ 5 കിലോ വരെ ഒരു ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പ് പിണ്ണാക്ക് 1 മുതൽ 2 കിലോ ഒരു വള്ളിക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ തന്നെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് 5 മുതൽ 10 ലിറ്റർ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. രോഗം വന്നുപോയി നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ രോഗം വന്ന ചെടികളെ വേരോടെ നശിപ്പിച്ച് മാറ്റി കത്തിച്ച് കളയണം. ആ പിഴിഞ്ഞു വീണ ഇലകൾ ഉണ്ടാവും, അതിൻ്റെ കൊമ്പുകൾ ഉണ്ടാവും, ബാക്കി എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വലിയ ചെടിയാണ്, അപ്പോൾ നമുക്കിതിനെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ചുറ്റുപാടുമുള്ള മരങ്ങളിലോട്ട് അടുത്ത കാലവർഷം ആകുമ്പോഴേക്കും ഇത് പടരുകയും അതുപോലെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വൃത്തി എന്ന് പറയുന്നത്, നമ്മുടെ ഈ രോഗങ്ങളെ കീടങ്ങൾ ഒഴിവാക്കുന്നതിൽ തോട്ടത്തിൻ്റെ വൃത്തി എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കാലവർഷത്തിന് മുമ്പും ശേഷവും കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് 5 മുതൽ 10 ലിറ്റർ വരെ ഒഴിച്ചു കൊടുക്കുക, കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു രോഗം വന്ന തോട്ടമാണ് എങ്കിൽ ബാക്കി എല്ലാ ചെടികളിലും ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ കടഭാഗത്ത് 1 മീറ്റർ ഉയരം വരെ ബോർഡോ കുഴമ്പ് തേച്ചു കൊടുക്കുക മണ്ണിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ശാഖയിൽ രോഗം വരാതിരിക്കാനാണ് അതിന്റെ ബോർഡോ കുഴമ്പ് തേച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ രോഗം കണ്ടു തുടങ്ങിയ തോട്ടങ്ങളിലാണെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് 3 ഗ്രാം അല്ലെങ്കിൽ 3 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് 3 മുതൽ 4 ആഴ്ച ഇടവിട്ട് 2 പ്രാവശ്യം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും മഴയായതുകൊണ്ട് പശ ചേർത്ത് ഇലകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുകയും തളിച്ചു കൊടുക്കുകയും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കുരുമുളക് തോട്ടങ്ങളിൽ കാണുന്ന വേറൊരു രോഗമാണ് പൊള്ളുരോഗം അല്ലെങ്കിൽ ആന്ത്രാക്നോസ് രോഗം എന്ന് പറയും. ഇതും ഒരു കുമിൽ രോഗമാണ്. ഇതിന്റെ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലകളിൽ തവിട്ട് നിറത്തോടുകൂടി പുള്ളിക്കുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കുത്തുകൾക്ക് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള വലയവും കാണാൻ പറ്റും. മെയിനായിട്ട് മൂപ്പത്താത്ത മണികൾ രോഗം ബാധിക്കുകയാണെങ്കിൽ അവ പൊള്ളയാവും, പിളർന്നു പോവുകയും പൊള്ളയാവുകയും ചെയ്യും. പിന്നെ തരികളെല്ലാം തുഴിഞ്ഞു വീഴും കറുത്ത നിറത്തിൽ. ഇതൊക്കെയാണ് ആ ഒരു ആന്ത്രാക്നോസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും പറഞ്ഞ പോലെ കാലവർഷത്തിന് മുമ്പും പിമ്പും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് ഒന്ന് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തിനെയും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നീർവാർച്ചാ സൗകര്യം ഉണ്ടായിരിക്കണം, മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ ആണ് എങ്കിൽ അത് അഴുകിപ്പോവാനും രോഗം പെട്ടെന്ന് പടരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ നൽകുന്നുണ്ട്. 8 2 8 1 5 4 4 2 8 0.
1: തോട്ടവിളകളുടെയും മറ്റു കാർഷിക വിളകളുടെയും മഴക്കാല പരിചരണത്തെക്കുറിച്ച് ഡോക്ടർ അഖിൽരാജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനിയൊരു ഗാനം.

0: കന്നുകാലികളിലെ സസ്യവിഷബാധയെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് കേൾക്കാം.
1: കന്നുകാലികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു വിഷബാധയാണ് സയനൈഡ് ഉത്പാദിപ്പിക്കുന്ന

സസ്യങ്ങൾ മൂലം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന കപ്പ, കരിമ്പ്, റബ്ബർ, ഹൈഡ്രഞ്ചിയം മുതലായവയുടെ ഇലയിൽ സയനൈഡിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അയവിറക്കുന്ന മൃഗങ്ങളിലാണ് ഈ വിഷബാധ അധികമായി കണ്ടുവരുന്നത്. കന്നുകാലികൾ ഇത്തരം സസ്യങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആ സസ്യങ്ങളിലെ സയനൈഡ് അവയുടെ രക്തത്തിൽ അലിഞ്ഞുചേരുകയും വേഗത്തിൽ തന്നെ ശരീരമാസകലം പടരുകയും ചെയ്യും. തന്മൂലം ശരീരത്തിലെ കോശങ്ങൾക്ക് ഓക്സിജൻ വേർതിരിച്ചെടുക്കാവുന്ന കഴിവ് നഷ്ടമാവുകയും ശരീരം നീലനിറമാവുകയും ചെയ്യും. വളരെയധികം കപ്പയിലയോ വേവിക്കാത്ത അല്ലെങ്കിൽ ഉണക്കാത്ത കപ്പത്തണ്ടോ കപ്പയോ കഴിച്ചാൽ 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ലക്ഷണങ്ങളായി ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ശരീരക്ഷീണം, ഉമിനീരൊലിപ്പിക്കൽ, കണ്ണുനീർ, ഇടയ്ക്കിടെ ചാണകമോ മൂത്രമോ വിസർജിക്കുക, ശ്ലേഷ്മപാളി ആദ്യം കടുത്ത ചുവപ്പും പിന്നീട് നീലനിറം ആവുകയും ചെയ്യുക തുടങ്ങിയ ലക്ഷണങ്ങൾ പലപ്പോഴും ഉടമസ്ഥർ കാണാൻ ഇടയില്ല. എന്നാൽ ഇന്ന് മിക്ക ക്ഷീരകർഷകരും കപ്പ കുറഞ്ഞ അളവിൽ ഉണക്കിയോ വേവിച്ചോ ഇല വാട്ടിയോ തങ്ങളുടെ ഉരുക്കൾക്ക് നൽകാറുണ്ട്. കന്നുകാലികളിലെ റൊഡാനിസ് എന്ന ദഹനോദ്ദീപകം അതിനെ നിരുപദ്രവകാരിയായ തയോസയനേറ്റ് ആക്കി മാറ്റും. അതിനാൽ പൊതുവെ ജീവനുഭീഷണിയായ തോതിൽ വിഷബാധ കാണാറില്ല. എന്നാൽ കാലക്രമേണ തയോസയനേറ്റ് തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുന്നതിനാൽ നിത്യേന കപ്പ നൽകിയാൽ അത് ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ വന്ധ്യത എന്നിവയ്ക്കും നാഡികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നതിനും കാരണമാക്കും. തൊട്ടവാടി കുടുംബത്തിൽപ്പെട്ട ഔഷധഗുണമുള്ള എന്നാൽ വിഷമുള്ള ഒരു കുറ്റിച്ചെടിയാണ് ആന തൊട്ടവാടി. നിറയെ മുള്ളുകളും അരുചിയും ഉള്ള ഒരു ചെടിയായതിനാൽ പൊതുവെ കന്നുകാലികൾ ആന തൊട്ടവാടി ഒഴിവാക്കുകയാണ് പതിവ്. എന്നാൽ വെട്ടി നൽകുന്ന പുല്ലിൽ കുടുങ്ങുന്ന ആനത്തൊട്ടവാടി ഭക്ഷിക്കുന്നത് വഴി മൃഗങ്ങൾക്ക് വിഷബാധ ഏൽക്കാൻ സാധ്യത ഏറെയാണ്. ആനത്തൊട്ടവാടിയുടെ ഇളം ചെടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മൈമോസിൻ എന്ന വിഷാംശമാണ് വിഷബാധയ്ക്ക് കാരണം. ഏകദേശം 60 ദിവസം വരെ പ്രായമുള്ള ചെടികളിലാണ് ഈ വിഷവസ്തു ധാരാളമായി കാണപ്പെടുന്നത്. വിശപ്പില്ലായ്മയും ക്ഷീണവുമാണ് ആദ്യ ലക്ഷണങ്ങളെങ്കിലും കന്നുകാലികളുടെ പിൻഭാഗത്ത് അകിടുവരെ എത്താവുന്ന നീര്, ശ്വാസതടസ്സം, കഴുത്തിലെ നീര്, മൂത്രത്തിന്റെ അളവിൽ കുറവ്, മൂത്രവിസർജനം തീർത്തും നിലയ്ക്കുക എന്നീ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് കർഷകർ പലപ്പോഴും ഇതിനെ ഗൌരവമായി കാണാറുള്ളത്. ചികിത്സ ഉടനെ ലഭ്യമാക്കിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. വിവിധ വർണ്ണത്തിലുള്ള പൂവുകൾ ഉള്ളതിനാൽ കൊങ്ങണിപ്പൂന്തോട്ടങ്ങൾ അലങ്കാരത്തിനായി നട്ടുവളർത്താറുണ്ട്. ആന തൊട്ടവാടി പോലെ തന്നെ പൊതുവെ മൃഗങ്ങൾ ഭക്ഷിക്കാത്ത ഒരു വിഷസസ്യമാണിത്. കന്നുകാലികൾ ചെമ്മരിയാട്, കുതിര, ആടുകൾ എന്നിവയ്ക്കാണ് പൊതുവെ വിഷബാധ ഉണ്ടാകുന്നത്. ചുമന്ന നിറത്തിലുള്ള പൂവുകൾ ഉള്ള കൊങ്ങണിച്ചെടികളിലാണ് വിഷാംശം ഏറ്റവുമധികം കാണുന്നത്. കന്നുകാലികൾക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ അവയെ മേയാൻ വിടുമ്പോഴാണ് സാധാരണയായി വിഷബാധ ഏൽക്കാറുള്ളത്. കന്നുകാലികൾ കൊങ്ങിണി ഭക്ഷിക്കുമ്പോൾ സസ്യത്തിലെ വിഷാംശമായ ലെന്താഡിൻ രക്തത്തിൽ കലരുകയും ശരീരമാസകലം പടരുകയും ചെയ്യും. ഈ വിഷവസ്തു കന്നുകാലികളിൽ പ്രകാശ അതിസംവേദനവും കരൾ തകരാറും ഉണ്ടാക്കും. കരളിനെ ബാധിക്കുന്ന ഈ വിഷം തൊലിപ്പുറത്ത് മുറിവ്, പൊള്ളൽ എന്നിവ ഉണ്ടാക്കുന്നതിന് കാരണമാകും. വിഷപ്പില്ലായ്മ, മന്ദത, മഞ്ഞപ്പിത്തം, ചാണകത്തിൽ രക്തത്തിന്റെ അംശം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കണ്ണുകളുടെയും ചെവിയുടെയും വീക്കം, നാക്കിന്റെ അഗ്രഭാഗത്തും താഴെയുമുള്ള വ്രണങ്ങൾ, നിർജ്ജലീകരണം മുതലായവയും കന്നുകാലികളിൽ കാണാറുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വൈദ്യസഹായം ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം മരണം വരെ സംഭവിച്ചേക്കാം. ശരീരത്തിലെ മുറിവുകൾ അണുബാധ ഏൽക്കാതെയും ഈച്ച മുട്ടയിട്ട് പുഴുണ്ടാകാതെയും പരിരക്ഷിക്കണം. സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയരത്തിൽ പടർന്നു വളരുന്ന വള്ളിച്ചെടിയാണ് കുന്നി. ഈ ചെടിയുടെ വിത്തിന്റെ നിറമനുസരിച്ച് ചുവപ്പ്, വെള്ള, കറുപ്പ് എന്നിങ്ങനെ 3 തരമുണ്ട്. എന്നാൽ ചുവന്ന വിത്തുള്ള കുന്നിയിലാണ് വിഷാംശമായ ആബ്രിൻ ഏറെ അടങ്ങിയിട്ടുള്ളത്. ചുവപ്പും കറുപ്പും നിറം കലർന്നുള്ള കട്ടിയുള്ള പുറന്തോടുള്ള ഈ കുരു പൊടിച്ചാൽ മാത്രമേ വിഷാംശം പുറത്തുവരികയും വിഷബാധയുണ്ടാകാനുള്ള സാധ്യതയുമുള്ളൂ. അതുകൊണ്ടുതന്നെ മനഃപൂർവ്വമായി വിഷബാധ ഏൽപ്പിച്ചാൽ മാത്രമേ മൃഗങ്ങളിൽ ഈ വിഷബാധ ഉണ്ടാകാറുള്ളൂ. ഛർദി, വയറിളക്കം, രക്തമയമുള്ള ചാണകം, ക്ഷീണം, തളർച്ച, അമിതമായ ദാഹം, നിർജ്ജലീകരണം കൂടാതെ വായിലും മറ്റുമുള്ള മുറിവുകൾ, നാഡീവ്യവസ്ഥയിൽ തകരാറ്, പക്ഷാഘാതം, ശ്വാസതടസ്സം മുതലായവയും കണ്ടുവരുന്നു. അരളി, ഒതളം എന്നീ ചെടികളിൽ സെറിബറിൻ, നീരിൻ, തെവറ്റിൻ മുതലായ വിഷാംശം

അക്ഷരാക്ഷങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഇവ പൊതുവെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നവയാണ്. എല്ലാ ഭാഗവും വിഷലിപ്തമായ ഈ സസ്യങ്ങളിൽ കായയിലും ഇലയിലുമാണ് കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത്. ഒരു അരളിക്കായ ഒരു കുതിരയെ കൊല്ലാൻ മതിയാകും. ഈ സസ്യങ്ങൾ ധാരാളമായി വളരുന്ന സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാൻ അനുവദിക്കുമ്പോഴാണ് കൂടുതലും വിഷബാധ ഉണ്ടാവുന്നത്. ക്ഷീണം, തളർച്ച, ഹൃദയാഘാതം, ഛർദി, വിശപ്പില്ലായ്മ, വയറുവേദന, ചാണകത്തിൽ രക്തത്തിന്റെ അംശം, ശരീരോഷ്മാവ് കുറയുക എന്നിവയാണ് പൊതുവെയുള്ള രോഗലക്ഷണങ്ങൾ. രക്തസമ്മർദ്ദം കുറയുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. വിഷബാധയുണ്ടായാൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടതാണ്.

0: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,760 രൂപ, വടകര 24,530 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 13,600 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 24,000 രൂപ, പൊന്നാനി 16,500 രൂപ, കോഴിക്കോട് 15,980 രൂപ, മഞ്ചേരി കിൻഡലിന് 4,300 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,200 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,500 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 7,500 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 3,600 രൂപ, കോഴിക്കോട് പുതിയത് 3,600 രൂപ. ക്ഷമിക്കണം, കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, കോഴിക്കോട് പുതിയത് 36,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 18,200 രൂപ, മാനന്തവാടി പുതിയത് 14,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,000 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,800 രൂപ. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 720 രൂപ, മാനന്തവാടി ലഗോൺ 740 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 7,100 രൂപ, മാനന്തവാടി 6,400 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,540 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,550 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ

കിൻഡലിന് പാലക്കാട് 3,600 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,000 രൂപ, മാനന്തവാടി 2,800 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാട് മട്ട 4,600 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,500 രൂപ, പൊന്നി 3,800 രൂപ, പാലക്കാടൻ ജയ 4,200 രൂപ, AP1 4,100 രൂപ, ബോധന 3,800 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,700 രൂപ, AST 4,000 രൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 5,200 രൂപ, കടല കിൻഡലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ, നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,550 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ഇപ്പോൾ കേട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ്

0: 800 രൂപ, കടല കിൻഡലിന് കോഴിക്കോട് 7000 രൂപ, മാനന്തവാടി 6800 രൂപ, നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2550 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ഇപ്പോൾ കേട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ശക്തമായ മഴ പെയ്തു. ജൂലൈ 7 മുതൽ 9 വരെ ലക്ഷദ്വീപിൽ ശക്തമായ ഉപരിതല കാറ്റ് വീശാൻ സാധ്യത. കേരളത്തിൽ 24 മണിക്കൂറിനുള്ളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. 8-9 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ടാകാനും സാധ്യത. മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ മുന്നറിയിപ്പുമുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പുലർത്തേണ്ടതാണ്.
1: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: ആജ് ഇന്തോനേഷ്യ കീ ഇസ് മഹാൻ ധർത്തി പർ മൈ യ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽകർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
2: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
2: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണം.

0: എന്ന നിർദ്ദേശം ജൂൺ 20-ന് തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കല്ലാടിയിൽ ഉണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കല്ലാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രി ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മെസ്സെ ഏക് ഈ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭവന കാക് അനുപമ ഉദാഹരണ ഫുട്ബോൾ ലോകോക്കോ ഏക ദൂസരെ ജോഡത്ത ഖിലാഡിയോക്ക അച്ഛ പ്രദർശനം സഭി ഖേൽ പ്രേമിയോക്കോ ഉത്സാഹിത കരത്ത ഖേൽ ഭവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നീ ഹേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹേ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത

0: ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി. യുവവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും കഴിവുകൾക്കും സൃഷ്ടിപരമായ ചിന്തകൾക്കും വേദിയൊരുക്കുന്ന യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് സംഗീതത്തിലൂടെ കഴിവുകൾ അവതരിപ്പിക്കുന്ന 2 യുവ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ഈ കലാകാരന്മാർ അവരുടെ പ്രതിഭയും ആത്മവിശ്വാസവും കൊണ്ട് ശ്രദ്ധേയരാണ്. ഹരീഷ് ബാബുവിൻ്റെ ഗാനങ്ങളും അഖിലേഷ് RS തബലയും മൃദംഗവും ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രത്യേക യുവവാണിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഹരീഷ് ബാബുവിൻ്റെ ഗാനങ്ങൾ കേൾക്കാം.

0: നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം
1: ജെ ജയ്ദേവ്.
0: യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. അടുത്ത നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496569321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ.

മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 8 മണി. സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ പി കെ ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം, ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിത, കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി കെ ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: ധിഷണയുടെ പ്രകാശനങ്ങളാണ് പി കെ ബാലകൃഷ്ണന്റെ രചനകൾ. ആഴത്തിലുള്ള വായനയുടെയും യുക്തിയാധിഷ്ഠിത ചിന്തയുടെയും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ അതിൽ കാണാം. പി കെ ബാലകൃഷ്ണന്റെ വിചാരലോകം താരതമ്യങ്ങളില്ലാത്തതാണ്. പരമ്പരാഗത ചിന്താസങ്കല്പങ്ങളെയും വ്യവസ്ഥാപിത സാഹിത്യ സമീപനങ്ങളെയും ജീർണിച്ച രചനാതന്ത്രങ്ങളെയും തിരസ്കരിച്ചു. കാലത്തിൻ്റെ തടവിൽ നിന്ന് മാറി നിന്നുള്ള ധൈഷണിക അന്വേഷണങ്ങളാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. അതുകൊണ്ട് നോവൽ, വിമർശനം, സാഹിത്യ പഠനം, ചരിത്ര ഗവേഷണം എന്നീ മേഖലകളെല്ലാം കാലത്തെ അതിജീവിക്കുന്ന കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞു. പി കെ ബാലകൃഷ്ണൻ്റെ 29-ാമത്തെ വയസ്സിലാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത്, നാരായണ ഗുരു. അതൊരു സ്മാരക ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. ഗുരുവിൻ്റെ ജീവിതവും കാലവും ദർശനവും സംഭാവനകളും കണ്ടെത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ഈ സമാഹരണ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആചാര്യനായാണ് ആദ്യകാലങ്ങളിൽ ഗുരുവിനെ പരിഗണിച്ചിരുന്നത്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഈ ആദ്യ പഥികനെ ജീവിച്ചിരിക്കുന്ന കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ആ ചരിത്ര ദൗത്യം നിർവഹിക്കുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ആമുഖത്തിൽ എഴുതുന്നു, ഈഴവരുടെ ഇന്നത്തെ സമസ്ത സാമുദായിക സംരംഭങ്ങളുടെയും പ്രഭവകേന്ദ്രമായി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന നില ചരിത്രപരമായി മുഴുവനും ശരിയല്ല. സ്വാമിയോടും അവനവനോടും നീതി കാണിക്കുന്ന നിലയുമല്ല. പക്ഷേ ഈഴവ സമുദായത്തിൻ്റെ സത്യമായ ഈ തെറ്റിദ്ധാരണ അവരുടെ ഭക്തിയിൽ തീവ്രതയും ആരാധനയിൽ കടും വർണ്ണ പകിട്ടും ആരോപിക്കുന്നു. അവതാന വർണ്ണനയ്ക്ക് വേണ്ടി ത്രസിക്കുന്ന ഭക്തജനങ്ങൾ ആരാധനാമൂർത്തിയെപ്പറ്റിയുള്ള പുതിയ വിവരങ്ങളോട് വൈരസ്യമുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെ സ്വാമിയെപ്പറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃതികൾ മിക്കതും അന്വേഷണാസക്തിയുടെ കവാടം തഴുതിട്ട് പൂട്ടിയ ആ ഭക്തിയുടെ വിഭാഗീയ അന്തരീക്ഷം അറിഞ്ഞും അറിയാതെയും വിശ്വസിക്കുന്നവരായിരുന്നു. ഗുരുവിനെ മൊത്തം മലയാളിയുടെ ചിന്താജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സമാഹാര ഗ്രന്ഥത്തിലൂടെ ലക്ഷ്യമിട്ടത്. ആ ദൗത്യം പിൽക്കാലത്തെ വിവിധ സംവാദ സന്ദർഭങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും സാധ്യമാക്കി. അന്നുവരെ പുറത്തു വന്ന അനുസ്മരണ സമാഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപഘടനയും ഉള്ളടക്കവുമാണ് നാരായണ ഗുരുവിൻ്റേത്. കേരളത്തിലെ പ്രമുഖ മനീഷികളിലൂടെ ഗുരുവിനെ രൂപപ്പെടുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. വ്യത്യസ്ത സമീപനങ്ങളിലൂടെ, വിഭിന്ന വീക്ഷണങ്ങളിലൂടെ ഗുരുവിനെ കണ്ടെത്തുകയാണിവിടെ. എൻ കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, EMS നമ്പൂതിരിപ്പാട്, സി കേശവൻ തുടങ്ങി നിരവധി പേരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ കേവലമായ ഓർമ്മകളല്ല, കേരളീയ നവോത്ഥാനത്തിൻ്റെ സൂക്ഷ്മ ചിത്രങ്ങളാണ് ഈ ഗ്രന്ഥം പ്രദർശിപ്പിക്കുന്നത്. ആശാൻ കവിതയുടെ നിർദ്ധാരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആശാൻ കവിതാ പഠനങ്ങളുടെ ദീർഘസൂചിക തന്നെയുണ്ട്. മലയാളത്തിലെ വിവിധ വിമർശന സമ്പ്രദായങ്ങളുടെ ഉരകല്ലാണ് ആശാൻ കവിത. അതിൻ്റെ സൗന്ദര്യ ലാവണ്യ സങ്കല്പങ്ങളും സാമൂഹ്യ വിവക്ഷകളും ശില്പ സംവിധാനങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്.

പി കെ ബാലകൃഷ്ണൻ, കുമാരനാശാൻ കവിതകൾ നടത്തുന്ന വിമർശന പഠനം പഠനസഞ്ചാരം മലയാള കാവ്യമോർശനത്തിൻ്റെ സവിശേഷ അനുഭവമാണ്. കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ച് പഠിക്കുക എന്നതിലുപരി പി കെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയെടുത്ത കാവ്യദർശനങ്ങളെ ആ കവിതയോട് ചേർത്തുവെക്കുകയാണ് ചെയ്യുന്നത്. കാവ്യകലയുടെ അടിസ്ഥാന ഭാവങ്ങളും തത്വങ്ങളുമാണ് ഇവിടെ എൻ്റെ വിചാരങ്ങൾക്ക് അടിസ്ഥാനം. ഭാവവൈവിധ്യമുള്ള ഒരു മാതൃകയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിലൂടെ കാവ്യകലാതത്വങ്ങൾ പരോക്ഷമായി ഉപന്യസിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. കുമാരനാശാൻ്റെ ജീവിതത്തെയും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും കവിതകളെയും സമഗ്രമായി പരിശോധിക്കുന്ന കൃതിയാണ് കാവ്യകല കുമാരനാശാനിലൂടെ എന്ന രചന. വിഭിന്നമായ കലാസങ്കല്പങ്ങളിലൂടെയും കൃത്യമായ സാമൂഹ്യ വീക്ഷണങ്ങളിലൂടെയുമാണ് ഈ കാവ്യപ്രപഞ്ചത്തെ പി കെ ബാലകൃഷ്ണൻ സമീപിച്ചത്. ഓരോ രചനകളെയും സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. കൃതിയുടെ ആന്തരിക ഗൗരിമയും ശില്പ സംവിധാനവും സൗന്ദര്യ പ്രകാശവും പകർത്തിവയ്ക്കുന്നു. പരമ്പരാഗത കാവ്യ നിരൂപണത്തിൻ്റെ രീതിശാസ്ത്രങ്ങളെ തിരസ്കരിക്കുകയും സാമൂഹ്യ വീഴ്ചകളിൽ മാത്രം ഊന്നിയുള്ള പഠന സമ്പ്രദായങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നു. കവിതാ പഠനത്തിൻ്റെ പുതിയ വഴികളാണ് പി കെ ബാലകൃഷ്ണൻ തുറന്നിട്ടുള്ളത്. മാത്രമല്ല പിൽക്കാലത്ത് ആശാൻ പഠനങ്ങളുടെ വഴികാട്ടിയായി ഈ രചന മാറി. നോവൽ കല പി കെ ബാലകൃഷ്ണൻ്റെ ആത്മചേതനയിൽ ആഴത്തിൽ പടർന്നിരുന്നു. അത് മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന് പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ പ്രേരണയായി. മാത്രമല്ല മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നോവൽ രചനയ്ക്ക് പ്രചോദനവുമായി. നോവലിസ്റ്റുകളെ സമഗ്രമായി പഠിക്കുക മാത്രമല്ല നോവലിൻ്റെ കലാതന്ത്രവും ലാവണ്യ അനുഭവങ്ങളും ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മലയാളത്തിലെ എല്ലാ കാലത്തെയും നോവൽ പഠനങ്ങളിൽ ചന്തുമേനോൻ ഒരു പഠനവും നോവൽ സിദ്ധി സാധനയും സവിശേഷ സ്ഥാനം അർഹിക്കുന്നു. നോവൽ പഠനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഈ കൃതികൾക്ക് കഴിഞ്ഞു. എന്താണ് നോവൽ? നോവൽ കൃതിയെ സവിശേഷമാക്കി മാറ്റുന്ന രചനാതന്ത്രങ്ങൾ എന്താണ്? നോവലിസ്റ്റിൻ്റെ കലാസിദ്ധികൾ സവിശേഷമായി പ്രകാശിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് തുടങ്ങിയ നിരവധി ചർച്ചകൾക്കാണ് ഈ കൃതികളിലൂടെ പി കെ ബാലകൃഷ്ണൻ വഴി തുറന്നിട്ടത്. പി കെ ബാലകൃഷ്ണൻ്റെ വന്ന ആദ്യ പുസ്തകമാണ് ചന്തുമേനോൻ ഒരു പഠനം. സി ജെ തോമസിൻ്റെ പ്രേരണയാലാണ് ഈ കൃതി രചിച്ചത്. പല നിലകളിലാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത്. നോവൽ സിദ്ധിയും സാധനയും മലയാള നോവൽ വിമർശനത്തിൻ്റെ ചരിത്രരേഖയാണ്. അത് നോവൽ പഠനത്തിൻ്റെ മാത്രമല്ല മലയാള നിരൂപണത്തിൻ്റെ കൂടിയാണ്. ഡോക്ടർ അയ്യോപണിക്കർ പുസ്തകത്തിന് എഴുതിയ ആമുഖത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ വീക്ഷണ ചക്രവാളം വികസിക്കുന്നതിന് ഒരു മികച്ച ദൃഷ്ടാന്തമാണ് നോവൽ സിദ്ധിയും സാധനയും. കാവ്യകലയുടെ സവിശേഷത അവതരിപ്പിച്ച കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പോലെ നോവൽ കലയുടെ അടിസ്ഥാന സ്വഭാവങ്ങളും അതിൽ പുലർത്തേണ്ട മൗലിക സവിശേഷതകളും രചനാതന്ത്രങ്ങളുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വിശ്വസാഹിത്യത്തിലെ മൂന്ന് എഴുത്തുകാരുടെ കൃതികളെ ഡോസ്റ്റോവ്സ്കി, കാരമസോവ് സഹോദരന്മാർ, ജെയ്ൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം അടിസ്ഥാനമാക്കിയാണ് നോവൽ ചിന്ത നടത്തിയിരിക്കുന്നത്. നോവലിൻ്റെ ലക്ഷണങ്ങൾ ക്രോഡീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്ന് പി കെ ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിലെ പുതിയ വഴികൾ വളർന്നുവരുന്ന കാലത്താണ് പി കെ ബാലകൃഷ്ണൻ ഈ രചന നടത്തുന്നത്. പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കാലം. മാത്രമല്ല ആധുനിക വിമർശനത്തിൻ്റെ അന്തരീക്ഷവും രൂപപ്പെട്ടു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യ വിമർശനത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മാതൃക അവതരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പി കെ ബാലകൃഷ്ണൻ നോവൽ സിദ്ധിയും സാധനയും എഴുതുന്നത്. നോവൽ കലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന പി കെ ബാലകൃഷ്ണൻ നോവൽ രചനയിലും ഏർപ്പെട്ടു. ആദ്യ നോവലാണ് പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ. ഒരു പട്ടിയെ കേന്ദ്രമാക്കി കഥ പറയുകയാണ് ചെയ്തത്. ആത്മപരിഹാസത്തിൻ്റെയും ആത്മനിന്ദയുടെയും രൂപത്തിലാണ് ഈ നോവൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നോവലിസ്റ്റിൻ്റെ ദേശമാണ് ഭൂമിക. മൃഗങ്ങളും മനുഷ്യരും ചേരുന്ന ജീവിത പ്രപഞ്ചം. രാഷ്ട്രീയാഭിമുഖ്യമുണ്ടായിരുന്ന രാഷ്ട്രീയ ചിന്തകൾ അവതരിപ്പിച്ചിരുന്ന പി കെ ബാലകൃഷ്ണൻ്റെ ആത്മഛായ ആ നോവലിൽ നിന്നും വായിച്ചെടുക്കാനാവും. നോവൽ എന്ന ജനപ്രിയ മാധ്യമത്തിൻ്റെ രസതന്ത്രം ഉൾക്കൊള്ളുന്ന രചനയല്ലിത്. സാധാരണ വായനക്കാരോട് അനായാസ സംവദിക്കാൻ ഈ നോവലിന് കഴിയുന്നില്ല. ബൗദ്ധിക പ്രകടനപരതയുടെ സാന്നിധ്യമാണ് ഇതിൽ നിഴലിക്കുന്നത്. മലയാള നോവലിലെ ഏകാന്ത വിസ്മയമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതിഹാസത്തിൻ്റെ അഗാധ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ജീവിത ശില്പമാണിത്. നോവലിൻ്റെ ചരിത്ര പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഭാഷയുടെ അസാധാരണ ലാവണ്യത്തിലൂടെ രൂപപ്പെടുത്തിയ ആഖ്യാന മാതൃകയാണിത്. നോവലിലെ അസാധ്യമായ അന്വേഷണങ്ങളെ സാധ്യമാക്കിയ രചന ബന്ധങ്ങളുടെ സന്ദിഗ്ധതകളെ ഇതിഹാസ ആഖ്യാനത്തിലൂടെ ആവിഷ്കരിക്കുന്നു. മാത്രമല്ല മൂല്യസംഘർഷങ്ങൾ, രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലൂടെ പി കെ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ നോവൽ മലയാള നോവൽ ചരിത്രത്തിലെ പ്രകാശഗോപുരമായി ഇന്നും നിൽക്കുന്നത്. വ്യാസമഹാഭാരതത്തിലുള്ള നിരന്തര സഞ്ചാരമാണ് നോവൽ രൂപപ്പെടുത്തിയത്. ഇതിഹാസത്തിൽ നിന്ന് ഒരു നോവൽ വാർത്തെടുക്കുമ്പോൾ രചനാപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടാം. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, ആഖ്യാനത്തിൻ്റെ ഗരിമ, ശില്പഘടനയുടെ ലാവണ്യം, ഭാഷയുടെ പ്രൗഢി, അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്തത, സംഭാഷണത്തിലെ ധ്വനിസാന്ദ്രത തുടങ്ങിയവ സൂക്ഷ്മമായി കൊത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിഹാസത്തോട് നീതി പുലർത്തുക എന്നത് നോവലിസ്റ്റിൻ്റെ വെല്ലുവിളിയാണ്. പ്രതിഭയുടെ മൗലികത സൂക്ഷിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ധീരമായ രചനാദൗത്യമാണ് നിർവഹിച്ചത്. നിരന്തരം പുതുക്കിപ്പണിഞ്ഞാണ് ഈ നോവൽ സൃഷ്ടിച്ചത്. ഭാഷയും സംഭാഷണങ്ങളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്.

0: വി കെ ബാലകൃഷ്ണന് ചരിത്രമെന്നും ചിന്തയിലെ നിരന്തര പ്രചോദനമായിരുന്നു. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ആലോചനകളും പഠനങ്ങളും വിമർശനങ്ങളും നടത്തിയത്. നാരായണഗുരു മുതൽ ജാതി വ്യവസ്ഥയും കേരളചരിത്രവും വരെ അത് പടർന്നു കിടക്കുന്നു. ആദ്യകാല കേരളത്തിൻ്റെ ചരിത്രവും നവോത്ഥാന ആധുനിക ചരിത്രവും പി കെ ബാലകൃഷ്ണൻ്റെ അന്വേഷണ വീഥിയിൽ എന്നും ഉണ്ടായിരുന്നു. കൃത്യമായ സാമൂഹ്യ വീക്ഷണത്തിൻ്റെയും തികഞ്ഞ യുക്തിയുടെയും നിശ്ചിതമായ ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ചരിത്ര നിഗമനങ്ങൾ രൂപപ്പെടുത്തിയത്. അത്തരം ആശയങ്ങൾ മലയാളത്തിലെ സാമ്പ്രദായിക ചരിത്രചിന്തകരെയും അക്കാദമിക് പണ്ഡിതരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ആ ചരിത്രരചനകൾ ബോധപൂർവ്വം അവർ തിരസ്കരിച്ചു. ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രഗ്രന്ഥം ചരിത്രരചനയിലെ ആദ്യ കൽപ്പുകളൊന്നാണ്. 1957 അത് എഴുതിത്തീർത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്നും പൊരുതുന്ന മുസ്ലിം ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ഭാഗമായി വിലയിരുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ദേശീയ ചരിത്രകാരന്മാർ ആ സമര പോരാളിയെ തിരസ്കരിച്ചപ്പോഴാണ് ഇത്തരമൊരു ജീവചരിത്രരചന നടത്തിയത്. ഇന്ത്യൻ ദേശീയ ചരിത്രവും ടിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ നാടകീയ സന്ദർഭങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ജീവചരിത്രം എഴുതിയത്. ടിപ്പു സുൽത്താനെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമാണിത്. നിരവധി പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പി കെ ബാലകൃഷ്ണൻ്റെ അവസാന കൃതിയും ചരിത്രഗ്രന്ഥമാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. കേരള ചരിത്ര രചനാ രീതികളെ നിശിതമായി ചോദ്യം ചെയ്ത കൃതിയാണിത്. പരമ്പരാഗത അക്കാദമിക് ചരിത്രരചനാ സമ്പ്രദായത്തോട് വലിയ ഏറ്റുമുട്ടലാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. വസ്തുതകളുടെയും നിഗമനങ്ങളുടെയും ബലത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത്. ഇതിലെ പല ഭാഗങ്ങളും ചരിത്രകാരന്മാരെ പ്രകോപിപ്പിച്ചു. പി കെ ബാലകൃഷ്ണൻ്റെ ആത്മജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു സി ജെ തോമസും സി എൻ ശ്രീകണ്ഠനാരും. അയ്യോ പണിക്കരും എം കെ സാനുവും അതിലുൾപ്പെടും. കേരള സർവകലാശാലയിലെ ലൈബ്രറിയനായിരുന്ന വി വേലപ്പൻ നായർ, കവി നീലംപേരൂർ മസൂരൻ നായർ, യുഗരശ്മി പത്രാധിപർ ഇ എൻ മുരളീധരൻ നായർ എന്നിവരുമായുള്ള ഊഷ്മള ബന്ധം പുലർത്തിയിരുന്നു. ഇങ്ങനെ പരിമിതമായ സൗഹൃദ ബന്ധങ്ങളെ പി കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ധൈക്ഷണീയ വിചാരങ്ങൾ പങ്കിടാനും രചനകൾ ചർച്ച ചെയ്യാനും സന്നദ്ധമായവരെ മാത്രമേ സൗഹൃദ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. സി ജെയുടെയും സി എൻ്റെയും നാടകലോകത്തെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ വിശദമായ പഠനങ്ങൾ എഴുതി. ആ നാടകങ്ങളിലെ ആന്തരിക സംഘർഷവും ദർശനവും കൃത്യമായി അവതരിപ്പിച്ചു. അത് സൗഹൃദത്തിൻ്റെ ആദരവായിരുന്നില്ല, മറിച്ച് മലയാളത്തിലെ മികച്ച രണ്ട് നാടകലോകങ്ങളുടെ പരിചയപ്പെടുത്തലായിരുന്നു. മലയാള നാടക പഠനത്തിൻ്റെ സവിശേഷ മാതൃകകളാണ് അത്. പി കെ ബാലകൃഷ്ണൻ എപ്പോഴും ഒറ്റയനായിരുന്നു. ഒത്തുതീർപ്പുകൾ ആ ജീവിത പുസ്തകത്തിലില്ലായിരുന്നു. പി കെ ബാലകൃഷ്ണൻ്റെ വിയോഗവേളയിൽ ആത്മസുഹൃത്തായ എം കെ സാനു കരുത്തൻ ഒറ്റയാൻ എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ ഇങ്ങനെ എഴുതി: ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഏറ്റവും ഏകനായി നിൽക്കുന്നവനാണ് എന്ന വാക്യം ഇബ്സൻ്റേതാണ്. ആ വാക്യത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടും ആദരവോടും കൂടി പലപ്പോഴും ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ കാണുക മാത്രമല്ല, ആ മനുഷ്യനുമായി അഗാധബന്ധം പുലർത്തുകൂടി ചെയ്തു എന്നത് എൻ്റെ നേട്ടമാണ്. ആ മനുഷ്യൻ്റെ പേരാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണൻ, കാലത്തിൻ്റെ ജ്വാലാമുഖം. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം.

സിന്ധുവിനെ തൊട്ട കൈകൾ ശങ്കരീശത്വം ചൊല്ലുന്നുവല്ലോ, സിന്ധുവിനെ

ചെയ്തമ്മ വൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്നു കക്കുന്നിതമ്മാൾ കലേശരതിമുല്ലകൾ പൂക്കുന്ന ചൊടികിണയിലെ സപ്തമധുരത്തിനാർത്തനം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധി പ്രസ്ഥമേ കലേ

ബലികൾ രുദ്രകൾ കല്യാണ രൂപികളാകുമൻ തോഴികൾ തന്യാസിരാഗത്തിലാകെ തളിർത്ത് സ്വയം മറന്നാടുന്ന കാട്ടരിക്കും കനകാംബരവും നിഴൽ നീട്ടാൻ മടിക്കും

0: വാഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് തനിയെ.
1: ഫ്ലോറയെ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായാണ് വേണു അവരുടെ ആ വീട്ടിലേക്ക് വരുന്നത്. വേണു വരണമെന്ന് മൃദുല ആശിച്ചിരുന്നോ എന്നറിയില്ല, വരരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നോ എന്നും അറിയില്ല. എന്തായാലും പ്രശ്നമില്ല എന്നൊരു മാനസികാവസ്ഥ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാവാം അയാളെ കണ്ടപ്പോൾ ഓർമ്മകളുടെ ഒരുപാടിലകൾ അവർക്കിടയിൽ വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. മറ്റൊരു സ്ത്രീയുടെ സ്വന്തമായതുകൊണ്ടാവാം അവൾ വേണുവിനെ ആദ്യം കാണുന്ന പോലെ നോക്കി. എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവൾ കാണാതെ പോയ അയാളുടെ കൈത്തണ്ടയുടെ നിറം, തിങ്ങി നിറഞ്ഞ രോമം, കാലുകൾ, വിരലുകൾ, അക്ഷരം വറ്റിപ്പോയ ചുണ്ടുകൾ, ആകെ കൂടി അയാൾക്കൊരു നിസ്സഹായതയുണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നോ? അത് അവൾ കാണാതെ പോയതെന്തേ? കുറ്റമറ്റ ഭാര്യയും അമ്മയുമാണ് താനെന്ന് ഇന്നലെ വരെ അഹങ്കരിച്ചിരുന്ന മൃദുല പ്രതീക്ഷിച്ചില്ല ഇല്ലേ? അയാൾ

ചോദിച്ചു. സത്യത്തിൽ മൃദുലയ്ക്ക് അതിൻ്റെ മറുപടി അറിയില്ലായിരുന്നു. എനിക്കൊരു ലൈം ടീ വേണ്ടിയിരുന്നു. അത് അവളുടെയും ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു ലൈം ടീക്ക് മുന്നിലിരിക്കുമ്പോൾ അവൾ ആ ശീലമുണ്ടാക്കിയ ആളെ ഓർക്കുന്നുപോലുമില്ല. ആ ചിന്തയിലെ അസ്വാസ്ഥ്യം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, ഫ്ലോറ നിങ്ങളുടെ ശീലങ്ങളുമായി പൊരുത്തപ്പെട്ടോ? അയാൾ ചിരിച്ചു, പിന്നെ പറഞ്ഞു, ആ പൊരുത്തപ്പെട്ടു വരുന്നു. ലൈം ടീ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വിസ്മയിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് മറ്റെന്തൊക്കെ വെട്ടിമാറ്റേണ്ടി വന്നാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം വിരൽത്തുമ്പ് വരെ ത്രസിച്ചു നിന്ന് വേദനിപ്പിച്ച മനുഷ്യനാണിത്. ഇന്ന് മറ്റൊരുവളുടെ ഭർത്താവായി, അതും പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞതിന് ശേഷം. ജീവിതം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവെക്കുന്നത്. ലൈം ടീ ഊതി കുടിക്കുന്നതിനിടയിൽ വേണു ചോദിച്ചു, പിന്നെ ജീവിതം എങ്ങനെ? ആ ചോദ്യം അവൾ ആസ്വദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനെ പോലിരുന്നു. കണ്ടു പഴകിയതെല്ലാം, അനുഭവിച്ചു പഴകിയതെല്ലാം നൊടിയിടയിൽ ഊരിയെറിയും മട്ടിൽ ഒരു പുതുമ അയാളിലേക്ക് പൊടുന്നനെ വന്നെത്തിയ പോലെ. രണ്ടാളിന് ജീവിക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. തോൽവി സമ്മതിക്കാൻ ഭാവമില്ലാത്ത ഒരുവളുടെ പറച്ചിൽ പോലെ ആയിപ്പോയോ അതെന്ന് പിന്നീട് അവൾക്ക് തോന്നിയെങ്കിലും അപ്പോഴവൾക്ക് അതങ്ങനെയേ പറയാനാകുമായിരുന്നുള്ളൂ. വേണു പെട്ടെന്ന് നിശബ്ദനായത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ തൊഴിൽ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൻകിട ഹോട്ടലിലെ അടുക്കളക്കാരികളിൽ ഒരുവൾ. ഏതാനും നാൾ മുമ്പ് വരെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വച്ചു വിളമ്പിയിരുന്നവൾ ഇന്ന് അനേകരുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്നു. ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയപ്പോൾ അയാളുടെ മുൻ ഭാര്യ എന്ന നിലയ്ക്ക് അയാളുടെ പങ്കുപറ്റി ജീവിക്കരുത് എന്നത് ഒരു വാശിയായി വളർന്നപ്പോൾ, ഞാൻ ജീവിക്കും എന്ന ഇച്ഛാശക്തി നിർണായകമായപ്പോൾ ഒക്കെ തോന്നിയതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒന്നുണ്ട്, അടുക്കളപ്പണി. ഏത് തൊഴിൽ ചെയ്തും ജീവിക്കാം, അതിലൊരു അന്തസ്സേടിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് രുചിമേളങ്ങളുടെ ലോകത്ത് അവൾ എത്തിച്ചേർന്നത്. രേണു സ്കൂളിൽ നിന്ന് വരാറായോ? അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ക്ലാസ് കഴിഞ്ഞ് അവൾ ട്യൂഷന് പോകുന്നുണ്ട്, ഹിന്ദിക്കും മാത്സിനും. അവൾ എന്നെ അന്വേഷിക്കാറില്ലേ? മൃദുല അതിന് മറുപടി പറഞ്ഞില്ല. തികട്ടി വന്ന ഗദ്ഗദം വിഴുങ്ങി അവൾ ചിരിച്ചു. നിന്റെ സ്കൂട്ടി കണ്ടീഷനല്ലേ? അയാൾ ഒരു നിമിഷം ഭർത്താവായി. കുഴപ്പമില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ഫ്ലോറെ കൂടി കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നും ഇപ്പോഴില്ല കേട്ടോ. അതിന് അയാളും മറുപടി പറഞ്ഞില്ല. വീട്ടുകാരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ നിസ്സഹായരാക്കിക്കൊണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു രാത്രി വേണുവിനൊപ്പം ഇറങ്ങിപ്പോരുമ്പോൾ പ്രണയത്തിൻ്റെ കരുത്ത് മാത്രമായിരുന്നു കൈമുതൽ. വേർപിരിയുമ്പോൾ വേണു പറഞ്ഞു, നിനക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാം. കടുത്ത പുച്ഛം തോന്നി. കാരണം അത് പറഞ്ഞു തീർക്കാൻ അയാൾ അത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു. നന്ദി, സ്കൂട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പുരുഷനില്ല. അത് നിങ്ങളൊരു കുറ്റമറ്റ പുരുഷനായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്നു രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു. എവിടേക്കോ തകർച്ച തോന്നി, എവിടേക്കോ വേദനിക്കുകയും ചെയ്തു. കെട്ടഴിഞ്ഞ ഒരു കാറ്റ് മനസ്സിൽ കിടന്ന് ചീറി. അയാളെ കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം ഈ നഗരത്തെ മുഴുവനാണ് അവൾ കെട്ടിപ്പിടിച്ചത്. നഗരം അവളെ സംബന്ധിച്ചിടത്തോളം പുരുഷനായിരുന്നു. ആ നഗരത്തോടൊപ്പം അയാൾ അവളെ ഉപേക്ഷിച്ചു. പ്രണയം, അവൾ വിചാരിച്ചു. അത് അവളെ സംബന്ധിച്ചിടത്തോളം എടുക്കാത്ത ഒരു നാണയത്തുട്ടാണ് ഇപ്പോൾ. അവൾ അയാളെ നോക്കി. അയാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ മുടി നരച്ചു തുടങ്ങിയോ? അയാൾ വിസ്മയം ഭാവിച്ചു. ക്ഷീണിച്ചിട്ടുമുണ്ട്. രണ്ട് സ്ത്രീകൾ തനിച്ച് താമസിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുരുഷന്മാരില്ല. അയാൾ നിശബ്ദനായി. സപ്പോർട്ടയുടെ ചില്ലകൾ ജനാലയോളം വീശി നിൽക്കുന്ന ഒരു വീടായിരിക്കും അവരുടേതെന്ന് വേണുവും മൃദുലയും ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നു. ഒരു മരത്തിൻ്റെ ചില്ലയില്ലാതെ ജീവിതത്തെ സ്നേഹിക്കാനാവില്ലെന്ന് അയാളും അവളും വിശ്വസിച്ചു. കൊഴുത്ത ഇലകളുള്ള ചെമ്പരത്തികൾ, പേരമരം, അങ്ങനെ കുറേയേറെ വളർത്തുമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിതം വരച്ചിടാൻ ശ്രമിച്ചത്. ഈ വീടിൻ്റെ തണുപ്പിലിരിക്കുമ്പോൾ അയാൾക്ക് പലതും ഓർക്കാനുണ്ടാവും. നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയെന്ന് തോന്നാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം നനഞ്ഞിരുന്നു. അയാൾ മുഖമുയർത്തിയതുമില്ല. ഒരിക്കലുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. ഞാനിപ്പോൾ കുറേയേറെ സ്വതന്ത്രയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഞാനീ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതിലെ താന്തോന്നിത്തെയാണ് നീ സ്നേഹിക്കുന്നത്. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ആത്യന്തികമായി നീ ഭർത്താവ് ഉണ്ടായിട്ടും അയാളില്ലാതെ ജീവിക്കേണ്ടി വന്നവളാണ്. അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വെറുതെ എന്തിനാണ് ഇത്തരം സംസാരങ്ങൾ? ജീവിതം ഒന്നേ ഉള്ളൂ. അത് നാം നമുക്കിഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനുള്ളതാണ്. പകരം വെക്കാൻ

0: ഇല്ലാത്ത വേദനയുടെ, ആശ്വാസമില്ലാത്ത വേദനയുടെ വേലിയേറ്റം അയാളിൽ ഉണ്ടാവുന്നത് അവൾ കണ്ടു. അവൾ മിണ്ടിയതേയില്ല. അവൾക്ക് ശേഷം കടലുകൾ അവസാനിച്ചിരുന്നുവല്ലോ. ഞാനിറങ്ങുന്നു, വേണു എഴുന്നേറ്റു. അവൾ തടഞ്ഞില്ല, ഒന്നും പറഞ്ഞുമില്ല. അയാൾ ചെറിയ ഇടവഴിയിലേക്കിറങ്ങി. മെല്ലെ മെല്ലെ മാഞ്ഞു പോയപ്പോൾ വേദന ഒരു ചുഴലി പോലെ അവളിൽ പാഞ്ഞുണർന്നു. ചേർത്തടച്ച വാതിലിൽ അവൾ തലതല്ലി പൊട്ടിക്കരഞ്ഞു തനിയെ.
1: തനിയെ കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: പാട്ടും പൊരുളും ഗാനരചനയുടെ ആസ്വാദ്യതയും ആഴവും തേടുന്ന പരിപാടി.
1: എല്ലാ വാതിലിൽ അവൾ തലതല്ലി പൊട്ടിക്കരഞ്ഞു തനിയെ.
2: തനിയെ കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
0: ഇന്നത്തെ സർഗകേരളം സമാപിക്കുന്നു.

0: പാട്ടും പൊരുളും ഗാനരചനയുടെ ആസ്വാദ്യതയും ആഴവും തേടുന്ന പരിപാടി എല്ലാ ശനിയാഴ്ചയും രാവിലെ പുലർവട്ടത്തിന്റെ രണ്ടാം പകുതിയിൽ. പാട്ടിനെ അറിഞ്ഞ് പാട്ട് ആസ്വദിക്കാം. പാട്ടും പൊരുളും.
1: നോവൽ സഞ്ചാരം. മലയാളത്തിലെ പ്രശസ്തമായ ആഖ്യായികകൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ എല്ലാ ദിവസവും രാവിലെ 8:30 നോവൽ സഞ്ചാരം. നോവൽ സഞ്ചാരത്തിൽ കേൾക്കുക ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.

ശ്രോതാക്കൾ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

നാളെ രാവിലെ ഉഷമലയിൽ കേൾക്കാം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ വചന പദ്ധതി എന്ന കവിത. ആലാപനം എച്ച് രാജേഷ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻപാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള

0: ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരവധി കരാറുകളിലും രാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ KP അനിൽകുമാർ, T സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 04936 2887 50 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കള്ളാടിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ്. തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടന്ന ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യം ഗൌരവത്തോടെ കാണുന്നുവെന്നും രാജ്യത്തുടനീളം 10,000 മെഡിക്കൽ സീറ്റുകൾ സജ്ജമാക്കാൻ 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണെന്ന് മന്ത്രി K. മുരളീധരൻ. പുലയനാർക്കോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ളത് അല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ഫ്രണ്ട്

0: ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. 2008 അഹമ്മദാബാദ് തുടർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ നൽകിക്കൊണ്ടുള്ള 2022 വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ 70 മിനിറ്റിനിടെ ഉണ്ടായ 21 തുടർ സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം കേൾക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ ഭാവനയ്ക്ക് ഈണമിട്ടിരിക്കുന്നു മോഹൻ സിത്താര.

0: വിദ്യാഭ്യാസ രംഗം.
1: എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാം യൂണിറ്റായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: നിങ്ങൾക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും ഇഷ്ടം? ആ, അവധി കിട്ടിയാ നല്ലതാ അല്ലേ മഴക്കാലത്ത്. അതുകൊണ്ടാണ് മഴക്കാലം ഇഷ്ടം എന്ന് പറയണേ. അപ്പോ ഇത്തരം കാലങ്ങള്, അതായത് അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും, നമ്മുടെ ഭൂമുഖത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ നമ്മളിലും മനുഷ്യരിലും പലതരത്തിലുള്ള വൈവിധ്യം തീർക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥയാണ്. ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണോ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? ഇന്ന് നമുക്ക് അന്തരീക്ഷ താപനിലയെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച നടത്തിയാലോ. ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത്? രാവിലെ വരുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണോ, നിങ്ങൾ സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ദിവസം മുഴുവനും ഒരേ അളവിലല്ല നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത് എന്ന് അറിയാം. സൂര്യോദയ സമയത്തെ താപനിലയും ഉച്ച സമയത്ത് ലഭിക്കുന്ന താപനിലയും ഒരുപോലെയാണോ? നമുക്ക് നോക്കിയാലോ. ഒരു പ്രദേശത്തെ അക്ഷാംശം, സൗരോർജ്ജ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും 12 മണിക്കാണ് സൂര്യൻ ഉച്ച സ്ഥായിലെത്തുന്നത്, അതുകൊണ്ട് ചൂട് കൂടുതല് 12 മണിക്കാവും എന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക. നമ്മൾ കാലാവസ്ഥയൊക്കെ ഓരോ പ്രദേശത്തിന്റെ പറയുമ്പോൾ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് നിങ്ങൾ കാണാറില്ലേ ന്യൂസിലൊക്കെ. ഈ കൂടിയ താപനില അളക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? അന്തരീക്ഷം ചൂടാകുന്നതിന്, ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. സൗരവികിരണത്താൽ താപം ഉയർന്ന് ഉച്ചയോടെയാണ് അത് പാരമ്യത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. ഭൗമവികിരണം അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഭൂമിയും അന്തരീക്ഷവും തണുക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുക? അതെ, സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ദൈനീക താപാന്തരം? എന്താണ് ദൈനീക ശരാശരി ഊഷ്മാവ്? ഇവിടെ അത് കണക്കാക്കുന്ന രീതിയും നിങ്ങൾക്ക് വിലയിരുത്തലിന് ചോദിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് കൂടിയ താപനില നമ്മൾ അളക്കുന്നുണ്ട്, കുറഞ്ഞ താപനിലയും അറിയും നമുക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനീക താപാന്തരം. അപ്പൊ എങ്ങനെയായിരിക്കും ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് പറയാൻ സാധിക്കുമോ? ആ അതെ, കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ദിവസത്തെ ദൈനീക താപാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് പറയാം, നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു ദിവസത്തെ ഒരു പ്രദേശത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക. കുറഞ്ഞ താപനില 25 ഡിഗ്രിയും

എങ്ങനെയായിരിക്കും നമ്മള് ദൈനിക താപാതരം കണ്ടെത്താൻ സാധിക്കുക? 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 25 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നു. അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ദൈനിക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനില കാണാന് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടി അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുക, അല്ലെ? അതിന്റെ ആവറേജ് കാണാ. 40 ഡിഗ്രിയിലാണ് കൂടിയ താപനില, 25 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. അപ്പോ ആ ദിവസത്തെ ദൈനിക ശരാശരി താപനില എങ്ങനെ കാണാൻ സാധിക്കുക നമുക്ക്? 40 ഡിഗ്രി + 25 ഡിഗ്രി 65 ഡിഗ്രി കിട്ടുന്നു. അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരാശരി. അപ്പൊ എത്രയാണ് ദൈനിക ശരാശരി താപനില? 32.5 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെയുള്ള കൂടുതൽ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ ഭൂപടം ഒന്ന് നോക്കാം. ആഗോള താപ വിതരണമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്താണ് സമതാപരേഖകൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വരകൾ കാണുന്നുണ്ടോ? ആ വരകളുടെ പ്രത്യേകത എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ. ഈ സമതാപരേഖകള് എല്ലായിടത്തും ഒരുപോലെയാണോ? ചില സ്ഥലങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? അതിനൊരു വളവ് കാണുന്നുണ്ട്, അല്ലെ? എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ അക്ഷാംശത്തിലാണെങ്കിലും കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നത് കൊണ്ടാണ് ഈ സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. നമുക്കറിയാം, കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. കടലോ മൂപ്പര് സാവധാനെ ചൂടാവുള്ളൂ, സാവധാനെ തണുക്കുള്ളൂ. അപ്പോ ഈ ചൂടാകുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഒന്ന് നോക്കൂ. അവിടെ എന്താ, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ സമതാപരേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് കൂടുതൽ നീല നിറത്തിൽ കാണുന്നത്? എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പൊ സമുദ്രങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെയും കരയും കടലും ചൂടാകുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആഗോള താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കൂ. അക്ഷാംശീയ സ്ഥാനം കാണിച്ചിട്ടുണ്ട് അവിടെ, അല്ലെ? ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. ഈ താപീയ മേഖലകള് ഡയഗ്രം നോക്കി കണ്ടെത്തി പട്ടികപ്പെടുത്തിയാലോ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്കൊന്ന് നോക്കൂ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലോട്ടടുക്കും തോറും താപനിലയിലെ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് ഡയഗ്രം നോക്കിയിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലൊക്കെ അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് ചെരിഞ്ഞിട്ടാണ് അവ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപം കൊള്ളുന്നതും. ഇവിടെ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ, ഗൂഗിൾ എർത്ത് തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധിക വിവരങ്ങള്, താപീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, താപനിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതും നമുക്കറിയാം. ഒരു ചിത്രം നോക്കൂ. അതില് ഉയരം കൂടുന്തോറും എന്താണ് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉയരം കൂടുന്തോറും ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില്

ശതാപനില കുറയുന്നു. അപ്പൊ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പൊതുവെ അവിടെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത താപനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. സമുദ്രത്തെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കര വേഗം ചൂടാകും, വേഗം തണുക്കും. അതുകൊണ്ട് തന്നെ കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ലാട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് എ, ബി എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീര

0: വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ല ട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് എ ബി എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അതിനെ കടൽക്കാറ്റ്, കടലിൽ നിന്നും വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഭൂപടത്തിൽ സമുദ്ര സാമീപ്യമുള്ള എയിൽ ദൈനീക താപാന്തരം കുറവും ബിയിൽ കൂടുതലുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് മിതമായ താപനില അനുഭവപ്പെടുന്നത്? കേരളം അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും വീശുന്നതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ അധികവും ചൂടാകാതെയും തണുത്തു പോകാതെയും നിലനിർത്താനാകുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. നമുക്കറിയാം, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളിലുണ്ട്. അത് കടന്നു പോകുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അന്തരീക്ഷ താപനിലയെ യഥാക്രമം, ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ കൂട്ടും, ശീതജല പ്രവാഹങ്ങളാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജല പ്രവാഹം. അതിന്റെ സ്വാധീനം കൊണ്ട് കാനഡ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്ന സ്ഥിതിയുണ്ട്. അപ്പോ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഏത് തീരത്തിലൂടെയാണോ പോകുന്നത് അവിടെ അന്തരീക്ഷ താപനില യഥാക്രമം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത്? അവിടെയും നമുക്ക് ചിത്രം നിരീക്ഷിക്കാനുണ്ട്. എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പർവ്വത ചെരിവുകളിലെ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന ചോദ്യമാണ്. എ ആണ് സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവ് എന്നുള്ളതൊന്ന് നോക്കൂ. അതെ, ബി ആണ്. അപ്പോ താരതമ്യേന താപനില കൂടുന്നത് എവിടെയായിരിക്കും? സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകൾ. വിപരീത ചെരിവുകളിലാണെങ്കിലോ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അതെ, അക്ഷാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. അന്തരീക്ഷത്തിലെ താപവ്യാപന ക്രിയ നിങ്ങൾ മനസ്സിലായല്ലോ. ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില വ്യത്യാസങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ഒന്നാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പാഠഭാഗം അവലോകനം ചെയ്തത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി, നിർവഹണ സഹായം ശ്രീരേഖ, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശം.

0: ഇപ്പോൾ കേട്ടത് PM നവീൻ രുദ്രനും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങൾ.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനയ്ക്ക് ശരത് ഈണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കവർ സ്റ്റോറി.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ഹരിണിയും പാടിയ ഗാനം കേൾക്കാം. സംവിധാനം, സംഗീത സംവിധാനം വിദ്യാസാഗർ.

ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ആകാശവാണി കോഴിക്കോട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്രഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണമിട്ട് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നക്ഷത്ര താരാട്ട്.

യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് രാധിക തിലക് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം സ്നേഹം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നദീഷ് ശങ്കർ ഈണമിട്ട്, യേശുദാസും രാധിക തിലകും ആലപിച്ചത്. ചിത്രം സുമംഗലി ഭവ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഉത്തമൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ ഭാവന, ജോൺസന്റെ ഈണം.

പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ഗാനമാകട്ടെ അടുത്തത്. ചിത്രേ ആലാപനം ചിത്ര, ONV കുറുപ്പിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ഉത്തം സിംഗ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ദേവരാഗം എന്ന ചിത്രത്തിൽ സുജാത, സിന്ധു എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു എം എം കീരവാണി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ആടുജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ ഭാവന, എ ആർ റഹ്മാന്റെ ഈണം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനയ്ക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് ചിത്രപാടിയത്. ചിത്രം ആകാശത്തേക്കൊരു കിളിവാതിൽ.

GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണമിട്ട് സുചിത്ര പാടിയത്. ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ.

വിനായക് ശശികുമാർ ഈണമിട്ട് റക്സ് വിജയൻ ക്ഷമിക്കണം വിനായക് ശശികുമാർ രചിച്ച് റക്സ് വിജയൻ ഈണമിട്ട് ദുൽഖർ സൽമാൻ ആലപിച്ചത്. ചിത്രം പറവ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ലളിതഗാനം. പി എസ് നമ്പീശൻ്റെ വരികൾക്ക് ജി എസ് രാജൻ ഈണമിട്ട്, ജെയിൻ റിത്ത ചാൾസ് ആൻഡ് പാർട്ടി ആലപിച്ച ഗാനം.